തടസ്സങ്ങൾ ഒരുപക്ഷെ അനുഗ്രഹങ്ങളാകാം. എന്നും എനിക്ക് എല്ലാത്തിനും തടസ്സങ്ങളാണ് എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്, നിരാശപ്പെടുന്നവരുണ്ട്. കണ്ണിൽ കൊള്ളേണ്ടത് ഉരുകത്തിൽ തട്ടിപ്പോയി എന്ന് പറയാറില്ലേ. പലപ്പോഴും തടസ്സങ്ങൾ നമ്മെ രക്ഷപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ രക്ഷാ കവചങ്ങളാണ്. മികച്ച മറ്റെന്തിനോ ഉള്ള കാത്തിരിക്കാനുള്ള ക്ഷമ വേണമായിരിക്കാം. സ്ഥിരോത്സാഹത്തോടുള്ള നിരന്തര പ്രവർത്തനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ തടസ്സങ്ങളെ മറികടക്കാനുള്ള കരുത്ത് ആർജിക്കാനാകും. വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ഒരുപക്ഷെ ചെറിയ തടസ്സങ്ങളായിരിക്കാം. ആയതിനാൽ തടസ്സങ്ങൾ അനുഗ്രഹമായി ഉൾക്കൊണ്ടാൽ തളരില്ല. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാറ്റായരിയിൽ ആദ്യം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ടു പിന്നെയും എന്ന കവിതയാണ് ആലപിക്കുന്നത് രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. കൃഷ്ണോൽപത്തി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശൈലജ വത്സൻ വായാന്തോട്. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ ശ്രുതി ശ്രീധരൻ തില്ലങ്കേരിയുമായുള്ള അഭിമുഖത്തിന്റെ 3rd. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണൂത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2nd 6th. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, അമൽമണി മട്ടന്നൂർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം കാവ്യ സൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രത്യേക പരിപാടി ഓണം ഗാനോത്സവം. ഓണവിശേഷങ്ങളുമായി എത്തുന്നത് ഗായകനും വിരമിച്ച ആകാശവാണി സീനിയർ അനൗൺസറുമായ ശ്രീ പി അശോക് കുമാർ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00 കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളുടെ പുനഃപ്രക്ഷേപണം. 10:00 ഓണം ഗാനോത്സവം. ആകാശവാണിയിൽ നിന്നും വിരമിച്ച സീനിയർ അനൗൺസറും ഗായകനുമായ ശ്രീ പി അശോക് കുമാർ അവതരിപ്പിച്ച ഓണവിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്ന് തുടങ്ങുന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു രേഖ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്ന് തുടങ്ങുന്ന കവിത. ആലപിച്ചത് രേഖ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7225900018.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
8: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഇന്ന് ഓഗസ്റ്റ് 17, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 17 വർഷത്തിലെ 229 ദിനമാണ്. ഓഗസ്റ്റ് 17 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1945 ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1945 ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം ആദ്യമായി പ്രസിദ്ധീകരിച്ചു. 1960 ഗാബോൺ ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 2008 മൈക്കിൾ ഫെൽപ്സ് ഒരു ഒളിമ്പിക്സിൽ 8 സ്വർണ മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയായി. 1858 അമേരിക്കൻ പ്രവിശ്യയായ ഹവായിയൻ ദ്വീപുകളിൽ ആദ്യത്തെ ബാങ്ക് ആരംഭിച്ചു. ദക്ഷിണാഫ്രിക്കൻ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ റൂത്ത് ഫസ്റ്റ് ശ്രീമഹാഭാഗവതം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പൂർണ്ണരൂപത്തിൽ പരിഭാഷപ്പെടുത്തിയ സാഹിത്യകാരൻ മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള തുടങ്ങിയവരുടെ ചരമദിനം ഓഗസ്റ്റ് 17.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്നു വരാം. ഡോക്ടർ AP അബ്ദുൾ കലാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. ചോദ്യക്കടലാസുകളിൽ വ്യാപക പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വിഷയങ്ങളിലെ UGC നെറ്റ് പരീക്ഷകൾ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു. ജൂണിൽ നടന്ന 87 വിഷയങ്ങളിലെ പരീക്ഷകളിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നിവയാണ് വീണ്ടും നടത്തുക. മണ്ണിലധ്വാനിക്കുന്ന പെൺമികവിന് ആദരമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കൃഷി സഖി പദ്ധതി കർഷക ദിനമായ ഇന്ന് തുടങ്ങും. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനും വിഭവ വൈവിധ്യത്തിലേക്ക് നയിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറാതെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെപ്റ്റംബർ 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ താരിഖ് റഹ്മാനെ ക്ഷണിച്ചിരുന്നു. സംസ്ഥാനത്ത് വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒട്ടേറെ പേർ മുൻപ് അക്ഷയ സംരംഭകരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മസ്റ്ററിംഗ് നടത്തിയ സാഹചര്യത്തിലാണ് ഇത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പു രോഗികൾ, വയോജനങ്ങൾ തുടങ്ങിയ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കാണ് വീട്ടിൽ മസ്റ്ററിംഗ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും മറ്റ് ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെയും പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം, സംഭരണ സാഹചര്യങ്ങൾ, കാലാവധി കഴിഞ്ഞതോ കേടായതോ ആയ ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം, ലേബലിംഗ്, ബാച്ച് വിവരങ്ങൾ എന്നിവ പരിശോധിക്കും. ചാമരാജ് വനത്തിൽ വനം ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാർ മജിസ്ട്രീരിയൽ അന്വേഷണവുമായി രംഗത്തെത്തിയത്. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയിലെയും സംസ്ഥാന ബാർ കൗൺസിലുകളിലെയും ഉന്നത പദവികളിൽ ഒരേ വ്യക്തി ദീർഘകാലം തുടരുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. 2014 നവംബർ മുതൽ BCI അധ്യക്ഷനായി തുടരുന്ന മനൻകുമാർ മിശ്ര കഴിഞ്ഞ ദിവസം ഇറക്കിയ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ BSF ജവാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ചതിനെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ ഡൽഹി പോലീസിൽ പരാതി. ഓണക്കാല ചെലവ് നേരിടാൻ കേരളം 2200 കോടി രൂപ കൂടി കടമെടുക്കുന്നു. കടപ്പത്രലേലം ചൊവ്വാഴ്ച നടക്കും. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവ ഉൾപ്പെടെ ഏകദേശം 10,000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ഓണക്കാല ചെലവ്. ഇതോടെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടി രൂപയാവും. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിക്കാൻ ഇടയില്ലെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും ഇന്ന് കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ ഇടപെടുന്നു. 100 പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാപരമായ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യാൻ സാമൂഹിക മാധ്യമ ഇടനിലക്കാർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ മറുപടി തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് BJP നേതാക്കൾ അടിച്ചുമാറ്റിയെന്ന ദേശീയ കൌൺസിൽ അംഗം PC ജോർജിന്റെ ആരോപണം വിവാദത്തിൽ. എന്നാൽ പ്രസംഗം വിവാദമായതോടെ തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഒരു പൈസ പോലും ആരും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടില്ലെന്നും ജോർജ് തിരുത്തി. ബിരുദദാന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അധ്യക്ഷൻ മനൻകുമാർ മിശ്രയും പങ്കെടുക്കുന്നതിൽ പ്രതിഷേധവുമായി ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ സർവകലാശാല വിദ്യാർത്ഥികൾ. ഇരുവർക്കുമെതിരെ 600 വിദ്യാർത്ഥികളും 120 പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ തനിക്കെതിരായ CBIയുടെയും ED യുടെയും അന്വേഷണത്തിന് ഉത്തരവിട്ട അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് കേൾക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന നാടകമെന്ന് കോൺഗ്രസ്. വനിതാ സംവരണം നടപ്പാക്കുകയല്ല മറിച്ച് മോദിയെ സംരക്ഷിക്കലാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. പാലക്കാട്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിലെ ടാപ്പുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധിച്ചത്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയ കണ്ടെത്തി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. വിവിധ സ്റ്റേഷനുകളിലെ വാട്ടർ കൂളറുകളിൽ ഈ കോളി ഉൾപ്പെടെയുള്ള ഹാനികരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. PSCയിലെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും നിയമനങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 21 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല സമരം നടത്തും. CJP മാതൃകയിൽ ജൂലൈ 30 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജെൻസി സ്ട്രൈക്ക് നടത്തിയ PSC റാങ്ക് ഹോൾഡേഴ്സ് കൂട്ടായ്മയാണ് സമരം പ്രഖ്യാപിച്ചത്. കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിലെ പ്ലാവുകളിലെ ഇടിച്ചക്കകൾ പറിക്കാൻ പദ്ധതിയുമായി വനം വകുപ്പ്. ചക്ക പഴുക്കുമ്പോൾ മണം പിടിച്ചാണ് ആനക്കൂട്ടങ്ങൾ വനാതിർത്തിയിലേക്ക് എത്തുന്നതെന്നും ചക്ക തീരുന്നതോടെ ഇവ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് പതിവെന്നും വനം വകുപ്പ് വിലയിരുത്തൽ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനത്തിന് ഇനി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ലെന്ന് റിപ്പോർട്ടുകൾ. ഭാവി യാത്രികരെ പരിശീലിപ്പിക്കുന്നതിനും സജ്ജമാക്കുന്നതിനും ശ്രീഹരിക്കോട്ടയിൽ ISRO പരിശീലന കേന്ദ്രം നിർമ്മിക്കും. ഗഗൻയാത്രി നിവാസ് എന്ന പേരിലാണ് പ്രത്യേക ക്രൂ ഐസൊലേഷൻ കേന്ദ്രം വരുന്നത്. ഇതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. 26 കോടിയാണ് ചെലവ്. ഓണപരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമ ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് DGP പരാതി നൽകി. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പശ്ചിമബംഗാളിലെ മുൻമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ആശിഷ് ബാനർജിയെ പാർട്ടി ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. വാഹന ഫിറ്റ്നസ് ഇന്നു മുതൽ ഓട്ടോമേറ്റഡ്. വിജയ ശതമാനത്തിൽ ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. 60% വാഹനങ്ങളും പരാജയപ്പെടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ വാഹനങ്ങളുടെ ക്ഷമത വിലയിരുത്തിയിരുന്നത് ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ യന്ത്രവൽകൃത സംവിധാനത്തിലേക്ക് മാറുമ്പോൾ വാഹനത്തിന്റെ സസ്പെൻഷൻ, ബ്രേക്ക്, സ്റ്റിയറിംഗ്, ലൈറ്റുകൾ തുടങ്ങി സർവഘടകങ്ങളും കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്ര സംവിധാനങ്ങളിലൂടെ വിലയിരുത്തപ്പെടും. നല്ല രീതിയിൽ പരിപാലിക്കുന്ന വാഹനമേ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. എല്ലാ മതങ്ങളും അതിൽ തെറ്റായി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തണമെന്നും നവോത്ഥാനത്തിന് ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BTech വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ കോതമംഗലത്ത് MA എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം. അഭിഭാഷകൻ അതിവേഗ ഓട്ടക്കാരനല്ലെന്നും ദീർഘദൂര ഓട്ടക്കാരനെ പോലെ സ്ഥിരവും നിരന്തരവുമായ നൈപുണ്യ വികസനത്തോടെ മുന്നേറണമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യത. 2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി വന്നതോടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ 3rd പീടിക സ്വദേശി 17 വയസ്സുകാരൻ കാർ ഓടിച്ച സംഭവത്തിൽ കാർ നൽകിയ ആൾക്കെതിരെ കേസ്. ശനിയാഴ്ച വൈകിട്ട് തലശ്ശേരി ഇന്ദിരാപാർക്കിന് സമീപമാണ് സംഭവം. US സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് $30,000 ഏകദേശം 28 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യം. വനിതകളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നതെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നും ഇറാൻ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ ഫ്ലോർസ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 51 ആയി. 100-ലേറെ പേർക്ക് പരിക്കുണ്ട്. റഷ്യയിൽ ഇന്നലെ കനത്ത വ്യോമാക്രമണം നടത്തി യുക്രൈൻ. 100 കണക്കിന് ഡ്രോണുകളാണ് മോസ്കോ അടക്കമുള്ള റഷ്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി യുക്രൈൻ പറത്തിവിട്ടത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. ഹോക്കി വനിതാ ലോകകപ്പിൽ ഒളിമ്പിക്സ് ഫൈനലിസ്റ്റായ ചൈനയെ പിടിച്ചുകെട്ടി ഇന്ത്യ. പൂൾ ഡിയിലെ ആദ്യ കളിയിൽ 2 വട്ടം ലീഡ് നേടിയ ശേഷമാണ് ഇന്ത്യ സമനില വഴങ്ങിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
6: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
7: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
6: ഉണ്ട്.
7: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
8: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം.
9: ഫോൺ 9961004648 9495127627 9656948321.
10: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ത്രേതായുഗം ദ്വാപരയുഗത്തിന് വഴിമാറി. ഭൂമിയിൽ ദുഷ്ടരായ രാജാക്കന്മാർ പോർവിളിച്ചു. സത്യം നശിച്ചു. ക്രൂരത വളർന്നു. സ്നേഹവും സമത്വവും പോയി. ഭൂമണ്ഡലം പാപം കൊണ്ട് സമുദ്രത്തിൽ താണുപോകുമെന്ന് ഭൂമിദേവിക്ക് തോന്നി. അവർ പരിഹാരത്തിനു വേണ്ടി ദേവലോകത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഒരു ഗോവിന്റെ രൂപത്തിൽ ഭൂമിദേവി ദേവലോകത്തെത്തി. ദേവേന്ദ്രൻ ഭൂമിയെയും കൂട്ടി സത്യലോകത്തേക്ക് പോയി. വാണിദേവിയോടൊപ്പം വിരാജിക്കുന്ന ബ്രഹ്മദേവനെ പ്രണമിച്ചു. ഭൂമിദേവിയുടെ സങ്കടങ്ങൾ കേട്ട് ബ്രഹ്മാവ് അപ്പോൾ തന്നെ അവളെയും രുദ്രനെയും ദേവപതിയെയും കൂട്ടി പാലാഴിയിലേക്ക് തിരിച്ചു. വെള്ളക്കടലിന്റെ മധ്യത്തിൽ പെട്ടെന്ന് അഭൗമമായൊരു പ്രകാശം വ്യാപിച്ചു. പ്രകാശമധ്യത്തിൽ വൈകുണ്ഠം ദൃശ്യമായി. മഞ്ഞപ്പട്ടുടയാട ചാർത്തി ലക്ഷ്മീസഹിതനായി പാലൊളിപ്പുഞ്ചിരി തൂകി ഭഗവാൻ പ്രത്യക്ഷനായി. കാര്യങ്ങളെല്ലാം മഹാവിഷ്ണുവിനെ ഉണർത്തിച്ചു. ഭൂമിദേവിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു. ഭൂമിക്ക് ഭാരമുണ്ടാകുമ്പോഴെല്ലാം ദുഷ്ടനിഗ്രഹത്തിന് ഞാൻ എത്തിയിട്ടുണ്ട്. ബ്രഹ്മദേവനും രുദ്രനുമൊത്ത് ഗോലോകത്തേക്ക് പോവുക. വിരാട് പുരുഷൻ ശാന്തിയുണ്ടാക്കിത്തരും. ഭൂമിയുടെ ഭാരം തീർക്കാൻ ദുഷ്ടനിഗ്രഹത്തിനായി അവതാരമെടുക്കുന്നതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മനോഹരിയായ യമുനാ നദി. യമുനയുടെ തടത്തിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് വ്രജഭൂമി. ഫലഭൂയിഷ്ടമായ മണ്ണ്. ദ്വാപരയുഗത്തിൻ്റെ മധ്യകാലം. യാദവരുടെ ചിരകാല സ്വപ്നമായിരുന്നു വ്രജഭൂമി. ത്രേതായുഗത്തിൽ ഈ യമുനാ തടം മധു എന്ന വനരാജാവിൻ്റെ അധീനതയിലായിരുന്നു. അക്കാലത്ത് അവിടെ വാണിരുന്ന ജനങ്ങൾ ഈ പ്രദേശത്തെ മധുവനം എന്ന് വിളിച്ചു പോന്നു. മധുവിന്റെ ഭരണത്തിലുള്ള പ്രദേശമെന്നേ അവരതിന് അർത്ഥം കരുതിയുള്ളൂ. മധു യമുനയുടെ സൈകതപ്പരപ്പിൽ തന്നെ മനോഹരമായ ഒരു നഗരം തീർത്തു, മധുര. മധുര ഭൂമണ്ഡലമെങ്ങും കേൾവി കൊണ്ടു. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പേരിന് മാത്രമുണ്ടായിരുന്ന ഒരു രാജാവാണ് മധുര ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൽ നിന്നും ഭരണം സ്വന്തമാക്കാൻ യാദവരാജാവായ ശൂരന് ഏറെ ശ്രമിക്കേണ്ടി വന്നില്ല. അങ്ങനെ യാദവരുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. മനോഹരമായ മധുര ഇന്നില്ല. യമുനയുടെ തീരങ്ങളിൽ ഗ്രാമങ്ങൾ ഉയരാൻ തുടങ്ങി. ഗോപാലന്മാർ ആനന്ദത്തോടെ കാളിന്ദിയുടെ കരയിൽ നൃത്തം ചെയ്തു. യമുനയുടെ കരയിലെ ഗ്രാമങ്ങൾക്ക് വ്രജഭൂമി എന്നും പേരുണ്ടായി. യാദവരിൽ നാല് പ്രധാന വിഭാഗങ്ങളുണ്ടായിരുന്നു. വൃഷ്ണികൾ, ഭോജന്മാർ, ശൂരന്മാർ, അന്ധകർ. യദുവിന്റെ പുത്രന്മാരിൽ ക്രോഷ്ടാവിന്റെ പത്നിമാരായിരുന്നു ഗാന്ധാരിയും മാദ്രിയും. ഗാന്ധാരിയുടെ മകനാണ് അനുമിത്രൻ. മാദ്രിക്ക് രണ്ട് പുത്രന്മാർ, യുധാജിത്തും ദേവമീഭൂഷണും. ക്രോഷ്ടാവിന്റെ വംശം ഇവിടെ മൂന്നായി പിരിയുന്നു. മാദ്രിയുടെ മകനായ യുധാജിത്തിന് രണ്ട് സന്താനങ്ങൾ, വൃഷ്ണിയും അന്ധകനും. ഇവരിൽ നിന്നും രണ്ട് വംശങ്ങളുണ്ടായി, വൃഷ്ണിവംശവും അന്ധകവംശവും. അവർ യമുനയുടെ കരയിൽ ഗ്രാമങ്ങൾ തീർത്തു. പരസ്പരം മത്സരിക്കുകയും കലഹിക്കുകയും ചെയ്തു. അന്ധകർ ശക്തരും ധീരരുമായിരുന്നു. മധുരയുടെ ആധിപത്യം ക്രമേണ അന്ധകരിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ശൂരന്റെ ഭരണകാലത്തിലെ അവസാന നിമിഷങ്ങളാകുമ്പോൾ മധുര അന്ധകരുടെ പിടിയിൽ അമർന്നു. ശൂരൻ ഭാര്യയായ ഭോജാരാജകുമാരിയോടൊപ്പം വ്രജഭൂമിയിലേക്ക് താമസം മാറ്റി. ഉഗ്രസേനനായിരുന്നു അന്ധകരുടെ രാജാവ്. അന്ധകർ മധുരയുടെ ഭരണമേറ്റെടുത്തു. ശൂരന് ഭോജരാജകുമാരിയിൽ 10 പുത്രന്മാരും 5 പുത്രിമാരും ജനിച്ചു. അതിൽ മൂത്തപുത്രനാണ് വസുദേവൻ. പരസ്പരം കലഹിച്ചിരുന്ന യാദവ കുലങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് വസുദേവന് തോന്നി. അതിന് എന്താണ് പരിഹാരം? അതിന് പരസ്പരം വിവാഹം കഴിക്കുക. വസുദേവരുടെ മൂത്ത സഹോദരിയായിരുന്നു പൃഥ. അനുപത്യതാ ദുഃഖം അനുഭവിച്ചിരുന്ന കുന്തി ഭോജൻ എന്ന രാജാവിന് പൃഥയെ ദത്തുകൊടുത്തു. അന്നുമുതൽ അവളെ കുന്തി എന്നും വിളിച്ചു. ഹസ്തിനാപുരത്തിലെ പാണ്ഡുമഹാരാജാവിനെ കുന്തി വിവാഹം കഴിച്ചു. വസുദേവരുടെ മറ്റൊരു സഹോദരിയാണ് ശ്രുതദേവ. ചേതിരാജാവായ ദമഘോഷന് അവൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവരിൽ ശിശുപാലൻ എന്നൊരു മകനുണ്ടായി. രാക്ഷസഭാവമായിരുന്നു ശിശുപാലന്. വൃഷ്ണിയുടെ

0: പുത്രന്മാരാണ് ശുഫൽക്കനും ചിത്രകനും. ശുഫൽക്കന്റെ പുത്രനായി അക്രൂരൻ ജനിച്ചു. ദൈവഭക്തിയായിരുന്നു അക്രൂരന്റെ ഭാവം. വസുദേവരുടെ സഹോദരനാണ് ദേവഭാഗൻ. ദേവഭാഗന്റെ മകനായി ഉദ്ധവൻ ജനിച്ചു. അന്ധകന്റെ വംശത്തിൽ പുനർവസു എന്ന ആളിന് ആഹുകൻ എന്നൊരു പുത്രനും ആഹുകി എന്ന കന്യകയുമുണ്ടായി. ആഹുകന് ദേവകനെന്നും ഉഗ്രസേനനുമെന്നും രണ്ട് പുത്രന്മാർ ജനിച്ചു. ഉഗ്രസേനനാണ് മധുരയുടെ അധിപനായത്. ദേവകന് നാല് പുത്രന്മാരും ഏഴ് പുത്രിമാരും. കന്യകമാരിൽ മനോഹരി ദേവകിയായിരുന്നു. ഉഗ്രസേനന് കംസൻ എന്നൊരു മകൻ ജനിച്ചു. ബാലനായിരിക്കുമ്പോൾ തന്നെ അമിതബലം കംസനുണ്ടായിരുന്നു. അന്ധകരും വ്രജകുലവാസികളും കംസനെ ഭയന്നു. ഒരിക്കൽ ജരാസന്ധൻ മധുരയെ ആക്രമിക്കാനെത്തി. ജരാസന്ധന്റെ പ്രിയപ്പെട്ട കുവലയാപീഠമെന്ന ആനയെ കണ്ട് ഭടന്മാർ ചിന്തിച്ചു തെറി. കംസൻ ഒറ്റക്കുതിപ്പിന് അതിന്റെ തുമ്പിക്കരം കരത്തിലാക്കി ആകാശത്ത് ചുഴറ്റി നിലത്തിട്ടു നിഷ്പ്രയാസം ബന്ധിച്ചു. ജരാസന്ധൻ കംസന്റെ കഴിവിനെ ബഹുമാനിച്ചു. കംസനുമായി സന്ധിമാർഗം ആലോചിച്ചു. പ്രതസ്ഥിയെന്നും അസ്ഥിയെന്നും പേരുള്ള രണ്ട് കന്യകമാർ ജരാസന്ധനുണ്ടായിരുന്നു. അവരെ കംസന് ദാനം ചെയ്തു. ജരാസന്ധൻ കുവലയാപീഠത്തെയും കംസന് കൊടുത്തു. ഉഗ്രസേനനെ തടവിലാക്കി കംസൻ അധികാരിയായി. മല്ലയുദ്ധ വിശാരദനായ മഹിഷ്മതിപുരം രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. രാജാവിന്റെ സന്താനങ്ങളായ ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ എന്നിവർ കംസനോട് എതിർത്തു. അവർ നിഷ്പ്രയാസം തോൽപ്പിച്ചു. അവർ അഞ്ചുപേരും കംസന്റെ ദാസന്മാരായി. പരശുരാമൻ വൈഷ്ണവചാപം കംസന് നൽകി. എന്നിട്ട് പറഞ്ഞു, വിഷ്ണുവിനേക്കാൾ പൂർണ്ണനായ ഒരാൾ ഇത് മുറിക്കും. അവന്റെ കരം കൊണ്ടേ നിനക്ക് മരണമുള്ളൂ. അഘാസുരൻ കംസന്റെ സുഹൃത്തായി. അരിഷ്ടാസുരൻ, നരകൻ, പ്രലംബൻ, ധേനുകൻ, തൃണാവർത്തൻ, പൂതന എന്നിവരെല്ലാം കംസന്റെ സുഹൃത്തുക്കളായി. ദേവലോകത്ത് ചെന്ന് ദേവേന്ദ്രനെ തോൽപ്പിച്ചു. കംസനെ ചക്രവർത്തിയായി എല്ലാവരും അംഗീകരിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216. ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
3: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
2: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങി സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 773-604-7696-819-56667.
3: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ,

0: ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ എന്നിവർക്ക് സുപ്രധാന ചർച്ചകളിലേർപ്പെടാനും സമവായം രൂപീകരിക്കാനും പരിസ്ഥിതി സഹകരണം ശക്തിപ്പെടുത്താനും ബ്രിക്സ് യോഗം വേദിയൊരുക്കും. ഇന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയിലൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
0: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2014 മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ വളർച്ചയെയും അതിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.

0: സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം ഒന്ന്. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങം ഒന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ഉം 10-ഉം രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ 21 ആഗസ്റ്റിന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയു ക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി 2-ാം പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിരയിൽ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ 2 സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം 23-ന് കൊളംബോയിലാണ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് NIT പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തിപത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC/ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയാനിയ ക്യാമ്പസിൽ ഒരു മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12th ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. केन्द्रीय गृहमंत्री अमित शाह उक्तवान् यत् युवानः महिलाः कृषकाः निर्धनजनाः च सबलाः भवेयुः इति आवश्यकमस्ति. येन 47-2000 वर्षं यावत् भारतराष्ट्रं पूर्णतया विकसितदेशः भवितुमर्हति. सः अवदत् यत् नरेन्द्र मोदी सर्वकारः एतेषां वर्गाणां कल्याणे विकासे च विशेषं ध्यानं प्रददाति. श्रीशाहः ह्यः राजस्थानराज्यस्य अलवरनगरे एकं कार्यक्रमं सम्बोधयन् आसीत्. तेन राज्यस्य 17 जनपदेषु 53,4,00,000 कोटिरूप्यकाणां विकासपरियोजनानां शिलान्यासम् उद्घाटनं च कृतम्. तेन कथितं यत् सर्वकारेण कृषकाणां कल्याणाय अनेकाः योजनाः प्रारब्धाः. सः अवदत् यत् 14-2000 वर्षात् 26-2000 वर्षं यावत् मोदी सर्वकारेण कृषकाणां कृते बृहत् योजनाः प्रवर्तिताः, न्यूनतम समर्थन मूल्यं च निरन्तरं वर्धितमिति. नवदिल्ल्याम् अद्य केन्द्रीय राज्यमन्त्रिणा डॉ जितेन्द्र सिंहेन 17 जनेभ्यः राष्ट्रिय अनुभव पुरस्कारः प्रदीयते. राष्ट्रनिर्माणे विशिष्ट योगदानं दत्तवद्भ्यः सेवानिवृत्त कर्मचारिभ्यः एतत् पदकम् अर्प्यते. एतदतिरिच्य पेन्शन मित्र पुस्तिकायाः विमोचनं तथा 15 वित्तकोषाणां प्रदर्शनी अपि आयोज्यते. एयर इंडिया विमान सेवया विशाखापत्तनम नगरस्य सर्वाः वैमानिक यात्राः अद्य भोगापुरात अल्लूरी सीताराम राजू अंतरराष्ट्रीय विमानपत्तनात अनुवर्त्यन्ते. यासाम विमान संकेतः VTZ इति पूर्ववत एव स्थास्यति. संस्थया भोगापुर देहली मार्गयोः मध्ये प्रति सप्ताहं 14 उड्डयनानां चक्रं निर्दिश्यते. अस्य आधुनिक विमानपत्तनस्य प्रायः 77,000 वर्गमीटर परिमिते प्रांगणे 22 चेक इन स्थानकानि 18 स्वचालित भार अर्पण यंत्राणि 7 च उड्डयन सेतवः संयोजिताः सन्ति. राष्ट्रीय परीक्षण अभिकरणेन UGC नेट परीक्षायाः आंग्ल वाणिज्य समाजशास्त्र इति विषयत्रयस्य पुनः परीक्षा संचालनस्य घोषणा कृता. परीक्षायां सम्भूतानां अशुद्धीनां परिष्काराय सितंबर मासस्य 9 दिनांके आंग्ल वाणिज्ययोः तथा सितंबर मासस्य 10 दिनांके समाजशास्त्रस्य पुनः परीक्षा भविष्यति. विशुद्धानां निष्पक्षाञ्च परीक्षां विधातुम् एषः निर्णयः समिति अनुशंसया गृहीतः. भारतं श्वः नवदिल्ल्यां द्वादशं ब्रिक्स ऋतुदशा मन्त्रिणां सम्मेलनम् आयोजयिष्यति। इतः प्राक् अद्य ऋतुदशा कार्यसमूहस्य जलवायु परिवर्तनस्य सुस्थिर विकासस्य विषये सम्पर्क समूहस्य च ब्रिक्स वरिष्ठ अधिकारिणां सभा भविष्यति। 26,000 भारतस्य ब्रिक्स अध्यक्षपदस्य विषयः स्थितिस्थापकतायाः नवान्वेषणस्य सहकारस्य सुस्थिरतायाः च निर्माणम् इत्यस्ति। भारतम् अद्यारभ्य अगस्तमासस्य 23rd दिनाङ्कं यावत् नवदिल्लीनगरे स्थिते इन्दिरागान्धी स्टेडियम् इति स्थाने BWF विश्व चैंपियनशिप स्पर्धाम् आयोजयिष्यति। 2000 स्पर्धायाः अनन्तरमिदं द्वितीयवारं यदा भारतदेशः एतां स्पर्धाम् आयोजयति। FIH पुरुष हॉकी विश्व चषक स्पर्धा मालिकायां भारतीय पुरुष हॉकी दलम् अद्य स्वस्य विजय यात्रां निरन्तरं कर्तुं इंग्लैंड दलेन सह स्पर्धिष्यते इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരം നടത്തുന്നു. ഈ മാസം 20-നാണ് മത്സരം. അതത് ഓഫീസുകളിലാണ് പൂക്കളമൊരുക്കേണ്ടത്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 0497270636 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ആരംഭിക്കുന്ന ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. തത്സമയ പ്രവേശനം ഈ മാസം 20-ാം തീയതി. താല്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം. ഫോൺ നമ്പർ 0497283359. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കാം. OBC വിഭാഗത്തിൽപ്പെട്ടതും മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഇരുവരെയുമോ നഷ്ടപ്പെട്ടവരും സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിക്കുന്നവരും കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ അധികരിക്കാത്തവരുമായ വിദ്യാർത്ഥികൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 15. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നടപ്പിലാക്കുന്ന CDSL സംരംഭം പദ്ധതിയുടെ ഭാഗമാകാൻ വനിതാ ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രൊജക്ടിന്റെ 75% രൂപയായിരിക്കും സബ്സിഡിയായി അനുവദിക്കുന്നത്. അപേക്ഷാ ഫോം പഞ്ചായത്ത് ഓഫീസുകളിലും കുടുംബശ്രീ CDS ഓഫീസുകളിലും ലഭിക്കും. അപേക്ഷകൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലോ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ ഓഫീസിലോ ഈ മാസം 24-നകം ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0497270280. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. പയ്യവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതം, കെമിസ്ട്രി അധ്യാപക ഒഴിവ്. അഭിമുഖം സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. ഫോൺ നമ്പർ 9946354226. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പരിസ്ഥിതി പഠന വകുപ്പ് കല്യാശ്ശേരി പഞ്ചായത്തിനു വേണ്ടി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ഗവേഷണ പ്രൊജക്ടിൽ പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ ഒഴിവുണ്ട്. പരിസ്ഥിതി ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ബോട്ടണി, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ വിഷയങ്ങളിലോ ഉള്ള ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30. ഫോൺ നമ്പർ 9946349800. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അറബിക് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കോളേജ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് മുഖാന്തരം രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം. അഭിമുഖം ഈ മാസം 20-ന് പകൽ 11 മണിക്ക്. ഫോൺ നമ്പർ 0490023220227. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ വാർഡ് 6 ആശാപ്രവർത്തകരുടെ നിയമനത്തിനായി നാളെ പകൽ 11 മണിക്ക് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ അഭിമുഖം നടക്കും. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ ജില്ലാതല ഓണം വിപണനമേള ഈ മാസം 25 വരെ കണ്ണൂർ പോലീസ് മൈതാനത്ത് സംഘടിപ്പിക്കും. കേരള കരകൗശല വികസന കോർപ്പറേഷൻ നടത്തുന്ന ഓണം വിപണനമേള തെക്കി ബസാർ സബ് ജയിലിനു മുന്നിലുള്ള കൈരളി ഷോറൂമിൽ ഈ മാസം 25 വരെ നടക്കും. പാട്യം പത്തായക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ സംക്രമ പൂജ ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. പാങ്കുറ്റിയും ഭഗവതി പൂജയും പ്രസാദ സദ്യയും ഉണ്ടായിരിക്കും. മമ്പരം കോട്ടം കുറ്റിപ്രത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ രാവിലെ 11 മണിക്ക് ശാസ്തപ്പൻ, ഗുളികൻ പൂജ എന്നിവയുണ്ടാകും. അരോളി മതിലകം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നിറയാഘോഷം നാളെ രാവിലെ 9 മണി മുതൽ 9:30 വരെ നടക്കും. ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന കർഷക ദിനാഘോഷം ഇന്ന് രാവിലെ 11 മണിക്ക് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വി കുഞ്ഞകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ഓണത്തിരക്കിൽ ഇന്നു മുതൽ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നു. ഗാന്ധി പാർക്ക് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. ഗാന്ധി പാർക്ക് റോഡിന് എതിർവശത്തുള്ള റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കരുത്. KSRTC ജംഗ്ഷനിൽ നിന്നും മാർക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. പെരുമ്പ സെഞ്ചുറി ജംഗ്ഷനിൽ നിന്ന് ദേശീയപാതയിലേക്ക് വാഹനം പ്രവേശിപ്പിക്കരുത്. മാർക്കറ്റ് റോഡിലൂടെ ദേശീയപാതയിലേക്ക് കയറേണ്ടതാണ്. പിലാത്തറ പഴയങ്ങാടി കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ബൈപ്പാസ് റോഡ് വഴി പെരുമ്പയിലേക്ക് പ്രവേശിക്കണം. പെരുമ്പ ബൈപ്പാസ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് ലത്തീഫിയ സ്കൂൾ പ്രവേശന കവാടത്തിന് സമീപത്തേക്ക് മാറ്റി. സെൻട്രൽ ബസാർ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ യാത്രക്കാരെ ഇറക്കുന്ന ഓട്ടോകൾ അവിടെ നിന്ന് തന്നെ യൂട്ടേൺ ചെയ്യരുത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മാത്രം യൂട്ടേൺ ചെയ്യേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്നും പെരുമ്പ ഭാഗങ്ങളിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ടൗണിൽ കയറാതെ BKM മുന്നിലൂടെ ബൈപ്പാസ് റോഡ് വഴി കടന്നു പോകണം. ശാന്തി തിയേറ്ററിൽ സിനിമ കഴിഞ്ഞു വരുന്നവർ പുതിയ ദേശീയപാത സർവീസ് റോഡ് ഉപയോഗിച്ച് മെയിൻ റോഡിലേക്ക് കയറണം. നഗരത്തിലെ 15 സ്ഥലങ്ങളിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. സെൻട്രൽ ബസാർ മുതൽ ബോംബെ ഹോട്ടൽ വരെ വലതുവശം പാർക്കിംഗ് പാടില്ല. ട്രാഫിക് സിഗ്നലിന്റെ 4 ഭാഗങ്ങളിലും പാർക്കിംഗ് നിരോധിച്ചു. ടൗൺ സ്ക്വയറിന് പിറകിൽ പാർക്കിംഗ് പാടില്ല. നഗരത്തിലെ 7 സ്ഥലങ്ങളിൽ പേ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചാലോട് പൊതോത്ത് തെക്കൻ കരിയാത്തൻ ക്ഷേത്രത്തിൽ മാസപൂജയ്ക്കായി നാളെ നട തുറക്കും. പുരോഗമന കലാസാഹിത്യ സംഘം മട്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുസ്തക ചർച്ച നടത്തും. നാഷണൽ ബുക്ക് സ്റ്റാൾ ഓണം പുസ്തകോത്സവം ഈ മാസം 24 വരെ കണ്ണൂരിൽ നടക്കും. മട്ടന്നൂർ നഗരസഭയുടെയും നഗരസഭാ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് പകൽ 10 മണിക്ക് മട്ടന്നൂർ മഹാദേവ ഹാളിൽ കർഷക ദിനം ആചരിക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
7: 9447-371-836,
1: 8078-502-836. ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ജനകീയത്തിലേക്ക് സ്വാഗതം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
8: എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഒരുപാട് മാരേജ് പ്രപ്പോസൽസ് വരുമായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. നമുക്ക് ഫിറ്റ് ആവുന്ന ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളവരും വന്നാലും അവർക്ക് ഞങ്ങളെ പെൺകുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ മാച്ച്. മാരേജ് മാച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം പറയണം. ഈ മാരേജ് മാച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു വിടൂല. ചിലപ്പോൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് നോ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഇത് നടക്കുമെന്ന് പറഞ്ഞാൽ വിവാഹങ്ങളൊന്നും നടക്കാതെ പോയി. പിന്നെ അമ്മയ്ക്ക് ആങ്സൈറ്റി ഡിസോർഡർ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫൈനലി ഒരു മാച്ച് റെഡിയായിട്ട് വരുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു അകന്ന ബന്ധു. ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഇവിടെ. ഇവർ ഫാമിലിയായിട്ട് എപ്പോഴും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ടിരുന്ന റെന്റർ ഫ്ലാറ്റിൽ അവർ വരുമായിരുന്നു മക്കളൊക്കെ.
9: അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരേക്ക് പിന്നെ താമസം മാറ്റിയായിരുന്നു?
8: അതായത് 2010 ഞാൻ അവിടുന്ന് വിട്ടു എന്ന് പറഞ്ഞല്ലോ,
9: യുഎഇയിൽ നിന്ന് വിട്ടു.
8: അതിനുശേഷം 2011 ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂരേക്ക് പോയി അതിനുശേഷം അവിടെ അനാലിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ 2008 ഒന്ന് യുഎഇ വിട്ടിട്ട് ബാംഗ്ലൂരേക്ക് വന്ന്. അത് ഒരു മാസേ അവിടെ നിന്നുള്ളൂ. പിന്നെ ബാംഗ്ലൂരേക്ക് തന്നെ അനാലിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് 2009 ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അത് 2 വർക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് ഗൾഫിലേക്ക് പിന്നെയും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു റിസപ്ഷനിസ്റ്റ് ആയിട്ട്, അണ്ടർ മൈ ഫാദേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ മഹാരാഷി. അവരുടെ തന്നെ കിട്ടിയ എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൗണ്ട്ലെസ്. ഐ ഓൾവേസ് കീപ് ഇൻ മെമ്മറി. അതായത് ഞാൻ ഇവിടെ വരുന്നത് ഒരു ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലാണ് കുറച്ചൊരു ബ്രേക്ക് വന്നു ആ ഒരു ടൈമിൽ. പിന്നെ 2009 മാർച്ച് തൊട്ട് 2011 June 30 വരെ ഞാൻ ഗോൾഡൻ ക്രൗൺ ദുബായ് അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മിസ്റ്റർ മഹാരാഷി, ദ മോസ്റ്റ് കൈൻഡ് ഹാർട്ടഡ് മാൻ ഐ ഹാവ് എവർ മെറ്റ്. അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ അനിയത്തി ആ സമയത്ത് ബിടെക്കൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ അവൾ ഒറ്റയ്ക്കാക്കണ്ടേ, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരേക്ക് വീണ്ടും റീലൊക്കേറ്റ് ചെയ്ത്. മാരേജ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ആ സമയത്തും ഞാൻ ഗ്രീൻ വ്യൂ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്. ആൾക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ സാരില്ല, ഞാനത് ആക്കിത്തരാം എന്ന് പറഞ്ഞു. കല്യാണമൊക്കെ ഇറ്റ് വാസ് എ ബാഷ്ഫുൾ മാരേജ്, ഗ്രാൻഡ്ലി സെലിബ്രേറ്റഡ് മാരേജ്. വീട്ടിലെല്ലാവരെക്കാളും ഗ്രാൻഡ് ആയിട്ടാണ് എൻ്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. June 9, 2013. അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാവുന്ന കൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. കുഴപ്പമില്ല, അച്ഛനും അമ്മയും ഇല്ലാത്തൊരാളല്ലേ, മറ്റു പെങ്കന്മാരോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിന് ആക്സെപ്റ്റൻസ് കൊടുത്തു. June 9, 2013 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആദ്യത്തെ കുറച്ച് നാളിലൊന്നും വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ഹി സ്റ്റാർട്ടഡ് ഷോയിങ് ഔട്ട് ഹിസ് ട്രൂ കളേഴ്സ് വിച്ച് വാസ് അബവ് മൈ ലിമിറ്റ്സ്, സ്പെഷ്യലി വിത്ത് മൈ 7-month ഓൾഡ് കിഡ്. I couldn't bear him. He was highly toxic. ഒരു നല്ല ക്വാളിറ്റി പോലും അയാളെ പറ്റി പറയാനില്ലാത്തതുകൊണ്ട് ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു മേക്ക് ഹിം എ ബെറ്റർ പേഴ്സൺ ഗൾഫിൽ വരയ്ക്കും അച്ഛൻ അയച്ചു. അവിടുന്ന് ഹി ഡിഡ്ന്റ് ബിക്കം എ ബെസ്റ്റ് പേഴ്സൺ, ബട്ട് ഹി ടേൺഡ് ഇൻ ടു ഈവൻ വേഴ്സ്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇനി
9: കണ്ടിന്യൂ
8: ചെയ്യാൻ പറ്റില്ല. ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കേണ്ടി വന്നു, കാരണം അത്രയും ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയി. പിന്നെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഒരാളെ പറ്റി അറ്റ്ലീസ്റ്റ് ഒരു നല്ല ക്വാളിറ്റി പറയാൻ വേണമല്ലോ. മാഡം, ഒരു നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി വെച്ച് ഒരാളെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇതങ്ങനെയൊന്നുമില്ല. എൻ്റെ പ്രഗ്നൻസി ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആദ്യത്തെ 1.5 ഞാൻ ജോലിക്ക് പോയി. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇനി അയക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ എൻ്റെ മോള് ജനിച്ചു. അതിനുശേഷമാണ് സിറ്റുവേഷൻ വളരെ വേഴ്സ് ആവുന്നത്. പിന്നെ ഗൾഫിൽ അയച്ചത് ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് അയച്ചു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് August 20, 2015 ഞാൻ ഇവിടെ വീണ്ടും റീലൊക്കേറ്റ് ടു കേരള. വളരെ മോശമായിരുന്നു മാരീഡ് ലൈഫ്, വളരെ മോശമായിരുന്നു. ഇത്രമാത്രമേ മാരീഡ് ലൈഫിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ. വളരെ ഗ്രാൻഡ് ആയിട്ടാണ് റിസപ്ഷൻ. ആ റിസപ്ഷനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 1000 വെച്ച സദ്യയായിരുന്നു. കല്യാണമായാലും ടുഡേ ഈസ് അവർ ഹാപ്പിയസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു അവസരം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ടേൺ ഫ്രൂട്ട്ഫുൾ എന്നാണ് ഉണ്ടായത്. ഇറ്റ് വാസ് മൈ ഡിസിഷൻ ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്, ബട്ട് ഇറ്റ് ഈസ് ദ വൈസസ് ഡിസിഷൻ ഐ ഹാവ് എവർ മേഡ്.
9: അങ്ങനെ മോള്
8: ജനിച്ചു. ഷീസ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് മൈ പാരൻസ്. ഷീസ് എ വേൾഡ് ഔട്ട്സൈഡ് മൈ ഹാർട്ട്. ഡീപ് ഇൻസൈഡ് ഷീസ് ദേർ, ബട്ട് ഷീ ഈസ് മൈ വേൾഡ് ഔട്ട്സൈഡ് മൈ ഹാർട്ട്. മോളെ പേര് ആദ്യ. അവള് ജനിക്കുന്നത് April 10th, 2014 around 9 to 2 PM. വളരെ സ്മാർട്ടാണ് എൻ്റെ മോള്. അവള് ബാസ്കറ്റ്ബോളിലും പിന്നെ സ്പോർട്സിലും ഒക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ്. കുറച്ച് വാശിയൊക്കെ ഉണ്ട്, എന്നാലും ഓക്കെ. അവള് CMI ഇരിട്ടിയിൽ പഠിക്കുന്നു, 7ാം ക്ലാസ്സിൽ. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെറ്റാണ് അവള്.
9: അമ്മയുടെയും അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു.
8: അമ്മയുടെ അച്ഛൻ്റെയും കൂടെ തന്നെയാണ്, ഇന്നും അവള് അവരുടെ കൂടെ തന്നെയാണ്. ഗൾഫിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, നീ ഇപ്പോൾ പോന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഇന്നും അവരുടെ കൂടെ തന്നെയാണ് എൻ്റെ മോള്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് യെറ്റ് അഗെയിൻ എ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഐ ഹാവ്. ദേർ സപ്പോർട്ട്, ഐ എം അണ്ടർ ദ ഷെൽട്ടർ ഓഫ് മൈ പാരൻസ് സ്റ്റിൽ ടു ടേക്ക് കെയർ ഓഫ് മൈ ബേബി ആൻഡ് ദാറ്റ് ഹാസ് ടു ഗോ ഓൺ ഫോർ സം ടൈം. അങ്ങനെ ഇരിക്കുന്നു വിത്ത് പ്രയേഴ്സ്.
9: ജോലിയായിട്ട് അനിയത്തിയുടെ കൂടെ.
8: അനിയത്തിയും ഞാനും എല്ലാവരും UAE ഒരു സ്ഥലത്താണെങ്കിലും ഞാൻ താമസിക്കുന്നത് സ്കൂൾ അക്കോമഡേഷനിലാണ്. സ്കൂൾ അക്കോമഡേഷനിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഒരു റൂമിൽ ഞാൻ ഒറ്റ. അനിയത്തിയുടെ അടുത്ത് നമുക്ക് അവിടെ 3-day weekend ആണ്. എപ്പോഴും അവൾ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് വീക്കെൻഡ് സെലിബ്രേഷൻ അങ്ങോട്ടും. അല്ലാത്തപ്പോൾ ഞാൻ അക്കോമഡേഷനിലാണ് ഉണ്ടാവുക.
9: മകൾ എങ്ങനെയാണ്, അങ്ങോട്ട് കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്ങനെയാണ് ആള്?
8: ആള് കുഴപ്പമില്ല, ഷീസ് ഫൈൻ. ബട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട് കൊണ്ടുപോകണം. അത് അവള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത് 2022 ജോയിൻ ചെയ്തത്. അപ്പം 2023 ഒരു April 23 മുതൽ May 14 വരെ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ഇവിടെ. ഇനിയിപ്പം ഭാവിയിൽ ഞാൻ എപ്പോഴെങ്കിലും കൊണ്ടുപോകും ഉറപ്പായിട്ടും.
9: കുട്ടിക്കാലത്ത് ഒരുപാട് സ്ട്രഗിള് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇപ്പൊ കുറച്ച് സമാധാനത്തോടെ സെറ്റിൽ ആയിട്ടാണുള്ളത്. എന്തെങ്കിലും ആഗ്രഹങ്ങള്?
8: ആഗ്രഹങ്ങൾ എന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊരു ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ കൊല്ലൂർ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഞാൻ ഡിസംബറിലും ഞാൻ ഇവിടെ വെക്കേഷനിൽ വരാറുണ്ട്. ഡിസംബറിലും ജൂലൈ ആയിട്ട് ദൈവം സഹായിച്ച് ഞാൻ 2 പ്രാവശ്യമായിട്ട് വർഷത്തിൽ മൂകാംബിക അമ്മയുടെ അടുത്ത് പോകുന്നതാണ്. ഞാൻ പിന്നെ എന്നും പ്രാർത്ഥിക്കുന്നത് ഫോർ ദ ഹെൽത്ത് ആൻഡ് ലൈഫ് ഓഫ് മൈ പാരൻസ് ആൻഡ് ഫോർ ദ സപ്പോർട്ട് ഓഫ് മൈ സിസ്റ്റർ ആൻഡ് ഔർ ഫാമിലി. ഇത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹങ്ങളെന്ന് പറയാനൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ലൈഫ് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നല്ല ഫ്ലോയിൽ അങ്ങ് പോയി, നല്ലൊരു പോസിറ്റിവിറ്റിയോടെ കൂടെ പോകണം. പിന്നെ എന്നെ നന്നാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അതിൽ 2 doctors ഉണ്ട്. ഇപ്പം ഗ്രീൻ വ്യൂ മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻ്ററിൽ ഞാൻ അവിടെ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടാണ് ജോലി ചെയ്തത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. March 22, 2011 to September 18, 2013 ഇത്ര വരെയായിരുന്നു എൻ്റെ ടെനർ അവിടെ. അവിടുത്തെ ഡയറക്ടർ അശോക് സാർ, അശോക് സാറ്, ഡോക്ടർ ദേവകുമാർ, ഡോക്ടർ സച്ചിൻ സുരേഷ്. ഡോക്ടർ സച്ചിൻ സുരേഷ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദെയർ മെമ്മറീസ് ലൈവ് ഇൻ മീ. ഇപ്പോഴും ഞാൻ ഡോക്ടർ ദേവകുമാറിനെയും ഡോക്ടർ അശോക് സാറിനെയും ഞാൻ ഇന്നും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ വർഷവും ഞാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഡിസംബറിൽ വന്നാലും ജൂലൈയിൽ വന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ എല്ലാ റിലേറ്റീവ്സിൽ ഇപ്പം പലരും, ഞാൻ പറഞ്ഞ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ അമ്മയുടെ അമ്മ തൊട്ട് എൻ്റെ അമ്മയുടെ ചേച്ചി വരെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ ജീവിതത്തിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസ് എന്ന് പറയാനുള്ളവർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു പ്രഭാകരൻ അങ്കിളുണ്ട്. സഭാ വീഡിയോ എന്ന് പറഞ്ഞൊരു കാസറ്റ് ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളതല്ല, വേറൊരു ഷോപ്പ്.

0: അവിടെ അസോസിയേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു ഒരു ചന്ദ്രനങ്ങള്, രാജലക്ഷ്മി ആന്റി ഇവരൊക്കെ. പ്രഭാകരങ്കിൾ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ട ആൾ എടുത്തിട്ട് വീഡിയോ ഷോപ്പിലേക്ക് ഓടും. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഞാനുമായിട്ട് ആ അങ്കിളിനുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ അങ്കിളിനോട് സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ വൺസ് ആൻഡ് ഫോർ ഓൾ എല്ലാവർക്കും താങ്ക്സ് എന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ച എല്ലാവർക്കും നന്ദി, ഇത്ര മാത്രമേ പറയാനുള്ളൂ.
1: ഓക്കെ, ഒരു കാര്യം കൂടി, അപ്പോൾ ഒരുപാട് ഇപ്പം എടുത്ത സ്ട്രഗിള്, ആ ഒരു പ്രശ്നങ്ങൾ, ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്?
0: ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നല്ലതുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റിസൊല്യൂഷനായിട്ടല്ല ഞാനത് ഫോളോ ചെയ്യുന്നതാണ്. എന്ത് കാര്യത്തിൽ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാലും ഒരാൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുക. അപ്പം നമുക്ക് ഒരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ അവരെ ഒരു മിക്സ്ചർ ഓഫ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവും. കീപ് ദ ഗുഡ് ക്വാളിറ്റീസ്, ഫോളോ ദ ഗുഡ് ക്വാളിറ്റീസ്, ഇൻകൾക്കേറ്റ് ദോസ് ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ഇഗ്നോർ ദ ബാഡ് ക്വാളിറ്റീസ്. അതായത് നമുക്ക് വ്യക്തിയിൽ നല്ലതും ചീത്തയും ഉണ്ടാവും. ആ നല്ലത് എന്തൊക്കെയാണോ അത് നമ്മൾ ജീവിതത്തിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യല്ല, അവരെ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ട് അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഉണ്ടാകുക. അതിനുശേഷം നമുക്ക് അവരെ സഹിക്കാൻ പറ്റാത്ത നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്താണോ അത് ഇഗ്നോർ ചെയ്ത് വിടുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന അതാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ഉയരങ്ങളിൽ എത്തട്ടെ. മോൾക്കും കുടുംബത്തിനും ഒക്കെ റേഡിയോ മലബാറിന്റെ പ്രാർത്ഥനയും ആശംസകളും.
0: താങ്ക് യു.
2: ശാരീരിക പരിമിതികൾക്കപ്പുറം തന്റെ കഴിവിനാൽ ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ഓണം മറവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
6: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
2: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703647696, 8169956677.
6: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ചെന്നൈയിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. 2047-ഓടെ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവാക്കൾ, ദരിദ്ര സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: പശുപാലകോ കെ ലിയെ 500 കറോഡ് കി ഡേറി കി വ്യവസായ, യുവാനോ കോ നോക്കരി ഓർ മാതാവോ കെ ലിയെ ബഹനോ കെ ലിയെ സരസ് ഡേറി കാ എക്സ്റ്റൻഷൻ കാ കാം ആജ് സർക്കാർ നെ കിയാ.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ 2-ാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി NTA നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്നു മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള VTZ എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക.

0: ഹോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചിലയിടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
2: മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിതാ ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ, മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി US പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗാസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15 മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രിസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3 ദിവസമായ ഇന്ന് ഇന്ത്യ 1 ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാസമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ

യിലേക്ക് വരികയായിരുന്നു കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിക്കും. യുജിസി നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

റേഡിയോ അറ്റ് സ്കൂൾ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം കഥയാണ്, കഥ അവതരിപ്പിക്കുന്നു ആറാം തരത്തിൽ പഠിക്കുന്ന പാർവണ കെ.
1: നമസ്കാരം, എന്റെ പേര് പാർവണ കെ. എന്റെ നാട് കല്ലേരിക്കര. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തെന്നാലിരാമന്റെ ഒരു കഥയാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. പേര് വിഘടകവി. കൃഷ്ണദേവരായയുടെ കൊട്ടാരത്തിലെ വിദൂഷകനായ തെന്നാലിരാമന്റെ ബുദ്ധിശക്തിയും നർമ്മബോധവും ഭാരതമൊട്ടാകെ പ്രസിദ്ധമാണ്. രാമന്റെ ഈ കഴിവിനു പിറകിൽ രസകരമായ ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. തെന്നാലിരാമൻ ആന്ധ്രയിലെ തെന്നാലി എന്ന ഗ്രാമത്തിൽ വെറും രാമനായി കഴിയുന്ന കാലം. ഒരിക്കൽ ആ നാടാകെ വരൾച്ചയുടെ പിടിയിലായി. കുടിവെള്ളം പോലും കിട്ടാതായി. ജനങ്ങൾ നാട് വിട്ടു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നു ചേർന്നു. അതോടുകൂടി മഴയും ആരംഭിച്ചു. നാട്ടുകാർക്ക് സന്തോഷമായി. സന്യാസി മഹാനാണ്, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ കാൽ നമ്മുടെ ഗ്രാമത്തിൽ കുത്തിയതും മഴ പെയ്തത്. ഗ്രാമീണർ സന്യാസിയെ വാഴ്ത്തി അദ്ദേഹത്തിന്റെ പാദങ്ങൾ വീണു, നമസ്കരിച്ചു. എന്നാൽ തെന്നാലിരാമൻ മാത്രം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുച്ഛ ചിരിയോടെ

0: മാറി നിന്നതേയുള്ളൂ. മറ്റുള്ളവർക്ക് അത് തീരെ രസിച്ചില്ല. അഹങ്കാരി, ഇങ്ങനെയുള്ളവർ നമ്മുടെ നാടിനു തന്നെ ശാപമാണ്. മഹാത്മാവിനെയാണ് അവൻ നിന്ദിക്കുന്നത്. ചിലർ തെന്നാലി രാമൻ കേൾക്കെ പറഞ്ഞു. അതുകൊണ്ടൊന്നും തെന്നാലി രാമൻ ഉണുങ്ങിയില്ല. രാമൻ സന്യാസിയോടെ എല്ലാവരും കേൾക്കെ ഉറക്കെ ചോദിച്ചു, സ്വാമി, പനമരം എങ്ങനെയുണ്ട്? ആർക്കുമൊന്നും മനസ്സിലായില്ല. പക്ഷേ സന്യാസിക്ക് മനസ്സിലായി. അദ്ദേഹം ചിരിച്ചു. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം, രാമൻ വിശദീകരിച്ചു. പറന്നു തളർന്ന ഒരു കാക്ക ഒരു പനയിൽ വന്നിരുന്നു. ആ സമയം പനയിൽ നിന്ന് മൂത്ത് പഴുത്ത ഒരു പനമഴം അടർന്നു നിലത്തു വീണു. മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചുപേർ ഇരിപ്പുണ്ടായിരുന്നു. അവർ കരുതിയത് കാക്ക വന്നത് കൊണ്ടാണ് പനമ്പഴം വീണത് എന്നാണ്. അതുപോലെയാണ് വിഡ്ഢികളായ നിങ്ങൾ. സ്വാമി വന്ന ദിവസം മഴ പെയ്തതേയുള്ളൂ. അല്ലാതെ സ്വാമിയും മഴയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കേട്ടപ്പോൾ രാമനോട് ഗ്രാമീണരുടെ ദേഷ്യം കൂടി. അവർ രാമനെ കൂടുതൽ ശകാരിച്ചു. പക്ഷേ സന്യാസി പുഞ്ചിരിയോടുകൂടി ഇരുന്നതേയുള്ളൂ. അദ്ദേഹത്തിന് രാമന്റെ സത്യസന്ധത ഇഷ്ടമായി. അദ്ദേഹം രാമനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബുദ്ധിമാനാണ്, സത്യസന്ധനും. നീ ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തും. അതിനു സഹായിക്കുന്ന ഒരു കാളീ മന്ത്രം നിനക്ക് ഞാൻ ഉപദേശിക്കാം. അദ്ദേഹം രാമന്റെ കാതിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കാളീക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഈ മന്ത്രം ജപിക്കണം. ഒരു ദിവസം കാളീദൈവം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകും. അതോടെ നീ വളരെ പ്രശസ്തനാകും. തെന്നാലി രാമൻ സന്യാസിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി. സന്തോഷത്തോടെ മടങ്ങി. അന്ന് മുതൽ കാളീക്ഷേത്രത്തിൽ ചെന്ന് ജപവും ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ രാമന്റെ മുന്നിൽ ഒരു ഭയങ്കര രൂപത്തിൽ കാളീദേവി പ്രത്യക്ഷപ്പെട്ടു. കാളിക്ക് 1000 തലയുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് തീ പാറിയിരുന്നു. 1000 നാവുകൾ പുറത്തേക്ക് നീട്ടിക്കിടന്ന് ആട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ രാമന് യാതൊരു ഭയവും തോന്നിയില്ല. പകരം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്താണ് ഇത്ര ചിരിക്കാൻ? ദേവ് ചോദിച്ചു. ഒരു മൂക്ക് മാത്രമുള്ള ഞാൻ ജലദോഷം വരുമ്പോൾ മൂക്കൊലിക്കുന്നത് തുടയ്ക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ ദേവി, എങ്ങനെയാണ് ജലദോഷം വരുമ്പോൾ 1000 മൂക്കും തുടയ്ക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിരിച്ചു പോയതാണ്. അത് കേട്ടപ്പോൾ ദേവിക്കു ചിരി പൊട്ടി. രാമനോട് വല്ലാത്ത വാത്സല്യവും തോന്നി. ദേവി പാൽ നിറച്ച 2 സ്വർണ കിണ്ണങ്ങൾ നീട്ടിയിട്ട് പറഞ്ഞു, രാമ, ഒന്നിൽ ധനമാകുന്ന പാലും മറ്റേതിൽ അറിവാകുന്ന പാലുമാണ്. നിനക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരെണ്ണമേ എടുക്കാവൂ. പെട്ടെന്ന് രാമന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഇതിലേതിന് രുചി കൂടുതൽ? രാമൻ ചോദിച്ചു. ഒന്ന് തൊട്ടു രുചിച്ചു നോക്കിക്കോളൂ. ദേവി 2 പാത്രവും രാമന് കൊടുത്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. രാമൻ 2 പാത്രത്തിലെയും പാൽ ഒറ്റ വലിക്ക് അകത്താക്കി. ദേവിക്ക് കോപം വന്നു. ഹും, അധിക പ്രസംഗി, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് നീ വിഘടകവിയായി തീരട്ടെ. ദേവി ശപിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അറിവില്ലാതെ ധനം മാത്രം ഉണ്ടായിട്ട് എന്തു ഫലം? അതുപോലെ തന്നെ ധനമുണ്ടായിട്ട് അറിവില്ലെങ്കിലും ഒരു ഫലവുമില്ല. രണ്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കാനാകൂ. അതുകൊണ്ടാണല്ലോ ദേവി 2 കിണ്ണവും എൻ്റെ കയ്യിൽ തന്നത്. ദയവു ചെയ്ത് എന്നെ വിഘടകവി മാത്രമല്ല നല്ല കവിയുമാകാൻ അനുഗ്രഹിക്കണം. രാമന്റെ ബുദ്ധിസാമർത്ഥ്യത്തിൽ ദേവിക്ക് മതിപ്പു തോന്നി. നീ കവിയും വിഘടകവിയും മാത്രമല്ല ലോകമറിയുന്ന ഒരു വിദൂഷകനും ആയി മാറും. ദേവി രാമനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷമായി. അതിനുശേഷമാണത്രേ കഴിവും ബുദ്ധിസാമർത്ഥ്യവും വളർന്ന് തെന്നാലി രാമൻ പ്രസിദ്ധനായത്. നന്ദി.
1: ഈ കൊച്ചു കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കഥയെ അവതരിപ്പിച്ചത് മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 6 തരത്തിൽ പഠിക്കുന്ന പാർവണ കെ. ഒരു ഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നു ഉരുവച്ചാൽ ഗവൺമെന്റ് LPU സ്കൂൾ പഴശ്ശിയിലെ 4 വിദ്യാർത്ഥി സ്മൃതി ഷാജി കെ.
2: മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങട മോനെ ചന്ദ്രനിലെ

ഇപ്പോൾ കേട്ട പാട്ട് പാടിയത് ഉരുവച്ചാൽ ഗവൺമെന്റ് എൽ പി യു സ്കൂൾ പഴശ്ശിയിലെ നാലാന്തരം വിദ്യാർത്ഥി സ്മൃതി ഷാജി കെ. അടുത്തതൊരു മാപ്പിളപ്പാട്ടാണ്, പാടുന്നു ശിവപുരം കോളാരി എൽ പി യു സ്കൂളിലെ നാലാന്തരം വിദ്യാർത്ഥി ഹംദാൻ ബിൻ അലി.

0: ഈ മാപ്പിളപ്പാട്ട് പാടിയത് ശിവപുരം കോളാരി എൽ പി സ്കൂളിലെ ഹംദാൻ ബിൻ അലി. ഇനിയൊരു പാട്ടാണ്. പാട്ട് പാടുന്നു കോളാരി എൽ പി സ്കൂളിലെ ഒന്നാം തരം വിദ്യാർത്ഥി അശ്വിക ശരത്ത്.
1: എൻ്റെ പേര് അശ്വിക ശരത്, കോളാരി എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പാട്ടിൻ്റെ പേര് ഉല്ലാസയാത്ര. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു.

ഉദിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂ

പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ, ഇഷ്ടമാണെന്നൊന്നു ചൊല്ല.

ഈ കവിത ആലപിച്ചത് ഹരിനന്ദ. ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിലൂടെ പ്രിയപ്പെട്ടവർ കേട്ടത് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. നിങ്ങളുടെ സ്കൂളിലും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ കുഞ്ഞു പ്രതിഭകളുണ്ട്. പാട്ട്, കവിത, കഥ, പ്രസംഗം, വായന, നാടൻപാട്ട്, സംഗീതോപകരണം, മോണോ ആക്ട്, ശാസ്ത്രവിശേഷങ്ങൾ, അങ്ങനെ ഏത് കഴിവും ലോകം കേൾക്കട്ടെ. ഞങ്ങളിലൂടെ റേഡിയോ മലബാർ കൂട്ടുകാർക്കായിട്ട് അവസരമൊരുക്കുകയാണ് റേഡിയോ അറ്റ് സ്കൂളിലൂടെ. നിങ്ങളുടെ അവതരണങ്ങൾ മൊബൈലിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് അയച്ചു തരൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന അവതരണങ്ങൾ റേഡിയോ മലബാർ 89.6 FM റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ 9037008960. ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ. 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടിൽ.

0: and windows, wooden doors and window frames, WPC doors and windows, membrane doors, FRP doors, PVC and UPVC doors and windows, തുടങ്ങിയ എല്ലാവിധ doors and windowsകളും മിതമായ നിരക്കിൽ. For more details, contact 949-674-2000, 944-624-2000, SK Doors, Talasheri Road, Mattanur.
1: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000017, 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: മധുര ഗീതങ്ങൾ, എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങമൊന്ന്, കർഷക ദിനം. മീനവേനലിൽ വറ്റുവരണ്ട മണ്ണിൽ ഇടവപ്പാതിയുടെ മേഘഗർജനങ്ങളിൽ നിന്ന് മണ്ണിലേക്കിറ്റുവീണ മഴത്തുള്ളികൾ, തുള്ളികൾക്ക് പിന്നാലെ തുള്ളികളുമായി മണ്ണിൽ നനവ് പരന്നപ്പോൾ വേലിച്ചൂടേറ്റു വാടിയും പൊടിപിടിച്ചും കിടന്ന സസ്യജാലങ്ങളിലേക്ക് നവോന്മേഷത്തിൻ്റെ നനവ് പരന്നു. കർക്കിടകത്തിൽ തിമർത്തു പെയ്യുന്ന മഴയിൽ പാടങ്ങളിലും തൊടികളിലും വെള്ളം നിറഞ്ഞു. കരിമേഘങ്ങൾ നിറഞ്ഞ ആകാശത്തു നിന്ന് സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പരന്ന പകൽ ദുരിതപ്പയത്തിൻ്റെ കർക്കിടകം കഴിയവേ പ്രതീക്ഷയുടെ പുലരി വരികയായി. ചിങ്ങപ്പുലരി.

പുതിയ തളിരിലകളുണ്ടായി. ഒപ്പം പൂമുട്ടുകളുടെ പുതുനാമ്പുകൾ, തൊടികളിലെല്ലാം പൂക്കളുടെ വസന്തം വിരിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു. പൂക്കൾക്ക് പിന്നാലെ ചെടികൾ കായ്ച്ചപ്പോൾ നമ്മുടെ ശരീരവും. അങ്ങനെ പ്രകൃതിയുടെ, കൃഷിയുടെ ആഘോഷമായി സമൃദ്ധിയുടെ തിരുവോണം.

മനുഷ്യരാശിയുടെ സാമൂഹിക ജീവിതം ആരംഭിച്ച കാലം മുതൽക്കേ കൃഷി തുടങ്ങിയിരുന്നു. തങ്ങളുടെ താമസ സ്ഥലത്തിന് ചുറ്റും കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകൾ നട്ടു. കൃഷി ഉപജീവനം മാത്രമായിരുന്നില്ല, ഒരു സംസ്കാരം കൂടിയായിരുന്നു. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആധുനിക വിനോദോപാധിയായ സിനിമയിലും കാർഷിക സംസ്കാരത്തിൻ്റെ പരിച്ഛേദങ്ങളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. 1993 കൊച്ചിൻ അനീഫ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ് വാത്സല്യം. മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, സുനിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ കുടുംബ ചിത്രത്തിൽ കാർഷിക പശ്ചാത്തലത്തിൽ ഒരു ഗാനമുണ്ട്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. പാടത്ത് കാളപൂട്ടുന്നതും നിലമൊരുക്കുന്നതും കൊയ്യുന്നതും കറ്റുമെതുക്കുന്നതും പശുവിനെ കറക്കുന്നതും വെള്ളിത്തിരയിൽ നിറയുമ്പോൾ കാർഷിക സമൃദ്ധിയുടെ ഗതകാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഇന്നീ കൊച്ചു വരമ്പിൻമേലെ കൊയ്തെടുക്കണ കതിരുണ്ട്.

ഇനിയൊരു പഴയ ഗാനമാവാം. 1967 പുറത്തിറങ്ങിയ സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജിൻ്റെ ഈണം. S ജാനകി പാടിയ

കുഞ്ഞിനോട് കഥ പറയുന്ന അമ്മയിലൂടെയാണ് ഈ ഗാനം നമുക്ക് കേൾക്കാവുന്നത്. മുറിവാലൻ കുരങ്ങച്ചനും വിറവാലൻ പൂച്ചയുമായി മഴവന്ന മാസത്തിങ്കൽ മലവാഴ കൃഷി ചെയ്ത കഥയാണ്

ശ്രീനിവാസൻ സിനിമകളിലെ കാലത്തെയും ഹിറ്റായിരുന്ന സന്ദേശത്തിലുണ്ട് ഒരു കൃഷിപ്പാട്ട്. കൈതപ്രവും ജോൺസണും ചേർന്നൊരുക്കി ജി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയ ഗാനം. റെയിൽവേയിൽ നിന്ന് വിരമിച്ചെത്തുന്ന കഥാപാത്രമായ തിലകനും നാട്ടിലെ സഹായിയായി അഭിനയിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനും കൃഷി ഓഫീസറായ സിദ്ദിഖുമൊക്കെ അണിനിരക്കുന്ന മനോഹരമായ ദൃശ്യഭംഗിയുള്ള ഒരു കാർഷിക ഗാനം, തുമ്പപ്പൂ കൊടിയുടുത്ത്.

1998 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. കർഷകരുടെയും കർഷക പോരാട്ടങ്ങളുടെയും കഥ പറയുന്ന ഈ സിനിമയിൽ കാർഷിക പശ്ചാത്തലത്തിലുള്ള ഒരു ഗാനമുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് ചിത്രപാടിയ ഗാനം. പൊന്നാരിൻ പാടും കതിരാടും കാലം, വിളകൊയ്യും കന്നിക്കാക്കാത്തി

1993 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരപ്പറ. മധു, മമ്മൂട്ടി, ഉർവശി, ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ 4 ഗാനങ്ങളാണുള്ളത്. കാവാലം നാരായണപ്പണിക്കരുടെ രചനക്ക് രവീന്ദ്രന്റെ ഈണം, യേശുദാസും രവീന്ദ്രനും ആലപിച്ചത്. നാട്ടുപച്ചക്കിളി പെണ്ണെ, നല്ലോല പൈങ്കിളിയെ, കാലമുറങ്ങും കാകളിച്ചിന്തിൽ നീ, നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ, തുയിലുണരോ നാടിനെ തുയിലുണർത്തോ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര, നെല്ലൂന്നി.
0: സിഎം വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio, Kannur of, Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanage.
0: Phone 9496420880.
3: 8111-933-600.
0: CM Vistara.
3: CM Vistara, Nilluni.
4: Malayala cinemayile manninte mannamulla gaanangalaanu മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പട്ടാളക്കാരനായി മമ്മൂട്ടി വേഷമിടുന്ന സിനിമയാണ് 1999 പുറത്തിറങ്ങിയ മേഘം. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം. വള്ളുവനാടിന്റെ മനോഹരമായ പ്രകൃതിയെ വെള്ളിത്തിരയിലെത്തിച്ച ഒരു ഗാനം. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യായി വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറിയണ വള്ളുവനാട്.

1974 പുറത്തിറങ്ങിയ രാമു കാര്യട്ട് സംവിധാനം ചെയ്ത നെല്ല് എന്ന സിനിമ വയനാടൻ കാർഷിക പശ്ചാത്തലവും ഒപ്പം ചില കാർഷിക പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളുമുണ്ട്. വയലാറിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണമിട്ട് മന്നാടയും ജയചന്ദ്രനും ശ്രീൻ കീഴ് സോമനും സംഘവും പാടിയ ഒരു ഗാനം.

0: తెంబ కుసుమ కొంబ కొంబ కురవ తెంబ నెల్లూర పూతుపోయి పూవలి పూ వల్లి పూ చెల్లి పూ చల్లి పూ వల్లి పూ.
1: ജയറാമം ജഗദീഷ് ശ്രീകുമാർ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന വി എം വിനു സംവിധാനം ചെയ്ത സിനിമയാണ് മയിലാട്ടം. ഗിരീഷ് പുത്തുഞ്ചേരിയും എം ജയചന്ദ്രനും ചേർന്ന് മനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം മാമഴയിലെ പൂവെയിലിനെ ഞാൻ പാടിയുണർത്തും പുഴ എന്നാരംഭിക്കുന്നു.

2004 സിബിമലയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ജലോത്സവം. കായലിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ സിനിമയിൽ കേരളത്തിൻ്റെ പ്രകൃതിയും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന ഒരു മനോഹര ഗാനമുണ്ട്. ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം. കേരനിരകളാടും ഒരു ഹരിതചാരു തീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം.

2015 പുറത്തിറങ്ങിയ പുതിയ സിനിമയായ ജിലേബിയിലും കാർഷിക പശ്ചാത്തലത്തിൽ ഒരു ഗാനമുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ രചനയിൽ ബിജുപാൽ മണിയിൽ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, ഇന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. ജയസൂര്യയാണ് ഗാനരംഗത്ത് അഭിനയിക്കുന്നത്.

2010 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ കാര്യസ്ഥനിൽ ഒരു കാർഷിക പശ്ചാത്തലത്തിലുള്ള ഗാനമുണ്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ ഈണം. അഫ്സൽ പാടിയത്. തേനിക്കപ്പുറം തെങ്കാശിക്കപ്പുറം തെന്നാലിക്കപ്പുറത്ത് നാടിനെ കുണ്ടടി നാട്ടാരമുണ്ടടി നാടോടി പൈങ്കിളിയേ.

മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ വല്യേട്ടൻ എന്ന സിനിമയിൽ മോഹൻ സിത്താരയും ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്നൊരുക്കിയ ഒട്ടേറെ ഗാനങ്ങളുണ്ട്. എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം പച്ചച്ചപ്പാടത്ത് പകൽവരമ്പിൽ പനയോലക്കാടിൻ്റെ കുടത്തണലിൽ കതിരെല്ലാം കൊയ്തും വേലേറ്റും വേർത്തും കളമെല്ലാം നിറയ്ക്കാലോ മാനത്തെ മണിത്തുമ്പമൊട്ടിൽ മേടസൂര്യനോ

0: മലയാള സിനിമകളിലെ കാർഷിക പശ്ചാത്തലത്തിൽ കാണാവുന്ന ഏതാനും ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചെലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
4: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:15 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥ ഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. ചോദ്യക്കടലാസുകളിൽ വ്യാപക പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മൂന്ന് വിഷയങ്ങളിലെ UGC നെറ്റ് പരീക്ഷകൾ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു. ജൂണിൽ നടന്ന 87 വിഷയങ്ങളിലെ പരീക്ഷകളിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നിവയാണ് വീണ്ടും നടത്തുക. മണ്ണിലധ്വാനിക്കുന്ന പെൺമികവിന് ആദരമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കൃഷി സഖി പദ്ധതി കർഷക ദിനമായ ഇന്ന് തുടങ്ങും. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനും വിഭവ വൈവിധ്യത്തിലേക്ക് നയിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറാതെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. September 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ താരിഖ് റഹ്മാനെ ക്ഷണിച്ചിരുന്നു. സംസ്ഥാനത്ത് വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് September 1 തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒട്ടേറെ പേർ മുൻപ് അക്ഷയ സംരംഭകരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മസ്റ്ററിംഗ് നടത്തിയ സാഹചര്യത്തിലാണ് ഇത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ തുടങ്ങിയ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കാണ് വീട്ടിൽ മസ്റ്ററിംഗ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും മറ്റ് ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെയും പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം, സംഭരണ സാഹചര്യങ്ങൾ, കാലാവധി കഴിഞ്ഞതോ കേടായതോ ആയ ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം, ലേബലിംഗ്, ബാച്ച് വിവരങ്ങൾ എന്നിവ പരിശോധിക്കും. ചാമരാജ് വനത്തിൽ വനം ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാർ മജിസ്ട്രീരിയൽ അന്വേഷണവുമായി രംഗത്തെത്തിയത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെയും സംസ്ഥാന ബാർ കൗൺസിലുകളിലെയും ഉന്നത പദവികളിൽ ഒരേ വ്യക്തി ദീർഘകാലം തുടരുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. 2014 നവംബർ മുതൽ BCI അധ്യക്ഷനായി തുടരുന്ന മനൻകുമാർ മിശ്ര കഴിഞ്ഞ ദിവസം ഇറക്കിയ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ BSF ജവാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ചതിനെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ ഡൽഹി പോലീസിൽ പരാതി. ഓണക്കാല ചെലവ് നേരിടാൻ കേരളം 2200 കോടി രൂപ കൂടി കടമെടുക്കുന്നു. കടപ്പത്രലേലം ചൊവ്വാഴ്ച നടക്കും. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവ ഉൾപ്പെടെ ഏകദേശം 10,000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ഓണക്കാല ചെലവ്. ഇതോടെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടി രൂപയാവും. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിക്കാൻ ഇടയില്ലെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും ഇന്ന് കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ PSC പരീക്ഷാക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ ഇടപെടുന്നു. 100 പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാപരമായ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യാൻ സാമൂഹിക മാധ്യമ ഇടനിലക്കാർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ മറുപടി തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് ബി ജെ പി നേതാക്കൾ അടിച്ചുമാറ്റിയെന്ന ദേശീയ കൌൺസിൽ അംഗം പി സി ജോർജിന്റെ ആരോപണം വിവാദത്തിൽ. എന്നാൽ പ്രസംഗം വിവാദമായതോടെ തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഒരു പൈസ പോലും ആരും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടില്ലെന്നും ജോർജ് തിരുത്തി. ബിരുദദാന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അധ്യക്ഷൻ മനൻകുമാർ മിശ്രയും പങ്കെടുക്കുന്നതിൽ പ്രതിഷേധവുമായി ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ സർവകലാശാല വിദ്യാർത്ഥികൾ. ഇരുവർക്കുമെതിരെ 600 വിദ്യാർത്ഥികളും 120 പരം പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ തനിക്കെതിരായ സി ബി ഐയുടെയും ഇ ഡിയുടെയും അന്വേഷണത്തിന് ഉത്തരവിട്ട അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് കേൾക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന നാടകമെന്ന് കോൺഗ്രസ്. വനിതാ സംവരണം നടപ്പാക്കുകയല്ല മറിച്ച് മോദിയെ സംരക്ഷിക്കലാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. പാലക്കാട്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിലെ ടാപ്പുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധിച്ചത്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയ കണ്ടെത്തി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. വിവിധ സ്റ്റേഷനുകളിലെ വാട്ടർ കൂളറുകളിൽ ഇ കോളി ഉൾപ്പെടെയുള്ള ഹാനികരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. പി എസ് സിയിലെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും നിയമനങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 21 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല സമരം നടത്തും. സി ജെ പി മാതൃകയിൽ ജൂലൈ 30 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജെൻസി സ്ട്രൈക്ക് നടത്തിയ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് കൂട്ടായ്മയാണ് സമരം പ്രഖ്യാപിച്ചത്. കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിലെ പ്ലാവുകളിലെ ഇടിച്ചക്കകൾ പറിക്കാൻ പദ്ധതിയുമായി വനം വകുപ്പ്. ചക്ക പഴുക്കുമ്പോൾ മണം പിടിച്ചാണ് ആനക്കൂട്ടങ്ങൾ വനാതിർത്തിയിലേക്ക് എത്തുന്നതെന്നും ചക്ക തീരുന്നതോടെ ഇവ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് പതിവെന്നും വനം വകുപ്പ് വിലയിരുത്തൽ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനത്തിന് ഇനി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ലെന്ന് റിപ്പോർട്ടുകൾ. ഭാവി യാത്രികരെ പരിശീലിപ്പിക്കുന്നതിനും സജ്ജമാക്കുന്നതിനും ശ്രീഹരിക്കോട്ടയിൽ ISRO പരിശീലന കേന്ദ്രം നിർമ്മിക്കും. ഗഗൻയാത്രി നിവാസ് എന്ന പേരിലാണ് പ്രത്യേക ക്രൂ ഐസൊലേഷൻ കേന്ദ്രം വരുന്നത്. ഇതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. 26 കോടിയാണ് ചെലവ്. ഓണപരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമ ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് DGP പരാതി നൽകി. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പശ്ചിമബംഗാളിലെ മുൻ മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ആശിഷ് ബാനർജിയെ പാർട്ടി ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. വാഹന ഫിറ്റ്നസ് ഇന്നു മുതൽ ഓട്ടോമേറ്റഡ്. വിജയ ശതമാനത്തിൽ ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. 60% വാഹനങ്ങളും പരാജയപ്പെടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ വാഹനങ്ങളുടെ ക്ഷമത വിലയിരുത്തിയിരുന്നത് ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ യന്ത്രവൽകൃത സംവിധാനത്തിലേക്ക് മാറുമ്പോൾ വാഹനത്തിന്റെ സസ്പെൻഷൻ, ബ്രേക്ക്, സ്റ്റിയറിംഗ്, ലൈറ്റുകൾ തുടങ്ങി സർവ്വഘടകങ്ങളും കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്ര സംവിധാനങ്ങളിലൂടെ വിലയിരുത്തപ്പെടും. നല്ല രീതിയിൽ പരിപാലിക്കുന്ന വാഹനമേ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. എല്ലാ മതങ്ങളും അതിൽ തെറ്റായി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തണമെന്നും നവോത്ഥാനത്തിന് ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BTech വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ കോതമംഗലത്ത് MA എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം. അഭിഭാഷകൻ അതിവേഗ ഓട്ടക്കാരനല്ലെന്നും ദീർഘദൂര ഓട്ടക്കാരനെ പോലെ സ്ഥിരവും നിരന്തരവുമായ നൈപുണി വികസനത്തോടെ മുന്നേറണമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യത. 2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി വന്നതോടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ മൂന്നാം പീടിക സ്വദേശി 17 വയസ്സുകാരൻ കാർ ഓടിച്ച സംഭവത്തിൽ കാർ നൽകിയ ആൾക്കെതിരെ കേസ്. ശനിയാഴ്ച വൈകിട്ട് തലശ്ശേരി ഇന്ദിരാ പാർക്കിന് സമീപമാണ് സംഭവം. US സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് $30,000 ഏകദേശം 2,800,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യം. വനിതകളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നതെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നും ഇറാൻ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ ഫ്ലോർസ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 51 100-ലേറെ പേർക്ക് പരിക്കുണ്ട്. റഷ്യയിൽ ഇന്നലെ കനത്ത വ്യോമാക്രമണം നടത്തി യുക്രൈൻ. 100 ഡ്രോണുകളാണ് മോസ്കോ അടക്കമുള്ള റഷ്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി യുക്രൈൻ പറത്തിവിട്ടത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. ഹോക്കി വനിതാ ലോകകപ്പിൽ ഒളിമ്പിക്സ് ഫൈനലിസ്റ്റായ ചൈനയെ പിടിച്ചുകെട്ടി ഇന്ത്യ. പൂൾ ഡിയിലെ ആദ്യ കളിയിൽ 2 ലീഡ് നേടിയ ശേഷമാണ് ഇന്ത്യ സമനില വഴങ്ങിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
6: നെല്ലിക്ക, രണ്ടാം ഭാഗത്തിന്റെ 6 നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി, മല്ലിക, സൂര്യ എടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ, അർഷിത, പെൺകുട്ടി, അമ്മ ശാന്ത ടീച്ചറുടെ ചിതാഭസ്മ നിമഞ്ജനത്തിനായി ഋഷികേശിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജയദേവനും മല്ലികയും ആശ്ചര്യകരമായ ഒരനുഭവത്തിലൂടെ കടന്നുപോകുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ മകൾ റോജ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്നതായി മല്ലിക്ക് കാണുകയും അവളുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു. കുറച്ചു നേരത്തെ ആശങ്കകൾക്കൊടുവിൽ റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി ജയദേവൻ മല്ലികയെ കണ്ടെത്തുന്നു. അസുഖബാധിതയായ മദർ സുപ്പീരനെ പരിചരിക്കാൻ സുരേഷിന്റെ ഭാര്യ ഗായത്രി കോഴിക്കോടാണ്. ഒരു ദിവസം പെട്ടെന്ന് സുരേഷ് കോഴിക്കോട്ടേക്ക് പോകുന്നു. മദർ സുപ്പീരിയർ മരിച്ചതായി അറിയുന്നു. കോഴിക്കോട്ടേക്കെത്തിയ ജയദേവനും സംഘവും മരിച്ചത് മദർ സുപ്പീരിയർ അല്ല, ഗായത്രിയാണെന്ന് മനസ്സിലാക്കുന്നു. ഗായത്രിയുടെ അകാലവിയോഗത്തിൽ ഹൃദയം തകർന്ന് കരയുന്ന സുരേഷിനെ ആശ്വസിപ്പിക്കുവാൻ ജയദേവനും ശ്യാമും ദിനേശും കിണഞ്ഞ് ശ്രമിക്കുകയാണ്. ഇഷ്ടവിയോഗങ്ങളേൽപ്പിച്ച് മുറിവിണക്കുവാൻ കാലത്തെ കാത്തിരിക്കെ ഒരു കടലിരുമ്പം നാടകനേരത്തേക്ക് കടന്നുവരുന്നു. കടൽക്കരയിൽ ചൂണ്ടയിടാനെത്തിയ പുതിയ ഒരാളെ മുരുകൻ എന്നയാൾ പരിചയപ്പെടുന്നു. ചൂണ്ട മീൻപിടുത്തം ഹോബിയാക്കിയ ധനികനായ ഒരാൾ അയാൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബോട്ട് ഒരുക്കി കൊടുക്കുന്നു. അതിന് മുരുകൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, കാളിയമ്മ പെരിയ തങ്കച്ചിയെ. പുതിയൊരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ സുരേഷിന് ലഭിക്കുന്നു. എന്നാൽ പുതിയ വർക്കുകൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും നിർബന്ധത്തിന് വിധേയനായി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. പക്ഷേ അത് കരാർ പണി ആവശ്യപ്പെട്ടു വരുന്ന ഒരാളായിരുന്നില്ല, വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഇൻസ്പെക്ടർ രാഘവ് ആയിരുന്നു. മയക്കുമരുന്നിൻ്റെ ഉറവിടങ്ങളും വിതരണക്കാരെയും കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി മഹാരാഷ്ട്ര പോലീസിൽ പ്രവർത്തിക്കുന്ന ഇൻസ്പെക്ടർ രാഘവ് അതിഥി തൊഴിലാളികൾക്കിടയിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെയും അതിൻ്റെ ഉറവിടത്തെയും കണ്ടെത്താനാണ് സുരേഷിനുമായി ബന്ധപ്പെട്ടത്. തൻ്റെ തൊഴിലാളികൾ പാർക്കുന്ന ലൈൻ മുറികളിൽ രാഘവ് പരിശോധിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുരേഷ് രാഘവനെ ജയദേവിൻ്റെയും മല്ലികയുടെയും അടുത്ത് കൊണ്ടുപോകുന്നു. കാര്യങ്ങൾ ശാന്തമായി മുന്നോട്ട് പോകവേ അലോസരപ്പെടുത്തിക്കൊണ്ട് ജയദേവന് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോണിലൂടെ കേട്ടത് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്താണത്? നാടകം തുടർന്ന് കേൾക്കുക. നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ ആറാം അധ്യായം.

0: എപ്പടി തമ്പി, സൗഖ്യമാ? സന്തോഷമായിരിക്കാ?
1: ரொம்ப சந்தோஷம்மா.
2: முதலாளி ஒரு சங்கதியும் கொண்ட வந்தது.
0: சங்கதியா? அதன் எனக்கு தெரிஞ்ச மாதிரி சொல்ல தம்பி.
1: அம்மா, இது ஒரு சாரியா, கல்ஃபில் நின்று கொண்டு வந்ததா?
2: வெறும் சாரி அல்லம்மா, பட்டு சாரி, காஞ்சிபுரம் பட்டு.
0: காஞ்சிபுரம், தஞ்சாவூர், இதெல்லாமே எனக்கு தெரியும். இந்த மாதிரி சேலே எவ்வளோ பார்த்துருக்கு.
1: என்னாலும் என் ஒரு சந்தோஷத்தின்.
2: പിന്നെ അമ്മ, ഒരു വിഷയം ഉണ്ടായിരുന്നു.
0: എന്താ?
2: അതാവത് നമ്മുടെ സീതപ്പൊണ്ണ് ഒരു ദിവസം മുതലാളിയുടെ കൂടെ മുതലാളിയുടെ ബംഗ്ലാവില് ഒട്ട ദിവസം അവക്ക് കൊറേ സംഗതി കൊടുക്കൂ. വാസന സോപ്പ്, സെന്റ്, കുപ്പായോ, പിന്നെ എന്തൊക്കെയോ കൊടുക്കൂ. മുതലാളി ഒറ്റക്ക ആ വീട്ടില്, നാണും പോകാ കൂടെ.
0: പണക്കാരെ കാണുമ്പോ ഉനക്കെന്നടാ ഹാലിളക്കമാ? ആദ്യോ ഉന്നുടെ വേല പാറ്. അതുക്കപ്പുറം ഒന്നുമേ നനച്ചിടാത്, ഒന്നുമേ മുടിയാത്. ഇത് പെരിയ തങ്കച്ചി കാളിയമ്മാവുടെ വാക്ക്.
1: ഓ, ആയിക്കോട്ടെ.
2: എന്നാല് ഞാൻ
0: പോ.
2: മുതലാളി, പോവാ.
1: ശരി.

0: കാളി, കാളിയമ്മ സമ്മതിച്ചില്ല.
1: അതൊന്നും സാരമില്ല മുരുക.
0: കാളിയമ്മ പറഞ്ഞാല്
1: അനുസരിക്കണം. മുരുകന്റെ അമ്മയല്ലേ, അവര് പറഞ്ഞതാ ശരി. അല്ല, ഇന്നലെ എത്ര കിട്ടി?
0: ഇന്നലെ നല്ല കോളാ, 6000 കച്ചവടം.
1: ആ മുരുകൻ അത് കാളിയമ്മയോട് പറയൊന്നും വേണ്ട.
0: ആ ആയിക്കോട്ടെ മുതലാളി,
1: എന്നാ പോകാം. ഓ, ഒരു പെർഫ്യൂം കൂടി കൊടുക്കാനുണ്ടായിരുന്നു കാളിയമ്മക്ക്. ഏതായാലും ഇനി ഇത് മുരുകൻ വെച്ചോ.
0: ഓ, മുതലാളി, ഇന്നലത്തെ സിഗരറ്റ്
1: വേണോ? അത് സാധാരണ സിഗരറ്റ് അല്ല, ഒന്നിന് 150 രൂപയാവില്ല.
0: ഒരു പ്രത്യേക സുഖാതിന്.
1: ആ ഒരു വിലെത്തട്ടെ, 2 തരാം, പിന്നെ ചോദിക്കറേ.
0: ഓ മതി, 2 മതി.
1: എന്നാവാ

0: നിന്റെ സ്ഥിരം യാത്രക്കാരൊക്കെ വന്നു?
1: ഓ, അവരൊക്കെ നേരത്തെ എത്തി. ഇന്ന് ഒരാളേ ഉള്ളൂ.
0: അതെന്താ?
1: അത്
0: അതെന്തിനാ ഞാൻ അറിയുന്നത്? ഒരാള് മതി, ഒരാൾ മാത്രം. ഉന്നടേ തങ്കമാന പൊമ്പളെ, എന്നുടെ കാതലി സീതപ്പൊണ്ണ്.

0: സീത എത്ര നല്ല പേര്, പക്ഷെ ചെയ്യുന്നതോ
1: എന്താ?
0: കാളിയമ്മയുടെ മകളല്ലേ, അങ്ങനെയല്ലേ വരൂ.
1: ഫുഡ് റെഡിയാണ്,
0: വാ കിച്ചണിലിരിക്കാം.
1: ബെഡ്റൂമിലാണ് ഡൈനിങ് ടേബിൾ.
0: ഒരു പ്ലേറ്റിൽ കുറച്ച് റൈസ് എടുക്ക്.
1: അതെന്തിനാ?
0: എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. ആ കിച്ചണിലേക്ക് വാ.
1: ഞാനോ?
0: പിന്നെ നീയല്ലാതെ

0: ഇരിക്കെ ഇരിക്കാൻ കുറച്ച് വെള്ളമൊഴിക്കെ.
1: വെള്ളം
0: വെള്ളം കടല് നിറയെ വെള്ളം. സീതപ്പെണ്ണെ, ആ വെള്ളം നിറഞ്ഞ കടലിലെ ഒന്ന് ഇറങ്ങിയാലോ? ഈ കടലെ ഒരാശ്ചര്യം തന്നെ. ഞങ്ങളെ പോലുള്ളവർക്ക് ആഘോഷിക്കാം, കുറെ പേർക്കോ ജീവിക്കാൻ വക നൽകുന്നു, പിന്നെ ചിലർക്ക് ജീവിതം അവസാനിപ്പിക്കാനും അല്ലേ?
1: എനിക്കറിയില്ല.
0: വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്ക്, നിന്റെ മുഖമൊന്ന് കാണട്ടെ.
1: എന്തിനാ?
0: വെറുതെ ആ മുഖത്തെ ഭാവങ്ങളൊന്ന് കാണാൻ. പിന്നെ ആ മുഖം അറിയാവുന്ന ആരുടെയെങ്കിലും ആണോ എന്നറിയാൻ.
1: ആര്?
0: അരണ്ട വെളിച്ചത്തിൽ അവ്യക്തമായി കണ്ട നിന്റെ മുഖം, അത്യാവശ്യത്തിന് മാത്രം എപ്പോഴെങ്കിലും പറയുന്ന നിന്റെ ശബ്ദം. പെണ്ണെ, അതൊക്കെ എനിക്കറിയുന്ന ഒരാളുടേത് തന്നെ.
1: ആരുടെ?
0: കടൽ യക്ഷി. കേട്ടിട്ടുണ്ടോ നീ?
1: ഇല്ല.
0: കടലിൽ വീണു മരിച്ചവരുടെ പ്രേതം. പ്രേതം പെണ്ണെ, നീ കടൽ യക്ഷി. എന്താ ഒന്നും മിണ്ടാത്തത്?
1: നേരം വൈകുന്നു, ആഹാരം കഴിക്കൂ.
0: യക്ഷി വിളമ്പിയത് ഞാനെങ്ങനെ കഴിക്കും? എന്താ അതിന് മറുപടി ഇല്ലേ?
1: ഞാൻ യക്ഷിയൊന്നും അല്ല.
0: പിന്നെ പിറന്നാളാഘോഷത്തിനിടയിൽ ആത്മഹത്യാ കുറിപ്പ് വാട്സപ്പ് സന്ദേശമായി അയച്ച് കടലിൽ ചാടി മരിച്ച നീയാര്?
1: സർ,
0: റോജ.

0: ദിനേശ, നീ എന്താടാ ഇങ്ങനെ റിസർവ്ഡ് ആകൂലെ? ഗൗരവത്തിൽ ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടും.
1: ഇത് പഴയ നെല്ലിക്കല്ലല്ലോ സുരേഷ, ആകെ ചവർപ്പേ ഉള്ളൂ.
2: ഉപമയും അലങ്കാരങ്ങളൊക്കെ ജയന്റെ വകുപ്പാ, മല്ലികയുടെയും.
3: ദിനേശൻ പറഞ്ഞതാ ശരി, ചവർപ്പിനപ്പുറം മധുരം ഉണ്ടാകില്ല. ഉപ്പിലിട്ട നെല്ലിക്കകളായി നമ്മളൊക്കെ.
0: അല്ലട ശ്യാമേ, നീ വൈഫിനെ കൂട്ടാത്തത് തീരെ ശരിയായില്ല കേട്ടോ.
2: വൈഫ് കൂടെ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ നമ്മളെ കൂടെ, അയാൾക്കൊരു കമ്പനി ആട്ടെ.
0: ഏ ശ്യാമേ,
2: എങ്ങനെയാടാ നീ സഹിക്കുന്നത്? ഒരു കൊല്ലായില്ലേ ഉള്ളിൽ കരഞ്ഞോണ്ട് പുറത്ത് ചിരിച്ചു കാട്ടുന്നത്?
0: എടാ നീ
1: സുരേഷ, ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് വേദനയായിരിക്കും, പക്ഷെ ഈ വീട്ടിൽ കയറി വരുമ്പോ ഞങ്ങൾക്ക് പോലും മറക്കാനാവുന്നില്ലടാ.
3: ദിനേശ, ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ ആണുങ്ങളല്ലേ, അവർ കരയാറില്ലല്ലോ, വിഷമങ്ങളില്ലാഞ്ഞിട്ടാ കരച്ചിൽ പുറത്ത് കാട്ടാറില്ലല്ലോ. ദേ അകത്ത് ഗീതയും മല്ലികയും ഉണ്ട്, നീ കണ്ണു തുടക്കാം.

0: ഇന്ന് ഗായത്രിയുടെ ആദ്യ ഓർമ്മദിനല്ലേ? ഓർമ്മിപ്പിച്ച് ഇങ്ങനെയൊരു ഒത്തുചേരൽ ഒരുക്കിയത് മല്ലികയാ.
1: ഒരു ഒത്തുചേരലിന്റെ വരമായിരുന്നു മല്ലിക. പക്ഷേ മറ്റൊരു ഒത്തുചേരലിൽ ഒരു ശാപവും കിട്ടി.
0: എല്ലാരും സന്തോഷിച്ച ഒരു ഒത്തുചേരല് അന്നാണല്ലോ ജയന്റെ മോള്.
2: അതവിടെ നിക്കട്ടെ, സുരേഷൻ എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്?
3: ദിനേശ, വർത്താനൊക്കെ ഇനി ചായ കുടിച്ചിട്ടാവാം. ചായ റെഡി.
0: വാ എല്ലാരും ഇരിക്കെ.
3: സുരേഷ, സ്നേഹ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ?
4: കുറച്ച് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്.
5: ഫുഡ് എപ്പോഴും സുരേഷിന്റെ വകയാണല്ലോ അല്ലേ?
3: അടുക്കളയില് ഞങ്ങളാകെ വീർപ്പ് മുട്ടുകയായിരുന്നു ഗായത്രിയുടെ സംസാരം കേൾക്കുന്നത് പോലെ.
1: ഗായത്രി ഏറെ സന്തോഷിക്കുന്നുണ്ടാവും.
3: വീട്ടിൽ ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാതെ വിടില്ലായിരുന്നു അവള്.
0: ഇടക്കൊക്കെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കൂടണം.
3: അല്ല, സുരേഷിനല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ.
0: ആ, നമ്മുടെ നെല്ലിക്ക് ഒന്ന് ഉഷാറാക്കിയാലോ.
3: അതെന്തിനാ?
5: സുരേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഒരു ചെറിയ പരിപാടി അറേഞ്ച് ചെയ്യണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ.
2: അത് നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുകയല്ലേ.
1: സുരേഷൻ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു ആലോചന?
0: ആലോചന എന്റേതല്ലടാ.
5: പിന്നെ
0: രാഘവ് സാർ അറിയായിരിക്കുമല്ലോ, ജയന്റെ മോളുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാ. സാർ വിളിച്ചിരുന്നു എന്നെ.
3: സാർ എന്താ സുരേഷ പറഞ്ഞത്?
0: അദ്ദേഹം ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഓഫീസറാ.
5: അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ വിമുക്തി?
0: ഇത് പോലീസ് തന്നെ.
2: പോലീസും ബോധവൽക്കരണം നടത്തു.
3: ഈ ബോധവൽക്കരണത്തിനൊന്നും ആളെ കിട്ടൂല, ആള് വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്ത് കൊടുക്കാൻ?
5: ബിരിയാണി, പോക്കറ്റ് മണി, പിന്നെ കുപ്പി,
1: അങ്ങനെയൊക്കെ. ആളെ കൂട്ടിട്ട് എന്താ കാര്യം?
2: സാർ എങ്ങനെയാ പറഞ്ഞത്?
0: എന്റെ ഊഹം ശരിയാണെങ്കിൽ സാറിന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ബോധവൽക്കരണ ക്യാമ്പ് കുട്ടികൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നുമല്ല,
3: പിന്നെ ആർക്കാ?
0: അതിഥി തൊഴിലാളികൾക്ക്.
2: അത് നല്ല കാര്യം തന്നെ.
1: സുരേഷ, അതിഥി തൊഴിലാളികളൊക്കെ നിന്നെ പോലെ കോൺട്രാക്ടർമാരുടെ കൂടെയല്ലേ, അപ്പോ നിങ്ങൾക്ക് തന്നെ സംഘടിപ്പിച്ചൂടെ?
5: ശരിയാ, അതല്ലേ നല്ലത്.
3: മാത്രമല്ല നിങ്ങൾക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ?
0: അതൊക്കെ ഉണ്ട്,

0: ആരും സംശയിക്കാത്ത രീതിയിൽ ആവശ്യക്കാർക്ക് മരുന്നും കൊടുത്ത് അവരങ്ങ് പോയി.
1: ഓഫ്, എന്തൊരു ക്രിമിനൽസ്!
0: ഈ ക്യാമ്പിലും അവര് വരുമെന്നാ സാറ് പറഞ്ഞത്.
2: സുരേഷ, ക്യാമ്പ് എന്ന് പറയുമ്പോ മീറ്റിംഗ്, പിരിവ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്.
3: മാത്രല്ല, കുറെ നാളായി ഗ്രൂപ്പ് തന്നെ സൈലന്റ് അല്ലേ, ഓരോ ആക്ടിവിറ്റി ഇല്ലാതെ.
4: നെല്ലിക്കയെ തന്നെ മറന്നുകൊണ്ടിരിക്കുമ്പോ വീണ്ടും ഇനി
5: യോഗത്തിനൊന്നും പണ്ടത്തെ പോലെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാവരും നോക്കിക്കോളൂ. നോട്ടീസില് നമ്മുടെ നെല്ലിക്കയുടെ പേരുണ്ടാകണമെന്ന് മാത്രം. പരിപാടി ആയ ദിവസം സൗകര്യമുള്ളവര് ഒന്ന് ക്യാമ്പിൽ പോകണം, അത്രയേ വേണ്ടു.
6: അങ്ങനെയാണെങ്കിൽ ആരാ ഫ്രീ ഉള്ളതെന്ന് നോക്കിയിട്ട് ഒന്ന് പോയിട്ട് വരാലോ.
5: ചേച്ചി, നമുക്കിനി അടുക്കളയിലേക്ക് പോകാം, ഊണാക്കണ്ടേ?
6: ഓ, അത് മറന്നു. ദിനേശ, ശ്യാമെ, ഒന്ന് വാടൂ, ഒരു കൈ സഹായിക്ക്. വാ.
3: ഷുവർ, വാ ദിനേശ.
5: ദിനേശേട്ടാ,
2: എന്താ ഇതേ വരണ്ട അല്ലേ?
5: നിങ്ങളിങ്ങ് വാ.
4: ചെല്ല്, ഞാനും വരാം. സുരേഷ,
0: എന്താ ചെയ്യാ?
4: ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്?
0: ഏയ്, ഇല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചേ?
4: ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി.
0: പിന്നെ ജയ, ക്യാമ്പില് സാറും ഉണ്ടാവും.
4: അതിനെന്താ, ക്ലാസ് എടുക്കുന്നത് സാറാണോ?
0: ഏയ് അല്ല, ക്ലാസ് കേൾക്കാനാ.
4: ഏ,
0: അതിഥി തൊഴിലാളികളിൽ ഒരാളായി
4: സുരേഷ.
0: രഹസ്യ, സാറ് മാത്രല്ല, ഒരു ടീം മുഴുവനും തൊഴിലാളികൾക്കിടയിലുണ്ടാവും. വിത്ത് ലോഡഡ് ഗൺ.

0: അല്ല, നമുക്കൊരു ട്രിപ്പ് പോയാലോ
1: ദിനേശേട്ടാ?
0: ഒരു ഫാമിലി ട്രിപ്പ്, എന്താ സുരേഷ?
2: ആലോചിക്കാം.
3: ഒരു യാത്ര നല്ലത് തന്നെ.
4: എന്നാ തീരുമാനിക്കേ എവിടെയാന്ന്.
2: അത് മല്ലികയും ഗീതയും കൂടി തീരുമാനിക്കട്ടെ.
1: വയനാട്ടിലേക്കായാലെന്താ? കേരളത്തിലെ ഊട്ടിയല്ലേ.
0: എടോ, വയനാട്ടിൽ കുറെ റിസോർട്ടുകളുണ്ട്, സ്റ്റേ വേണം.
2: എന്നാല് പതിവ് പോലെ യാത്രാ കമ്മിറ്റി കൺവീനറായി ദിനേശൻ,
4: ചെയർപേഴ്സണായി ഗീത ദിനേശ്.
3: ശരി, ആലോചിച്ച് തീരുമാനിക്കേ.
1: തൽക്കാലം ആഹാര കമ്മിറ്റി പ്രവർത്തിക്കട്ടെ, ഞാൻ പോകാം.

0: ഇതെന്തോ ഉറക്ക മുതലാളി. ഏന്ദ്ര ഏന്ദ്ര മുതലാളി.
1: ആ മുരുകനോ?
0: ഞാൻ കുറച്ച് നേരമായി വിളിക്കുന്നേ.
1: ഇന്നലെ വളരെ വൈകി ഉറങ്ങാൻ.
0: എങ്ങനെയുണ്ട് നമ്മുടെ സീതപ്പെണ്ണ്?
1: മുരുക, ഇത് വലിയ ചതിയായിപ്പോയി. മുരുകനിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല.
0: എന്താ മുതലാളി, എന്ത് പറ്റി?
1: ഇതുവരെ ഒന്നിനും പറ്റിയില്ല, അത്ര തന്നെ.
0: അതെന്താ?
1: അതാ പറഞ്ഞത് ഞാൻ, ചതിയെന്ന്. ഞാനത് സഹിക്കൂല
0: മുതലാളി. എനിക്ക് മനസ്സിലായില്ല.
1: ക്യാമറ, ഒളി ക്യാമറ, അത് ഞാൻ കാണൂല എന്ന് വിചാരിച്ചു നീ.
0: ക്യാമറയാ?
1: മുരുക, അറിയാലോ എനിക്ക് ഫാമിലിയുണ്ട്. ഇപ്പോ അങ്ങ് ഗൾഫിലാണെന്ന് മാത്രം. ഞാനും നിന്റെ സീതപ്പെണ്ണും കൂടിയുള്ള വീഡിയോ എടുത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ പ്ലാൻ?
0: അയ്യോ മുതലാളി, അത് അങ്ങനെയൊന്നുമില്ല.
1: പിന്നെ?
0: അത് പിന്നെ വലിയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ വരുന്നതല്ലേ, അവരുടെ ആകെയുള്ളൊരു ഡിമാൻഡാണ് ക്യാമറ പറ്റൂല.
1: അപ്പോ ഉരുവിലെവിടെയും ക്യാമറയില്ല?
0: സത്യമായിട്ടും ഇല്ല. എല്ലാണ്ട് തന്നെ നല്ല കാശ് കിട്ടുന്നല്ലേ, പിന്നെ എന്തിനാ ഒളി ക്യാമറ?
1: നീ സത്യാണോ പറയുന്നത്?
0: കാളിയമ്മയാണ് സത്യോ.
1: അഞ്ചാറ് ദിവസം വെറുതെ വേസ്റ്റാക്കി. നീ പേടിക്കണ്ട, കാശ് തരും.
0: മുതലാളി എപ്പോഴാ പോകുന്നത്?
1: ഇനി രണ്ട് ദിവസം കൂടി.
0: ഞാൻ നാളെ ടൗണ് പോകുന്നുണ്ട്.
1: ആണോ? എന്നാലേ വീട് വരെ പോകാം.

0: നിന്റെ സീതപ്പെണ്ണിനല്ലേ സമ്മതിക്കാതിരിക്കൂ?
1: കാളിയമ്മ സമ്മതിക്കൂല.
0: ഇല്ലേ വേണ്ട, സമ്മതാണെങ്കിൽ മാത്രം മതി.
1: എങ്ങനെയാ ചോദിക്കുക?
0: അത് വിട്ടേക്ക് മുരുക, ഞാൻ പറഞ്ഞില്ലെന്ന് കരുതിയാ മതി.
1: മുതലാളിന്റെ കണക്ക് സെറ്റിലാക്കണ്ടേ?
0: ഇനി എന്ത് കണക്ക്? ഒന്നാം തരം സ്മാർട്ട് ഫോണല്ലേ തന്നത്?
1: അതൊക്കെ സമ്മാനല്ലേ.
0: മുരുക, സത്യം പറയാലോ, എന്റെ കയ്യിൽ കാശില്ല.
1: മുതലാളി തമാശ പറയാ? ഇത്ര വലിയ മുതലാളിന്റെ കയ്യില് കാശില്ല പോലു.
0: സത്യാണ് മുരുക, ഗൾഫിലെ കാശ് ഇവിടെ എങ്ങനെയാ ചെലവാക്കുക?
1: കാളിയമ്മനോട് എന്താ പറയാ?
0: കാശില്ലാന്ന് പറ.
1: അത് പളഞ്ച കോയപ്പാവും.
0: അല്ല, കാശിന് പകരം ഉരുപ്പടി തന്നാലേ കൊഴപ്പാവോ?
1: ഉരുപ്പടിയാ? എന്തുരുപ്പടി?
0: ആ സ്വർണം കള്ളന. ഒരു ബിസ്ക്കറ്റ് തന്നാലേ കൊഴപ്പാവോ?
1: മുതലാളി
0: ആരോടും പറഞ്ഞേക്കല്ലേ.
1: മുതലാളി
2: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ ആറാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി, മല്ലിക, സൂര്യ എടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ, അർഷിത, പെൺകുട്ടി.
3: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
3: ചോറ്, സാമ്പാറ്, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703604769618965666677.
3: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം.
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
0: 8078502836.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ

0: മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

Ah!

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച്

0: സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം 2-ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക.
0: കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി വി രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇത്തവണ 2-ാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽവിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണാടി. പഞ്ചായത്തിൽ 29 പാടശേഖരങ്ങളും 3000 കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്.
0: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവ ബദ്ധയും അഡ്വാൻസും ഇന്നു മുതൽ വിതരണം ചെയ്യും. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയായി 3,000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബദ്ധ 1,250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം

ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7-ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റി പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670, നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി, പവന് 400 രൂപ വർദ്ധിച്ചു. 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങമൊന്ന്, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യ സൗരഭം തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രത്യേക പരിപാടി ഓണം ഗാനോത്സവം. ഓണവിശേഷങ്ങളുമായി എത്തുന്നത് ഗായകനും വിരമിച്ച ആകാശവാണി സീനിയർ അനൗൺസറുമായ ശ്രീ പി അശോക് കുമാർ. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേൾക്കാം. 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00 കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളുടെ പുനഃപ്രക്ഷേപണം. 10:00 ഓണം ഗാനോത്സവം. ആകാശവാണിയിൽ നിന്നും വിരമിച്ച സീനിയർ അനൗൺസറും ഗായകനുമായ ശ്രീ പി അശോക് കുമാർ അവതരിപ്പിച്ച ഓണവിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
2: മലയാള കവിതയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച മഹത്തായ ഖണ്ഡകാവ്യമാണല്ലോ കുമാരനാശാന്റെ നളിനി. ബാല്യകാല സുഹൃത്തുക്കളും സഹപാഠികളുമായിരുന്ന നളിനി ദിവാകരന്മാരാണ് കവിതയിലെ നായികാ നായകന്മാർ. നളിനി ദിവാകരനെ ഏറെ സ്നേഹിച്ചിരുന്നു. യൗവനത്തോടെ ആ സ്നേഹം പ്രണയമായി പരിണമിച്ചിരിക്കാം. ദിവാകരനാവട്ടെ യൗവനാരംഭത്തിൽ ലൗകിക വിരക്തനായി നാടുവിട്ടു. കാലം മുന്നോട്ടു പോകവേ നളിനിക്ക് അവളുടെ അച്ഛൻ വിവാഹം നിശ്ചയിച്ചു. ഇതറിഞ്ഞ നളിനി വീട് വിട്ടിറങ്ങി വളരെ കാലത്തിന് ശേഷം ദിവാകരനെ കണ്ടെത്തുന്നു. പക്ഷേ അവളിപ്പോൾ കാണുന്നത് തൻ്റെ സതീർത്ഥ്യനായ ദിവാകരനെയല്ല, സന്യാസ ജീവിതം നയിക്കുന്ന ദിവാകരനെയാണ്. ദിവാകരൻ തന്നെ തിരിച്ചറിയുന്നില്ലെന്ന് തോന്നിയപ്പോൾ തൻ്റെ മനോഗതം തുറന്നുകാട്ടാൻ അവൾ ശ്രമിക്കുന്ന രംഗം ചിത്രീകരിക്കുന്ന കാവ്യശകലം നളിനിയിലെ ഏറെ ശ്രദ്ധേയമായ ഭാഗമാണ്.

എങ്ങനെ എൻ്റെ ഉള്ള് തുറന്നു കാട്ടും? ഉള്ളിലുള്ളത് മുഴുവൻ പറയാൻ കഴിയുന്നില്ല. ഭാഷ എത്ര അപൂർണം! സംശയത്താൽ തെറ്റിപ്പോകുമോ? എങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നളിനി. നൽകുന്നതിലൂടെ മാത്രമേ നേടാനാകൂ എന്ന സൂപ്പർ ഗണിതം നാം അറിയണം. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒഴുകേണ്ടതാണ്. മനുഷ്യ മനസ്സ് വായിക്കാൻ ഒരു മെന്റലിസവും ഇതുവരെ വളർന്നിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ളത് അതേപടി പ്രകടിപ്പിക്കാൻ ഭാഷയ്ക്ക് ചില സന്ദർഭങ്ങളിൽ പരിമിതികളുണ്ടെന്ന സാമാന്യ തത്വം വെളിപ്പെടുത്തുന്ന ഈ വരികൾ ആശാന്റെ കാവ്യജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. ആശാൻ ഭാഷ ഒരു പ്രശ്നമായി രൂപപ്പെട്ടിരുന്നു എന്ന വാസ്തവമാണ് ഒരർത്ഥത്തിൽ നളിനി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഉചിത പദങ്ങൾക്കു വേണ്ടി വാക്കുകൾ ഉദ്ദിഷ്ട ഭാവജനകമാം വിധം സംയോജിപ്പിക്കുന്നതിനു വേണ്ടി ഏറെ ക്ലേശിച്ചിരുന്നു എന്നതിൻ്റെ സൂചന

0: ശരൻ ഇന്നു ഭാഷയതപൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ എന്ന വരികളിലുണ്ട്. ആ ബുദ്ധിമുട്ട് തന്നാലാവും വിധം തരണം ചെയ്ത ശേഷം അപൂർണമായ ഭാഷ ഉപാധിയാക്കിക്കൊണ്ട് ആശാൻ രചിച്ച കാവ്യമാണ് വാസ്തവത്തിൽ നളിനി.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ September 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9 തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ September 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3 തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2 ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: യുവപൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24 ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. August 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ രണ്ട് ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704 നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിയിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഓണം ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ അതിഥിയായി എത്തുന്നു ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലത്ത് റേഡിയോ മലബാർ എന്ന ശബ്ദാവതരണങ്ങളുടെ ഈ വഴിത്താരയിൽ നമുക്കൊരു സ്നേഹ സമാഗമം. അവതരണ വൈവിധ്യങ്ങളിൽ റേഡിയോ മലബാർ എന്ന നാട്ടുപുലിമയുടെ അണിയറയിൽ ഒരിക്കൽ കൂടി ശബ്ദ സൗഹൃദങ്ങളുടെ ചങ്ങാത്തം പുതുക്കാം. എന്റെ പ്രിയ ഗാനങ്ങൾ പാട്ടിൽ നിങ്ങൾക്ക് കൂട്ടായി അശോക് കുമാർ. പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സ്വരഭാവങ്ങളുടെ ആകർഷണീയതയിൽ സാഹിത്യവും സംഗീതവും കാതോരം അനവദ്യ സുന്ദരമാകുന്ന ഗാനമുഹൂർത്തങ്ങൾ കാലാതീതമായ ആസ്വാദനത്തിന്റെ നിത്യ നിർവൃത്തിയാകുന്നു.

നിർമ്മിതിയുടെ ആ സുന്ദര മുഹൂർത്തങ്ങൾക്ക് നിമിത്തമാകുന്നു ഒരോണമോ വിഷുവോ നിറപുത്തരിയോ ഒക്കെയായി നമുക്ക് അടയാളപ്പെടുത്താനുള്ള നാട്ടുനന്മകൾ. അപ്പോ ഈ രാഗവഴിയിൽ നമുക്ക് സഹയാത്രികരാകാം, ഹൃദയത്തിൽ നിന്ന് നീട്ടാം പ്രിയ ഗാനങ്ങളുടെ ഈ സ്നേഹപ്പൂത്താലം. താലത്തിൽ നിന്ന് ആദ്യത്തെ കൈക്കുമ്പിൾ വാരിയെടുക്കാം. ഇത് ഒരു മിന്നാമനിങ്ങിന്റെ നുറുങ്ങവെട്ടം എന്ന സിനിമ തട്ടകം. ONV യുടെ സുവർണാക്ഷരങ്ങൾക്ക് ഈണത്തിൽ ശ്രീരാഗ സുഗന്ധം പകർന്നു ജോൺസൺ. യേശുദാസും ലതികയും ചേർന്ന ശബ്ദഭാവങ്ങളിൽ ഈ ഗാനം 1987 മുതൽ തന്നെ

ഐതിഹ്യങ്ങളുടെ പഴമയിലും മലയാളിക്ക് മറക്കാവുന്നതല്ല ഓണപ്പെരുമയുടെ പൊരുളും. മൂന്നാം ചുവട് മൂർധാവിൽ ഏറ്റുവാങ്ങി ശൂന്യസ്ഥലിയിലേക്ക് താണ്ടുപോയ മഹാബലി എന്ന പ്രജാക്ഷേമ തൽപരനായ ചക്രവർത്തിയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ആഘോഷം കൂടിയാണ് ഓരോ ഓണവും. ചിങ്ങവും ഓണവും ബാവേലിയും പാട്ടിന്റെ ചൊൽക്കാഴ്ചകളിലൂടെ അസ്വാദ്യതയുടെ വിരൽ താളമായി ഓരോ കാലത്തും നിരവധി തവണ ഗാനപ്രേമിയെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രോതാക്കളെ, ആ വഴിയിൽ ഓർക്കാൻ എനിക്കുമുണ്ട് പാട്ടിന്റെ ചിങ്ങപ്പകിട്ടിൽ ഒരോണക്കാലം. കരിയറിൽ എനിക്ക് ആലാപനത്തിന്റെ ആത്മസംതൃപ്തിയായി വന്നു ചേർന്ന ആൽബം നിർമ്മിതിയുടെ ഈ ഓണപ്പാട്ടിലേക്ക് വിനയപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ.

ും പാട്ടും അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്ന് മലയാളവും തുടർച്ചയായി പഴികേട്ടുകൊണ്ടിരുന്നതിനിടയിൽ ഈ രണ്ട് മേഖലകളിലുമായി പ്രേക്ഷകന് കിട്ടിയ വലിയൊരു ബ്രേക്കായി 2005 റോഷൻ ആൻഡ്രൂസ് കഥ എഴുതി സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിയ പടം ഉദയനാണ് താരം. അണിയറയുടെ പിന്നാമ്പുറ കഥകളെ സിനിമ തന്നെ സ്വയം വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരാഖ്യാനം. കഥ പറച്ചിലിൽ ഈ പടത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2012 മറ്റൊരു നിർമ്മിതി കൂടി വെള്ളിത്തിരയിലെത്തി, പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. ഗാനനിർമ്മിതിയിൽ കൈതപ്രവും ദീപക് ദേവും, ഒരിക്കൽ കൂടി കൈകോർത്ത ചിത്രത്തിന് കഥയെഴുതി നടൻ ശ്രീനിവാസൻ, സംവിധാനം നവാഗതനായ സജിൻ രാഘവൻ.

തീർച്ചയായും കേൾവിയുടെ തലത്തിൽ ഗാനാസ്വാദകന്റെ കാതുകൾക്ക് സുഖലാളനമായി. അങ്ങനെ തന്നെ എന്റെയും പ്രിയ ഗാനങ്ങളിൽ ഒന്നായി പടത്തിൽ നിന്നുള്ള ഈ പാട്ട്. ആലാപനം ഹരിചരൺ മഞ്ചരി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ, പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
6: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
7: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7706 4796 8699 5666 7.
4: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. CM വിസ്താര.
0: CM വിസ്താര നെല്ലൂന്നി.
8: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ അവതരിപ്പിക്കുന്ന ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പ്രമേയ അവതരണങ്ങളിലും താരങ്ങളുടെ മാസ് എൻട്രി പരിവേഷങ്ങളിലും വന്ന അണിയറകളുടെ ന്യൂജൻ കാഴ്ചപ്പാടുകളിൽ ഇന്ന് സിനിമയിൽ കേൾവി സുഖമുള്ള പാട്ടുകൾക്ക് സ്ഥാനമില്ലാതായി, അല്ലെങ്കിൽ അവയ്ക്ക് പ്രാധാന്യമില്ലാതായി എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതല്ല ഈ പിന്നണികൾക്ക് പുറത്തെ ഓഡിയോ വീഡിയോ ആൽബം ഗാനരംഗത്തെ നിർമ്മിതികളുടെ കാര്യം. മെച്ചപ്പെട്ട സാങ്കേതികതയിൽ ഭാവനാ സമ്പന്നമായ സാഹിത്യവും ഭാവപൂർണമായ സംഗീതവും ആലാപനവും സമ്മേളിക്കുമ്പോൾ ആസ്വാദകർക്ക് അത് വേറിട്ട ഒരു ഗാനാനുഭവമായി മാറുന്നു. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെയായി ആ അവതരണങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു.

ശ്രോതാക്കളെ, സ്വന്തം പ്രകടനത്തിൽ ഏറെ ആത്മസംതൃപ്തി നൽകിയ അങ്ങനെയൊരു ഗാനമുഹൂർത്തം ഇനി നിങ്ങളുടെ കാതോരം എത്തിക്കട്ടെ. ഈ ഗാനത്തിന്റെ രചന മൃദുല ബാലചന്ദ്രൻ, സംഗീതം ജെ എം രാജു.

ആശയങ്ങൾ ഓണം എന്ന ഉത്സവകാലത്തിന്റെ ആവേശത്തമരത്തിലേക്ക് ഉള്ളുണർത്താൻ മലനാടിന് പ്രകൃതി കനിയുന്ന ഋതുവിന്റെ പാരിതോഷികം. തുമ്പികളും പൂക്കളും ഓണക്കളികളും ഊഞ്ഞാലാട്ടവും നിറക്കാഴ്ചയൊരുക്കുന്ന ചിങ്ങച്ചന്തത്തിന്റെ നാട്ടരങ്ങുകളിൽ ആരവമുയരുമ്പോൾ നമുക്ക് അയവിറക്കാതിരിക്കാനാവില്ല ഒരുമയുടെ പേരിലുള്ള ഈ ഉത്സവ നാളുകളുടെ ഗതകാല പെരുമയും. അങ്ങനെ പാട്ടിൽ ഒരുമയുടെ ആഘോഷ നിറവായി സിനിമയുടെ പിന്നണിയും.

0: പാട്ട്
1: നമുക്ക് ഒരുമിക്കാം. ഇനി അടുത്ത പാട്ടിൽ ജേക്കബിന്റെ സ്വർഗരാജ്യം പോകാം. ഈ ചലച്ചിത്ര പിന്നണിയിലേക്ക് മനു മഞ്ജിത്തിന്റെ ഭാവനയ്ക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം, മുഖ്യ ഗായകർ ഉണ്ണി മേനോൻ സിതാര.

0: ലളിതഗാനങ്ങൾ, പാട്ടിന്റെ ലളിതമായ ഭാവങ്ങൾ, ഈണത്തിൽ സാഹിത്യത്തിൽ ആസ്വാദകരുടെ നിത്യസ്മൃതിയായി മാറിയ ഗാനശാഖയാണ് അത്. വാദ്യോപകരണങ്ങളുടെ അമിതമായ ഇലക്ട്രോണിക് പശ്ചാത്തലമില്ലാതെ പാട്ടിൽ വേറിട്ട ആസ്വാദ്യതയുടെ ഒരു കാലഘട്ടം തന്നെ സ്വന്തം പേരിലാക്കി ആകാശവാണി.
1: പൂർണ്ണേന്ദുമുഖീ മാനസം മായ മിഴി.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന.

0: തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447686 9447371836 8078502836.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നൂർ ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

0: ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ അവതരിപ്പിക്കുന്ന ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഓണം കേരളക്കരയുടെ ഈ ദേശീയോത്സവം ലോകത്ത് എവിടെയൊക്കെയാണോ മലയാളികൾ ഉള്ളത് അവിടെയെല്ലാം ഒത്തുകൂടലിന്റെ ഗൃഹാതുരതയിൽ ആളും ആരവുമായി അരങ്ങുണർത്തുന്നു. ഓണപ്പെരുമയുടെ പൂർണിമയിലേക്ക് കൺതുറക്കാനുള്ള ആവേശ മുഹൂർത്തങ്ങൾ ചിങ്ങവേലിന്റെ പ്രസന്നതയിൽ മലയാളി കരൾ കൊള്ളുന്നു. അതെ, മലയാളക്കരയ്ക്ക് വരവേൽക്കാൻ മറ്റൊരു പൂക്കാലം. നമുക്ക് ആ പ്രസാദാത്മകതയുടെ പൊരുൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഏത് ദേശത്ത് ഏത് യുഗത്തിൽ ജീവിച്ചാലും ഏതൊരു മലയാളിയിലും സ്പന്ദിക്കുന്നത് കൈരളിയുടെ ആത്മചൈതന്യം. പാട്ടിൽ ഇനി അങ്ങനെയൊരു ഒരുമയുടെ പൊരുൾ തേടാം. പേരിൽ തന്നെ മധുരം ചാലിച്ച ആ സിനിമാ പിന്നണി ജിലേബി. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഭാവനയ്ക്ക് ബിജി ബാലന്റെ ഈണം. ഗായകൻ ജയചന്ദ്രൻ.

പ്രിയപ്പെട്ടവയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓരോ പാട്ട്. കുറ്റമറ്റ നിർമ്മിതിയിൽ ആസ്വാദക മനസ്സിലേക്ക് കുടിയേറുന്ന ഒരു ഗാനം. നാവിൻ തുമ്പത്ത് തത്തിക്കളിക്കാൻ പാകത്തിൽ അവിടെ പിന്നീട് നിത്യസ്മൃതിയുടെ വിരൽ താളമായി മാറുന്നു. സിനിമയിലല്ലാതെ ചാനലുകളിലൂടെ സ്വന്തം സംഗീതത്തിൽ പുറത്തുവന്ന എന്റെ ഒരു ആൽബം ഗാനത്തിന് ഇതിനകം തന്നെ ഒട്ടു വളരെ ആസ്വാദകരെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന കാര്യം ഏറെ ചാരിതാർത്ഥ്യത്തോടെ എടുത്തു പറയട്ടെ. ആൽബം കാതോരം കനവോരം, ഗാനരചന PVC നമ്പ്യാർ.

ഓണം കാഴ്ചകളുടേതു കൂടിയായ ഒരാഘോഷമാണ്. പറയാതെ വയ്യ, സങ്കല്പങ്ങളിലെ നന്മകളുടെ സമൃദ്ധി ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നാട്ടുംപുറങ്ങളിലെ തൊടികളും താഴ്വാരങ്ങളും പൂക്കളുടെ പൂരക്കാഴ്ചകളായി മാറുന്ന ഗ്രാമഭംഗി ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയല്ലേ? അശാസ്ത്രീയമായ നഗരവൽക്കരണത്തിന്റെ അനഭിലഷണീയമായ കാഴ്ചപ്പാടുകളിലോ പുതിയ ജീവിത സൗകര്യങ്ങളുടെ ആസക്തിയിലോ അല്ല, മറിച്ച് വർണ്ണാഭമായ നമ്മുടെ നാട്ടുപൈതൃകത്തിന്റെ നന്മയുടെ പശ്ചാത്തലത്തിൽ തന്നെയാകണം ഓരോ ആഘോഷത്തെയും നമുക്ക് വരവേൽക്കേണ്ടത്. ചിങ്ങവേലും ഓണത്തുമ്പികളും ഒരിക്കലും നമ്മുടെ ശീലങ്ങൾക്ക് അന്യമാകാതിരിക്കട്ടെ. തീർച്ചയായും പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനകീയതയെ ശ്രവ്യാനുഭവങ്ങളുടെ ആസ്വാദ്യതയ്ക്കൊരു മറുവാക്കായി മാറുകയാണ് റേഡിയോ മലബാർ 89.6 FM. പ്രിയ ഗാനങ്ങൾ ശ്രോതാക്കളെ, പാട്ടിന്റെ ഭാവ വൈവിധ്യങ്ങളിൽ ഈ ശ്രുതി ലാളനത്തിൽ ഇതുവരെ നിങ്ങൾ നൽകിയ ചങ്ങാത്തത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. റേഡിയോ മലബാർ 89.6 FM പ്രക്ഷേപണാനുഭവങ്ങളുടെ മറ്റൊരു സമ്മോഹന മുഹൂർത്തത്തിൽ നമുക്ക് ഇനിയും ഒരുമിക്കാം. പാട്ടിന്റെ ഈ പൂപ്പൊലി മേളങ്ങളിൽ പരിപാടിക്ക് വിരാമം. യേശുദാസ് മുഖ്യ ഗായകനായ ഈ ഗാനത്തിന്റെ അണിയറ ശില്പികൾ ജയരാജ്, ശ്രീനിവാസ്. ചിത്രം ദ ട്രെയിൻ. ഇപ്പോൾ വിട സ്നേഹം അശോക് കുമാർ.

0: ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ അതിഥിയായി എത്തിയ ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സൂര്യ ചെയ്തുന്ന കഥ
1: രസമുണ്ടല്ലേ പാടാൻ.
0: ഇനിയിപ്പോ നമ്മളെ പാട്ട് കേട്ടിട്ട് ശ്രോതാക്കൾ ഓടുവെന്നുള്ളതാ സംശയം.
1: ഏ അതൊരിക്കലും ഓടൂല. കഴിഞ്ഞ പ്രാവശ്യം രമണല് പാടിയിട്ട് ആരും ഒന്നും ഓടിയിട്ടില്ല എന്നൊന്നും നല്ല അഭിപ്രായം പറഞ്ഞേ.
0: അതെ അല്ലേ.
1: അപ്പൊ ഓടാൻ വഴിയില്ല. ആ പുത്തൂരം വീട്ടിലെല്ലാം ജനിച്ചാ മതിയായിരുന്നു അല്ലേ.
0: അത് ശരിയാ. ഇതിപ്പം സലിംകുമാർ പറഞ്ഞതുപോലെ ശരിക്കും ഒറിജിനൽ ഞാൻ അവിടെയായിരുന്നു വേണ്ടിയിരുന്നത്. ഒറിജിനൽ ഞാനല്ല ഞാൻ.
1: ഓ അങ്ങനെ. അതേതോ സിനിമയിൽ പറഞ്ഞ ഡയലോഗല്ലേ.
0: അതെ.
1: അപ്പൊ ഇന്നത്തെ ചാരുരസം നമുക്ക് പുത്തൂരം വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ.
0: അത് നല്ല ഐഡിയ
1: അല്ലേ. നമുക്കിന്ന് മാഷോട് പറയാലോ. ഇനി മാഷ് സബ്ജക്റ്റ് ഒന്നും കണ്ടുപിടിക്കണ്ട, നമുക്ക് പോയി പറയാം.
0: അതെ
1: വാ. മാഷേ അശ്വിന് പാടിക്കൊടുക്ക്.
0: ഞാനോ?
1: ആ
0: ഒറ്റക്കാ.
1: ഒരു വരി നമുക്ക് രണ്ടാക്കും പാടിക്കൊടുക്കാം. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. മാഷേ അത് ശരിയാണോ?
2: അത് ശരിയാണോ ചോദിച്ചാല് നമ്മള് പുത്തൂരം വീട്ടിൽ ജനിച്ചവരെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. പാണന്മാർ എഴുതുന്നതല്ലേ, പാണന്മാരുടെ പാട്ടല്ലേ. പാണന്മാര് പാട്ട് ചമക്കുന്നത് എന്തിനു വേണ്ടിയാ?
3: പൈസ കിട്ടാൻ വേണ്ടി.
2: അവർക്ക് ഉപജീവനം കഴിക്കണം. അപ്പോ പുത്തൂരം വീട്ടുകാർ വലിയ സമ്പന്നരായതുകൊണ്ട് അവരെ കുറിച്ച് പൂപ്പോലെ അഴകുള്ളവരാണ്, കുന്നത്ത് സൂര്യൻ ഉദിച്ച പോലെയാണ്, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെയാണ് എന്നൊക്കെ പറഞ്ഞാലേ അവര് പ്രസാദിച്ചിട്ട് അരിയും പണവും കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവരിങ്ങനെ വാഴ്ത്തിപ്പാടും.
1: ശരിക്കും ഇത് ഉള്ളതാണോ?
0: നമുക്ക് എന്തായാലും ഇന്ന് ആ കഥ തന്നെ പറയാം അല്ലേ.
1: അതെ
2: തീർച്ചയായിട്ടും. നമ്മള് വടക്കൻ കേരളത്തിന്റെ ആളുകളാണല്ലോ. വടക്കൻ പെരും അല്ലേ.
0: അതെ.
2: വടക്കൻ വീരഗാഥകൾ ധാരാളം ഉള്ള ഒരു നാടാണ്. നമ്മൾ പറഞ്ഞിരുന്നു തച്ചോളി ഉദയനെ കുറിച്ച് ചരകശൈലിയില്. മറ്റു ചില കഥകളിലൊക്കെ ഈ കടത്തനാടും കുറുമ്പ്രനാടൊക്കെ പരാമർശമായിട്ട് വന്നിട്ടുണ്ട്. പുത്തൂരം വീട് തച്ചോളി മേപ്പയിൽ വീട് പോലെ തച്ചോളി മാണിക്കോത്ത് എന്ന് പറയും. വളരെ പ്രസിദ്ധമായ ഒരു തറവാടാണ്. അത് ചരിത്രമാണ്, കഥയിലെ ചരിത്രമാണ്. ആരോമലും ആരോമലിന്റെ അച്ഛനും പെങ്ങളും, പെങ്ങളെ അറിയില്ലേ, ഉണ്ണിയാർച്ച, അവരൊക്കെ ജീവിച്ചിരുന്നവരാണ്. 16-ാം നൂറ്റാണ്ടിൽ, ഒരു 4 നൂറ്റാണ്ട് മുൻപേ, ഒരു 400-450 വർഷം മുമ്പേ മലബാറിൽ, തെക്കേ മലബാറിൽ ജീവിച്ചിരുന്നവരാണ് ഇവരെല്ലാവരും. നമ്മളിവര് പ്രധാനമായിട്ടും കളരി അഭ്യാസികളാണല്ലേ. ആയോധന മുറകൾ അഭ്യസിച്ചവരാണ്. അതിന് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം. നമ്മുടെ ആദ്യത്തെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരമാണ്. തിരുവനന്തപുരമായിരുന്നില്ല. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാകുന്ന എപ്പോഴാണ്? 1949 അന്ന് എന്താണ് സംഭവിച്ചത്? ജൂലൈ 1-ാം തീയതി രണ്ട് സംസ്ഥാനങ്ങൾ ലയിച്ചു. ആരൊക്കെ? തിരുവിതാംകൂറും
1: കൊച്ചിയും.
2: കൊച്ചി. അപ്പൊ തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച ആ രാജ്യത്തിന്റെ പേരെന്താണ്?
3: തിരുകൊച്ചി.
2: ഈ തിരുകൊച്ചി സംസ്ഥാനം നമ്മളിപ്പം 49 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരമാണ് അല്ലേ. സ്വാതന്ത്ര്യാനന്തരത്തിൽ ഈ ഏതാണ്ട് 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ ചേർത്ത് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ മലയാളിയായ VP മേനനൊക്കെ ചേർന്നിട്ട് ആദ്യമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും ചേരുകയാണ്. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. തിരുവിതാംകൂർ ഒരു വലിയ രാജ്യമാണ്. കൊച്ചി മറ്റൊരു രാജ്യമായിരുന്നു. ലയനത്തോടുകൂടി രണ്ട് പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ പങ്കുവച്ചു. ഒന്ന് തലസ്ഥാന നഗരവും മറ്റൊന്ന് ഹൈക്കോടതി. കോടതി കൊച്ചി രാജ്യത്തിനും തലസ്ഥാനം തിരുവിതാംകൂറിനും കിട്ടി. ഒരുപക്ഷെ നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ നമ്മുടെ തലസ്ഥാനം എറണാകുളവും ഹൈക്കോടതി തിരുവനന്തപുരത്താകുമായിരുന്നു. പിന്നെ രാജപ്രമുഖ സ്ഥാനം, നമ്മളിന്ന് പറഞ്ഞ ഗവർണർ സ്ഥാനമൊക്കെ അതൊക്കെ വെച്ച് മാറുകയാണ് ഉണ്ടായത്. ഇപ്പൊ തിരുകൊച്ചി സംസ്ഥാനത്തോടുകൂടിയാണ്. അതിനു മുമ്പ് തിരുവിതാംകൂർ അല്ലെങ്കിൽ അനന്തപുരി, തിരുവനന്തപുരം ആരുടെ തലസ്ഥാനമാണ്? തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. പിന്നീട് അത് തിരുകൊച്ചിയുടെ തലസ്ഥാനമായി. മലബാർ കൂടി ചേർന്നപ്പോഴാണ് അത് കേരളത്തിന്റെ തലസ്ഥാനമായിട്ട് മാറുന്നത്. ഈ തിരുവിതാംകൂറും കൊച്ചിയും ലയിക്കും മുൻപ് കേരളം 3 രാജ്യങ്ങളായിരുന്നു. ഏതൊക്കെ?
3: മലബാർ,
2: കൊച്ചി, തിരുവിതാംകൂർ. അതിനു മുൻപേ 4 നാടുകളായിരുന്നു. മലബാർ 2 നാടുകളായിരുന്നു അല്ലേ. ഏതൊക്കെയാണ്?
3: കോലത്തുനാടും
2: കോഴിക്കോടും. കോലത്തുനാടും കോഴിക്കോടും. അപ്പൊ കോലത്തുനാട്, കോഴിക്കോട്, കൊച്ചി, തിരുവിതാംകൂർ, 4 നാടുകളല്ലേ. 4 നാടുകൾക്ക് മുമ്പ് എത്രയുണ്ടായിരുന്നു? നമ്മളിപ്പോ കേരളം 1956 ഒന്ന്, തൊട്ട് മുമ്പ് 2, തിരുകൊച്ചി പ്ലസ് മലബാർ. തൊട്ട് മുമ്പ് 3, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. അതിനു തൊട്ട് മുമ്പ് 4, കോലത്തുനാട്, കോഴിക്കോട്, കൊച്ചി, തിരുവിതാംകൂർ. അതിനു മുൻപോ?
3: 5.
2: ഏതൊക്കെയാ? 1 മുമ്പ് 2, 2 മുമ്പ് 3, 3 മുമ്പ് 4 ആണെങ്കിൽ 4 മുമ്പ് 5 ആയിരിക്കും അല്ലെ. ആ ഒരു കേവല യാഥാർത്ഥ്യം വെച്ചാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് വിഷമാവില്ലെങ്കിൽ ഒരു സത്യം പറയാം, അത് തെറ്റാണ്.
1: അപ്പൊ 5 ഇല്ല.
2: 5 ഇല്ല, 1 ആയിരുന്നു, ഒറ്റ 1. ആ രാജ്യത്തിന്റെ പേരാണത്. ചേര രാജ്യം, ചേരമാൻ പെരുമാളെ ഭരിച്ച രാജ്യം. ഒന്നാം ചേര രാജാക്കന്മാരും രണ്ടാം ചേര രാജാക്കന്മാരും. അവിടെ ഒരു തലസ്ഥാനം മാത്രം, ആ തലസ്ഥാനത്തിന്റെ പേരാണ് മഹോദയപുരം. നമ്മൾ രാമായണത്തിലൊക്കെ മാകോതൈ മുചിരി മുചരി പട്ടണം എന്നൊക്കെ പറയുന്ന മുസിരിസ് കേട്ടില്ലേ, അത് കൊടുങ്ങല്ലൂരിനടുത്ത് ഇപ്പോഴും അതിന്റെ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട തുറമുഖ കേന്ദ്രമാണ്. അപ്പൊ മഹോദയപുരം പെരുമാക്കന്മാരെന്നാണ് ആദ്യകാല കേരള രാജാക്കന്മാരുടെ പേര്. നമ്മൾ ഈ കളരെ കുറിച്ച് പറയുമ്പോൾ, പുത്തൂരം വീട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടം വരെ പറയണം. നമുക്ക് എന്തായാലും ഒരു ചാരകസയിൽ തീരുമെന്ന് സംശയമുണ്ട്, തീർന്നില്ലെങ്കിൽ നമുക്ക് തുടരാം അല്ലേ.
0: അപ്പൊ
2: എന്തായാലും പറയുമ്പോൾ അതിന്റെ വിസ്തരിച്ച് തന്നെ പറയണല്ലോ, ശ്രോതാക്കൾക്ക് വ്യക്തത വരുത്തണല്ലോ. അപ്പൊ മനസ്സിലൊരു ചിത്രം കിട്ടി, മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിക്കുന്ന ചേരമാൻ പെരുമാക്കന്മാര്. ഏതെങ്കിലും പെരുമാളുടെ പേര് അറിയോ?
0: ചേരമാൻ പെരുമാൾ.
2: കുലശേഖര പെരുമാൾ.
0: സ്ഥാണുരവിവർമ്മൻ.
2: സ്ഥാണുരവിവർമ്മൻ, രാജശേഖരൻ, ഇങ്ങനെ കുലശേഖരൻ തന്നെ മൂന്ന് പേരുണ്ട്. കുലശേഖരൻ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ രണ്ടാം ചേര സാമ്രാജ്യം, പിന്നെ ചോള ഇതും കുലോത്തുങ്ക ചോളനൊക്കെ ഓർമ്മയുണ്ടാവും ചരിത്രത്തിൽ അല്ലെ. ആ ഏറ്റുമുട്ടലോടുകൂടിയാണ് ആ സാമ്രാജ്യം തകരുന്നത്. തലസ്ഥാനം അഗ്നിക്കിരയാക്കുന്നു ഏത്, മഹോദയപുരം. അവിടെ ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ, വലിയ തുറമുഖ വികസിത പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാം. പട്ടണം എന്നാണ് അതിന്റെ പേര്. ഉദ്ഖനനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ചേര സാമ്രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ ഘടന എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത ഭരണം. ഒരു ഭാഗത്ത് ചേരമാൻ പെരുമാളാണ് അന്നത്തെ കേരളം, തമിഴകത്തിന്റെ ഭാഗം കൂടിയാണ്. ഇന്നത്തെ പോലത്തെ വലുപ്പമായിരുന്നില്ല, വടക്ക് ചില ഭാഗം ഉണ്ടായിരുന്നില്ല, കാസർഗോഡൊന്നും ഉണ്ടായിരുന്നില്ല, തെക്ക് ചില ഭാഗം ചോളരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം അന്ന് തമിഴകത്തിന്റെ ഭാഗം എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ ഏതാണ്ട് 12th century വരെ അവിടെ രാഷ്ട്രീയ ഘടന, രാജാവിന് ഒരുപാട് നാടുവാഴികളുണ്ടാകും, സാമന്തന്മാർ. അവർക്ക് കീഴിൽ കുറേ കളരികൾ ഉണ്ടാകും. ആ കളരികൾക്കൊരു പേരുണ്ട്, നൂറ്റവർ സംഘങ്ങൾ എന്നാണ് പറയുക.
0: നൂറ്റവർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുരുക്ഷേത്രത്തിലെ കൗരവര.
2: അതെ, എന്തുകൊണ്ടാണ് അവരെ നൂറ്റവർ എന്ന് പറയാൻ കാരണം?
0: നൂറ്
2: പേരുള്ളതുണ്ട്. അപ്പൊ നൂറ്റവർ സംഘം എന്ന് പറഞ്ഞാൽ 100 പേരുള്ള ഒരു ബാച്ച് കളരി, അതിനാണ് ഒരു നൂറ്റവർ എന്ന് പറയാം. ഇനി 200 എന്ന് പറഞ്ഞല്ലോ, അതായത് എത്ര ബാച്ച് ഉണ്ടാവും?
0: ഒരു ബാച്ച്
1: അല്ല, രണ്ട് ബാച്ച്.
2: രണ്ട് ബാച്ച്, ഒരു ബാച്ചിന് 100
0: ഇല്ലില്ല,
2: ഒരു ബാച്ചിൽ 100 മാക്സിമം കപ്പാസിറ്റി. 200 പേരുടെ രണ്ട് ബാച്ച് ഉണ്ടാകും. ആ കളരി ആശാനെ വിളിക്കുന്ന പേരാണ് 200. ഇനി 500 എന്ന് പറഞ്ഞാലോ, 5 ബാച്ച് ഉണ്ടാവും.
0: 500 പേര്,
2: 5 ബാച്ച്. 1000 എന്ന് വിളിക്കും. എത്ര ബാച്ചാ? 10 ബാച്ച്. അപ്പൊ ഇങ്ങനെ കളരികളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ബാച്ച് തരംതിരിക്കും. ഈ കളരി ഗുരുക്കൾ, നാടുവാഴിയുടെ കീഴിലുള്ള കുറേ കളരികൾ, കളരി ഗുരുക്കന്മാർ എന്ത് ഒബ്ലൈഡാണ്, രാജാവിന് വേണ്ടി സൈനിക സേവനം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലാതെ ചേരമാൻ പെരുമാൾ സുശിക്ഷിതരായ, പരിശീലനം ശ്രദ്ധിച്ച് സൈനികരെ നിലനിർത്തില്ല. വളരെ അപൂർവമായിട്ടാണ് ഈ സൈനികരുടെ ആവശ്യം വരിക, എന്തോ യുദ്ധവും മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതിന് നാടുവാഴിയോട് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ കളരിക്കാരെ വിട്ടുകൊടുക്കും. ആ ആവശ്യം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരികയും ചെയ്യും, രാജാവ് അതിന് അവർക്ക് പ്രതിഫലമൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ കളരികളുണ്ടായിരുന്നു. ഈ കളരികളിൽ ആയോധന പരിശീലനം മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു. എന്താണത്?
1: ചികിത്സ.
2: അതെ, ചികിത്സയാണ്. പലതരത്തിൽ, ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സ്വിച്ചമർത്തിയിട്ട് നമ്മുടെ മിസൈലുകൾ പറപ്പിക്കലല്ലോ, ശാരീരികമാണ് അല്ലേ. വാള്, കുന്തം, വടി തുടങ്ങിയ മൽപ്പിടുത്തം ശാരീരികമായ ഏറ്റുമുട്ടലാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്തൊക്കെ സംഭവിക്കും? മുറിവുണ്ടാകും, ഒടിവുണ്ടാവും, ചതവുണ്ടാവും. ഇതൊക്കെ ചികിത്സിക്കാനുള്ള കേന്ദ്രം കൂടിയാണെന്ത്?
0: കളരി.
2: കളരി. അപ്പൊ കളരി ഒരു ആയോധന കേന്ദ്രം മാത്രമല്ല, ചികിത്സാ കേന്ദ്രമാണ്.
0: പക്ഷെ ഇപ്പോ അങ്ങനെ അല്ലാത്തവർക്കും സുഖചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്നില്ലേ?
1: തടവല്, എണ്ണത്തോണിയില് കിടക്കല്.
2: അതെ, സുഖചികിത്സ. ആയുർവേദത്തിന്റെ ഒരു ഭാഗമാണ് കളരി. അവിടെ പ്രത്യേകിച്ച് മഴക്കാലത്ത് ശരീരത്തിന്റെ ഒരു കരുത്തുറപ്പിക്കാൻ വേണ്ടി പലരും ഈ ആയുർവേദത്തിലെ ചില ഔഷധ കൂട്ടുകളോടുകൂടി കളരിയില് തടവലും ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടോ? അത് കളരി ആശാന്മാർക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ കളരിയിൽ അഭ്യാസം ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ തെയ്യം കലാകാരന്മാർക്ക് ആവശ്യമുണ്ട്,
0: കഥകളി,
2: കഥകളിക്കാർക്ക് കളരി അത്യാവശ്യമുണ്ട്. അപ്പോൾ പല തലങ്ങളിൽ കളരി വ്യാപിച്ചിരുന്നു, സമഗ്ര തലങ്ങളിൽ. പക്ഷേ ഇത് ഇംഗ്ലീഷ് ഗവൺമെൻറ് വന്നപ്പോഴാണ്, ഏതാണ്ട് 18th century കളരികൾ നിരോധിച്ചത്. കാരണം കളരിയിൽ ആയോധനം നേടിയവർ പഴശ്ശിരാജാവിൻ്റെ കൂടെ ചേർന്നിട്ട് യുദ്ധം, ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഡിസാമമെൻറ്റ്, നിരായുധീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് കമ്പനി കളരികളെല്ലാം നിരോധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചേരമാൻ പെരുമാളുടെ കാലത്താണ് കളരികൾ സജീവമായിരുന്നത്. അവിടെ കോഴിക്കോട് രാജാവിന്റെ പേരാണ് സാമൂതിരി. സാമൂതിരിയുടെ നാടിന്റെ വടക്കേ ഭാഗത്ത് ഒരു കരയുണ്ട്. ആ കരയുടെ പേരെന്താണ്? വടക്കേ കരയുടെ പേരാണ് വടകര. വടകര എന്ന് കേട്ടില്ലേ?
0: ആ,
2: പഴയ പേര് അതിന്റെ കടത്തനാടെന്നാണ്.
0: അപ്പൊ
2: കടത്തനാട് അഥവാ വടകര ഭാഗത്തുള്ള കടത്തനാട് ദേശത്താണ് ഈ പോരാളികൾ, കളരി അഭ്യാസികൾ കൂടുതലുണ്ടായിരുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട വീടാണ് തച്ചോളി മാണിക്കോത്ത് വീടും പുത്തൂരം വീടും. നമ്മൾ തച്ചോളി മാണിക്കോത്ത് വീട്ടിൽ ഒരു തവണ പോയിരുന്നു. തൽക്കാലം നമുക്ക് ഇന്ന് എവിടത്തേക്ക് പോകണം? പുത്തൂരം വീട്ടിലേക്ക് പോകണം. അപ്പോ ഈ പുത്തൂരം വീടന്മാര് ചേകവന്മാരാണ്.
3: എന്താ ഈ ചേകവന്മാരെന്ന് പറഞ്ഞാല്?
1: അംഗം വെട്ടി മരിക്കുന്നവരല്ലേ ഈ ചേകവന്മാർ? അല്ല അശ്വിനി, സിനിമയിൽ കണ്ടിട്ടില്ലേ ചേകവന്മാരുടെ അംഗം വെട്ടൊക്കെ?
2: അതെ, അംഗച്ചേകവന്മാര്. ചേകവന്മാർ എന്നുള്ള പദം വരുന്നത് സേവകൻ എന്നതിൽ നിന്നാണ് ചേകവൻ വരുന്നത്. സേവകന്മാര് രാജാവിനെ നാടുവാഴിയെ സേവിക്കുക, അല്ലെങ്കിൽ കളരി ഗുരുവിനെ സേവിക്കുക എന്ന്. അത് കേവലം സെർവന്റിന്റെ അർത്ഥമല്ല, അത് സൂയിസൈഡ് സ്കോഡ് കൂടിയാണ്. നമ്മൾ ഈ ചേകവന്മാര്, അതായത് ചാവേറുകളെ, ചാവേറുകളായ ചേകവന്മാരെ കണ്ടത് എവിടെയായിരുന്നു?
1: മാമാങ്കം.
2: അതെ, മാമാങ്കത്തിലെ ചന്തുണ്ണിനൊക്കെ ഓർമ്മയില്ലേ? ചാവേർ ചന്തുണ്ണി. മരണം ഉറപ്പാണ്, എന്നിട്ടും അവർ പൊരുതും. ചേകവന്മാരും അങ്ങനെ തന്നെയാണ്. മറ്റൊരാളോട് പൊരുതാൻ വേണ്ടി ഇങ്ങനെ ശരീരം തയ്യാറാക്കി നിർത്തുകയും ഒരുപാട് അഭ്യാസങ്ങൾ പഠിക്കുന്ന ചേകവന്മാർ. ചേകോൻ പുളപ്പുള്ള നാടെന്നാണ് ഈ നാടിൻ്റെ പൊതുവെ കടത്തനാടിൻ്റെ പേര്. കടത്തനാടിലെ ഒരുപാട് ചേകവന്മാർ നമുക്കുണ്ട്. അതിൽ പ്രധാനികളാണ് തച്ചോളി ഉദയനൻ, പിന്നെ ആരൊക്കെയാണ്?
3: ആരോമൽ ചേകവർ,
1: കണ്ണപ്പ ചേകവർ,
2: കണ്ണപ്പൻ ഉണ്ണിയുണ്ട്, കണ്ണപ്പ ചേകവരുണ്ട്, തച്ചോളി ചന്തു ഉണ്ട്,
1: പാലാട്ട് കോമൻ,
2: ഒരാൾ കൂടിയില്ലേ,
3: പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.
2: അതെ, പിന്നെ ആരോമലുണ്ണിയുണ്ട്, കണ്ണപ്പനുണ്ണിയുണ്ട്, അരിങ്ങോടരുണ്ട്, ചന്തു. ഇങ്ങനെ കുറേ അധികം യോദ്ധാക്കളുണ്ട്. അവര് പലരും പല തരത്തിൽ പ്രശസ്തരാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഒരു വീട്ടിലേക്ക് മാത്രം പോവാം. പുത്തൂരം പാടത്തിന് കരയിലുള്ള വിശാലമായൊരു തറവാടാണ്, നാലുകെട്ടും നടുമുറ്റവും പടകാളിമുറ്റവും ഒക്കെയുള്ള ഒരു വീടാണ് പുത്തൂരം വീട്. അവിടെ കണ്ണപ്പൻ ചേകവൻ, കണ്ണപ്പൻ ചേകവന്റെ അച്ഛൻ്റെ പേര് നമുക്കറിയില്ല. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്താണ്, അതായത് തച്ചുളി ഉദയനൻ്റെ കാലത്തിന് ശേഷമാണ്. കണ്ണപ്പൻ ചേകവൻ്റെ അച്ഛന് മൂന്ന് മക്കളാണ്, ഒന്ന് വാമാക്ഷി, മറ്റൊന്ന് കേശവൻ. മൂന്നാമത്തെ ഉള്ള പേര് അറിയോ?
3: കണ്ണപ്പൻ ചേകവൻ.
2: കണ്ണപ്പൻ ചേകവൻ
0: മാഷി പരീക്ഷിച്ചത്
1: ശ്രദ്ധിക്കുന്നുണ്ടോ?
2: അപ്പം കണ്ണപ്പൻ ചേകവര്, കേശവി, വാമാക്ഷി തുടങ്ങിയ മൂന്ന് മക്കളാണ് കണ്ണപ്പൻ ചേകവൻ, കണ്ണപ്പൻ ചേകവന്റെ അച്ഛന്റെ മക്കൾ. ഇതിൽ നമുക്ക് കേശവീനെ അറിയേയില്ല, കേശവനെ കുറിച്ച് ഒരു പാട്ടിലും ഇല്ല. ഈ വടക്കൻ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പം വില്ലും ലോകൻ കണ്ടെത്തിയ പാട്ടുകൾ മലബാർ മേനിൽ തന്നെ പറയുന്നുണ്ട്. അംഗപ്പുറപ്പാട്, വലിയ ആരോമൽ ചേകവര്, ആരോമൽ ചേകവരുടെ അംഗപ്പുറപ്പാട്, ആറ്റുമണമ്മലെ ഉണ്ണിയാർച്ച, ചെറിയ ആരോമുണ്ണി, ആരോമൽ ചേകവര് പകിട കളിക്കാൻ പോയത്, പുത്തൂരം കണ്ണപ്പൻ ചേകവൻ, ഇങ്ങനെ അഞ്ചാറ് പാട്ടുകളാണ് ഇതുള്ളത്.
3: ഇതൊക്കെ ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക?
2: ഇതിന്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ചൊരു ധാരണയുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, എഴുതുതാരായിരിക്കും
1: പാണന്മാരായിരിക്കും.
2: പാണന്മാര് എഴുതി വെക്കലൊന്നുമല്ല, പാടുകയല്ലേ അവര് ജോലി തന്നെ. എന്താണ് പാട്ട് പാടുക? സ്തുതിഗീതങ്ങൾ പാടുക, വലിയ സമ്പന്നരായ കുടുംബത്തിൽ, നാടുവാഴി കുടുംബത്തിൽ പോയിട്ട് അവരെ കുറിച്ച് അവദാനങ്ങൾ പാടുക, എന്നിട്ട് അവർക്ക് ആവശ്യമായ അരിയും ധാന്യങ്ങളും പണവും സമ്പാദിക്കുക, അതാണ് അവരുടെ ഉപജീവനം. അതുകൊണ്ട് തന്നെ അതിൽ സത്യസന്ധതക്ക് ഒരു പരിധിവരെ മാത്രമേ സാധ്യതയുള്ളൂ. ഒരു പാണൻ രചിച്ച ചമച്ച പാട്ട് അയാൾക്ക് ശേഷം അദ്ദേഹത്തിന് പിൻഗാമികൾ വീണ്ടും പാടും. അങ്ങനെ മൗത്ത് ടു മൗത്ത്, അല്ലാതെ ലിഖിത രൂപം എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. ലിഖിത രൂപത്തിൽ കടത്തനാട്ട് മാധവീമ ഏതാണ്ട് 1928-38 കാലത്താണ്. കടത്തനാട്ട് മാധവീമയാണ് ആദ്യമായിട്ടത് രേഖപ്പെടുത്തുന്നത്. അതിനു മുമ്പ് 1885 വില്യം ലോഗനും തൻ്റെ മലബാർ മാനുവലിൽ ഈ പാട്ടുകൾ കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ സംഭവങ്ങൾ നടക്കുമ്പോഴ് വെറും പാട്ടേ ഉള്ളൂ, പുസ്തകങ്ങളില്ല. അത് പിന്നീട് നമ്മൾ കാര്യമാറ്റി വടക്കൻ പാട്ടുകൾ പാടുന്ന സ്ഥലം ഏതായിരിക്കും? അതാണ്, വയലിലെ നാട്ടിപ്പാട്ട് സമയത്താണ്. അവർക്ക് നോക്കി വായിച്ചിട്ടാണോ പാടുന്നത്? അവര് ബൈഹാട്ടാണ്. മാത്രമല്ല, നല്ല സാഹിത്യബോധമുള്ള ആളുകൾ കൂടിയാണ് അവരല്ലേ. കാരണം അതാത് സമയത്തൊക്കെ പാട്ട് ചുമക്കും. കുന്നുമുന്നങ്ങാനം ചൂട്ടാണെന്നുണ്ട്, കുഞ്ഞമ്പൂന്റെ അച്ഛനോ മറ്റാരാനോ അല്ലെ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഉമ്മറത്ത് കുഞ്ഞമ്പൂ എന്നുള്ള മകനെയും മടിയിലിട്ട് താലോലിച്ച് കിടന്നിട്ട് ഭർത്താവിനെ കാത്തിരിക്കുന്ന അമ്മയാണല്ലേ. കുന്നുമ്പോ ഒരു ചൂട്ട കാണുമ്പോ അത് കുഞ്ഞമ്പൂന്റെ അച്ഛനാണോ മറ്റേ കുഞ്ഞമ്പൂന്റെ അച്ഛനെ വിളിക്കുക അല്ലേ. ഇന്നെങ്ങനെയാ? എടാ ബോർഡാണ്. അന്ന് ബഹുമാന പുരസരം കുഞ്ഞമ്പൂന്റെ അച്ഛനെ വിളിക്കും, ചൂട്ടയും കത്തിച്ചിട്ടേ വരിക. എന്താ ചൂട്ടയുടെ പ്രത്യേകത? ഇന്ന് മൊബൈൽ ഫോണിന്റെ വിളിച്ചു അല്ലേ, അതിൽ ചെറിയ ടോർച്ച്, ടോർച്ച് ആരെ അടിക്കുന്നോ അവരെ മാത്രമേ കാണാൻ പറ്റൂ. ചൂട്ടയാണെങ്കിലോ
1: മൊത്തത്തിൽ
2: കാണാൻ പറ്റും. മാത്രല്ല, എന്തെങ്കിലും ക്ഷുദ്രജീവികൾ ഉണ്ടെങ്കിൽ അകന്നു പോയിക്കൊള്ളും, ചൂടുണ്ടാകും അല്ലേ. ചൂട്ട വീശി വരുന്ന കുഞ്ഞമ്പൂവിന്റെ അച്ഛന്റെ ഒരു കാഴ്ചയുണ്ട്. കുഞ്ഞമ്പൂവിന്റെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് അന്തിക്കള്ളി കുടിക്കാൻ പോയതാണ്. അന്തിക്കള്ളി കുടിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ പോലെ മദ്യപാനം നല്ലത് അല്ലേ. കള്ള്, കള്ളോളം നല്ലൊരു വസ്തു
3: ഭൂലോകത്തില്ലത് സത്യം.
1: അതെ, അനുഭവം ഉണ്ടല്ലോ അശ്വിനി.
3: കള്ള് നല്ലതല്ലേ സൂര്യച്ചി?
1: അതെ,
2: അത് ആരോഗ്യപാനീയമായിട്ടാണ്. വളരെ നിരുപദ്രവകരമായ മദ്യപാനങ്ങളാണ് കുഞ്ഞമ്പൂന്റെ അച്ഛനൊക്കെ ചെയ്യുക. അപ്പൊ ആ വരവുണ്ടല്ലോ, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഒരു കയ്യില് പകലാണെങ്കിൽ ഒരു കയ്യിൽ കപ്പ അല്ലേ, കപ്പ ഇങ്ങനെ സഞ്ചിലങ്ങി ആയിരിക്കോ, പാളനാരം കൊണ്ട് വിരിഞ്ഞു കിട്ടും. മറ്റേ കയ്യില് മത്തിയാണ്, ഏറ്റവും വില കൂടിയ മത്സ്യം മത്തിയായിരുന്നു. അതേതിലാണ്?
1: ജാതിച്ചുപ്പില്.
2: ആ ഒരു പ്രത്യേകം. അപ്പൊ ഒരു കയ്യില് മത്തിയും മറ്റേ കയ്യില് കപ്പയൊക്കെ ആയിട്ടാണ് വരിക. വീട്ടിൽ വന്നിട്ട് ആ കപ്പയും മത്തിയും അല്ലേ, മുളകിട്ട
0: മത്തി
2: ചൂട് കപ്പയും ചൂട് വെള്ളമൊക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി കഴിഞ്ഞൊരു കാലത്തെ അവതരിപ്പിക്കലാണ് നാട്ടി നടന്ന പെണ്ണുങ്ങൾ. എത്ര അലങ്കാരമാണ്, എത്ര ഭാവനാസമ്പന്നമാണ്, അതല്ലേ? അതുപോലെ പാണന്മാരും ഭാവനാസമ്പന്നന്മാരായിട്ട് ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ട് അങ്ങനെ പാടി പുകഴ്ത്തും. അപ്പൊ പാണന്മാരുടെ രചനകളിലൂടെയാണ് നമ്മൾ ഈ കഥകളൊക്കെ അറിയുന്നത്. അപ്പൊ ഇതില് പാണന്റെ ഒരു വരികളിലും കേശവി എന്ന ഒരാളെ കുറിച്ച് അറിയില്ല. വാമാക്ഷിയെ കുറിച്ച് അറിയോ? വാമാക്ഷിയുടെ മകനെ അറിയാം നിങ്ങൾക്ക്. ആരാണ്? ചന്തു. ആരോമലിന്റെ മച്ചുനൻ, മച്ചുനൻ ചന്തു, അല്ലെങ്കിൽ ചതിയൻ ചന്തു. വാമാക്ഷി കണ്ണപ്പൻ ജേഖവര് വലിയ സമ്പന്നര്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പൂപ്പോലെ അഴകുള്ളവരായിരുന്നു പുത്തൂരം വീട്ടിലെല്ലാവരും. അത്രയ്ക്ക് വലിയ സമ്പന്ന കുടുംബമാണ്, പണം കടം കൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. നമുക്കത് കണ്ണപ്പൻ ജേഖവന്റെ കഥ പറയുമ്പോൾ പറയാം. അവിടെയാണ് വാമാക്ഷി ഒരു അബദ്ധം ചെയ്തു. വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു. അയാൾക്ക് പറഞ്ഞ മകനാണ് ചന്തു. ഇനി അയാള് ചന്തുവിനെ വളർത്തി വലുതാക്കും മുമ്പ് അയാൾ മരിച്ചുപോയി. എങ്ങനെ? ഒരു മലയനോട് തൊടുത്ത് മരിച്ചു എന്നാണ് പാണം പറയുന്നത്. ഈ കളരിയില് അല്ലെങ്കിൽ അങ്കത്തട്ടില് മരിക്കുക വീരസ്വർഗമാണ് അവർക്ക്, മനസ്സിലായി? യുദ്ധഭൂമിയിൽ മരിക്കുന്നത് പോലെ. പക്ഷെ ഇദ്ദേഹം മരിച്ചത് അങ്ങനെ ഒരു ഏറ്റുമുട്ടലൊന്നുമല്ല, അപ്പം നല്ലതല്ലാത്തൊരു മരണം. അങ്ങനെ തീർത്തും നിരാലംബനായ ചന്തുവിനെ അമ്മയും കൂടി മരിച്ചതോടുകൂടി പുത്തൂരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കണ്ണപ്പൻ ജേഖവർ. പുത്തൂരം വീട്ടിലാണെങ്കിൽ കണ്ണപ്പൻ ജേഖവന്റെ മക്കൾ എത്രയാണ്?
1: മൂന്ന്
2: മക്കളാണ്. ആരൊക്കെ? ആരോമൽ,
1: ഉണ്ണിയാർച്ച,
2: ഉണ്ണിക്കണ്ണൻ. ഇങ്ങനെ മൂന്ന് മക്കളുണ്ട് കണ്ണപ്പൻ ജേഖവന്. നമുക്കിനി ആരോമലിന്റെയും ഉണ്ണിയാർച്ചയുടെയും കഥകളാണ് ഈ പുത്തൂരം പാട്ടുകളിൽ ധാരാളമായിട്ട് വരുന്നത്. കണ്ണപ്പൻ ജേഖവന്റെ വിവരണങ്ങൾ, അതായത് ആ പുത്തൂരം വീടിന്റെ സമ്പത്തും മറ്റൊക്കെ സൂചിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കണ്ണപ്പൻ ജേഖവൻ വാമാക്ഷി സഹോദരി എളന്തളർ മഠത്തിലേക്കാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അവിടെ വാമാക്ഷി മരിക്കുന്നു, വാമാക്ഷിയുടെ ഭർത്താവ് മരിക്കുന്നു. ചന്തു മാത്രം മരുമകനായിട്ട്, മരുമകനെ പുത്തൂരം വീട്ടിലേക്ക് കൂട്ടുന്നുണ്ട്. അവിടെ നിന്നാണ് അഭ്യാസം ഒക്കെ കഴിയുന്നത്. എളന്തളർ മഠത്തിൽ തന്നെയാണ് ചന്തു പിന്നീട് താമസിക്കുന്നത്. കറുത്തേനാർ നാട്ടിലാണ് ഇവരുടെയൊക്കെ ആസ്ഥാനം ഈ പുത്തൂരം വീടൊക്കെ. നമ്മൾ പുത്തൂരം പാട്ടുകളിൽ കണ്ടെത്തിയ പാട്ടുകളിൽ പ്രധാനമായിട്ട് രണ്ട് കഥകളാണ്. ഒന്ന് ആരോമൽ ജേഖവരുടെ പുത്തിരി അങ്കപ്പുറപ്പാടും, ഉണ്ണിയാർച്ച. ഒരു പൂരം കാണാൻ പോയിട്ടില്ലേ ഇവിടെ? ആറ്റുമാണമേലെ ഉണ്ണിയാർച്ച, അല്ലിമലർക്കാവില് പൂരം കാണാൻ പോയ കഥയുണ്ട്. ഇതാണ് കാര്യമായ രണ്ട് കഥകൾ. പിന്നീടൊന്ന് ഈ ആരോമുണ്ണി, അതായത് ആരോമലിന്റെ മരുമകൻ, ഉണ്ണിയാർച്ചയുടെ മകനും ആരോമലിന്റെ മകനും കൂടി ചന്തുവോട് മൊഴി ചോദിക്കാൻ പോകുന്നുണ്ട്. വടക്കൻ വീരഗാഥ സിനിമയ്ക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ചെറിയ ആരോമലിന്റെ അങ്കപ്പുറപ്പാട്, ഇങ്ങനെ രണ്ടു മൂന്ന് കഥകളാണ് കാര്യമായിട്ടുള്ളത്. നമുക്കേതായാലും ഒരു കഥ ഇന്ന് പറഞ്ഞു തീർക്കാം. ചോയ്സ് എന്താണ്? ആരോമലിന്റെ പുത്തിരി അങ്കമാണോ ഉണ്ണിയാർച്ചയുടെ? ഉണ്ണിയാർച്ച മതി. ഉണ്ണിയാർച്ചയുടെ അല്ലിമലർ കാവിലേക്കുള്ള യാത്രയാണ് നമുക്കിപ്പോ പറയേണ്ടത്.

0: അപ്പോൾ നമുക്ക് ഊണും കഴിഞ്ഞുറങ്ങുന്ന ഉണ്ണിയറസി ഉണർത്താം അല്ലേ. ആരോമെങ്കിലും കാത്തിരിക്കും, ആങ്ങൾക്ക് വിഷമമുണ്ടാകാൻ പാടില്ലല്ലോ. നമുക്കത് ഒന്നുകിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ചാരികശൈലിൽ പറയാം. ഉണ്ണിയാർച്ച ആറ്റുമണമ്പിലെത്തുന്നത് എങ്ങനെയാണ്?
1: കല്യാണം കഴിച്ചിട്ട്.
0: ആ, ഭർത്താവിന്റെ പേരെന്താണ്?
2: കുഞ്ഞിരാമൻ.
0: കുഞ്ഞിരാമൻ, കുഞ്ഞിരാമേട്ടൻ. അതിന്റെ പിറകിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. കാരണം താലികെട്ട് കല്യാണം ആരുമായിട്ടായിരുന്നു?
2: ചന്തുവായിട്ടാണ്.
0: അത് ഒരു ചെറിയ നൂലാചാരം എന്ന് പറയും. കുട്ടികൾക്ക് ബുദ്ധി ഉദിക്കും മുമ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് മച്ചുനായ ചന്തുവായിട്ടാണ് ചെയ്തത്. പക്ഷേ ആരോമെലും ഇഷ്ടം ചന്തുവിനെയല്ല. എന്തുകൊണ്ട്? ചന്തു ദരിദ്രനാണ്, സമ്പത്തൊന്നുമില്ല. അങ്ങനെയാണ് സമ്പന്നനായ 42 കളരികളുണ്ട് സ്വന്തമായിട്ട്. 42 സ്ഥലങ്ങളിൽ കളരി നടത്തുന്ന വലിയ സമ്പന്നനായ ആറ്റുമണമ്മലിലെ കുഞ്ഞിരാമൻ. അച്ഛനും അമ്മക്ക് ഒരേ ഒരു മോനാണ് കുഞ്ഞിരാമൻ. കുഞ്ഞിരാമനെയാണ് തൻ്റെ പെങ്ങള് ഉണ്ണിയാർച്ചയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. ചന്തുവിനത് തീരാത്ത പകയായിരുന്നു. ആ പക മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുത്തരി അംഗത്തിൽ ആരോമെലിനെ ചന്തു ചതിക്കുന്നത്. അതവിടെ നിന്ന് കേട്ടോ, നമുക്ക് ആ കഥ പറയാം. തൽക്കാലം ഉണ്ണിയാർച്ച ഒരു ആഗ്രഹം എന്താണ്? അല്ലിമലർക്കാവില് പൂരം കാണണം. നമ്മളിപ്പോ ലോകനാർക്കാവ് തച്ചോളി കഥകളിലെ പോലെ പുത്തൂരൻ കഥകളിലെ പ്രധാനപ്പെട്ട ഒരു കാവാണ് അല്ലിമലർക്കാവ്. ഈ സമയത്ത് ഉണ്ണിയാർച്ച ആറ്റുമണമല ഉള്ളത്, ഭർത്താവിന്റെ വീട്ടിലുള്ളത്. അപ്പൊ പെട്ടെന്ന് ഊണം കഴിഞ്ഞങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിയാർച്ചക്ക് തോന്നുന്നത് അല്ലിമലർക്കാവില് ഉത്സവമാണ്. അതുപോലെ അല്ലിമലക്കാവിൽ കൂത്ത് എന്ന് പറയാം, അയ്യപ്പൻ കാവിൽ വിളക്കുണ്ട്. അപ്പൊ ഇതിനൊക്കെ പോണ്ട്, ഉത്സവത്തിനല്ലേ പോണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ണിയാർച്ച അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുറ്റമടിച്ചു, അല്ലെങ്കിൽ മറ്റ് അച്ഛനും അമ്മക്ക് വേണ്ടതെല്ലാം ഭർത്താവിന് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചു. അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് കൂത്തിന് പോണം. അച്ഛനെന്ത് പറഞ്ഞു?
2: വേണ്ട
0: വേണ്ട. എന്തുകൊണ്ടാ കാര്യം? പോകേണ്ടത് നാഗപുരം വഴിയാണ്. നമ്മൾ ഇന്ന് നാദാപുരം എന്ന് പറയും. നാഗപുരം വഴിയാണ് പോകേണ്ടത്. വളരെക്കോട്ടങ്ങാടിയിലൂടെ പോകുമ്പോൾ അവിടെ അക്രമികൾ ഉണ്ടാകും. അക്രമികളുടെ നേതാവാണ് മൂപ്പൻ. മൂപ്പൻ്റെ ശിങ്കിടികൾ അവിടെ കാത്തിരിക്കും. ഇതുപോലെ ആരെങ്കിലും ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾ, പ്രത്യേകിച്ചും ഉണ്ണിയാർച്ച പോലെ സുന്ദരിയായ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ തടഞ്ഞു വെക്കും, ആക്രമിക്കും, ആഭരണങ്ങൾ അഴിച്ചു മായ്ക്കും, വസ്ത്രങ്ങൾ അഴിച്ചു മായ്ക്കും, എന്നിട്ട് മൂപ്പന് സമ്മാനിക്കും. അതുകൊണ്ട് അതുവഴി പോകേ വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ ഉണ്ണിയാർച്ച എന്താ, ഞാൻ പുത്തൂരം വീട്ടിലെ പുത്തൂരം പുത്രിയാണ്, എനിക്കതൊന്നും ഭയമില്ല, എനിക്ക് പോയേ പറ്റൂ. അമ്മയോട് ചോദിക്കും, അമ്മ എന്താ പറഞ്ഞു പോയിക്കുന്ന?
2: ആ,
0: ഒറ്റക്ക് പോയാല് അമ്മയുടെ ഒരു നിലപാടെന്ന് ചോദിച്ചാൽ, നീ ഒറ്റക്ക് പോയാല് നാട്ടുകാർ ഞങ്ങളെയാണ് കുറ്റം പറയാ. ഇവിടുത്തെ നാത്തൂനല്ലേ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ. ഒറ്റക്ക് ഇതുപോലെ കൂത്തിന് പറഞ്ഞേച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ നാട്ടുകാർ ഞങ്ങളെ ആക്ഷേപിക്കും. അതുകൊണ്ട് നീ ഒറ്റക്ക് പോവേ വേണ്ട. നിർബന്ധമാണെങ്കിൽ പാണനെ കൂടെ കൂട്ടിക്കോന്ന് പറയും. പാണനെ കൂട്ടിക്കോന്ന് പറയുമ്പം പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളും പാണനെ തുണ കൂട്ടി പോയിട്ടില്ല. നിങ്ങളുടെ വഴക്കം പറഞ്ഞു നിങ്ങൾ പണ്ടുമേ ഈ ഞങ്ങൾക്ക് ചേകോന്മാര് എന്ന് കുറെ മറുവാദം ഉന്നയിക്കുകയാണ്. പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളൊന്നും പാണനെ തുണ കൂട്ടി പോയ ചരിത്രം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളൂ പറഞ്ഞു. പിന്നെ തൊട്ടടുത്ത് ആരുണ്ട്? ഭർത്താവുണ്ട്, കുഞ്ഞിരാമേട്ടനുണ്ട്. കുഞ്ഞിരാമേട്ടന് കഞ്ഞിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിരാമേട്ടനോട്
2: കുഞ്ഞിരാമേട്ടാ
0: പോണം, അല്ലിമലർ കാവിലെ പോണം. എന്താ കുഞ്ഞിരാമേട്ടൻ എന്താ എല്ലാ ദിവസവും പായറ്റിന് പോക്കാണ്. പുതുശ്ശേരി കളരിയിലാണ് പായറ്റ്. അവിടെ തുടങ്ങുമ്പോൾ 1000, തീരുമ്പോൾ 1001 പൊൻപണമാണ് ദക്ഷിണയായിട്ട് കിട്ടുക. അത് ഉപേക്ഷിക്കാൻ വയ്യ. അച്ഛനും പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിരാമന് പുതുശ്ശേരി കളരിക്ക് പോണ്ടേ, കളരി മുടക്കാൻ പറ്റില്ലല്ലോ. കളരി മുടങ്ങിയാൽ പൈസ കിട്ടൂല, അതുകൊണ്ട് കുഞ്ഞിരാമനെ കിട്ടൂല. നീ പിന്നെ എങ്ങനെയാ പോകുന്നു? അച്ഛന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിരാമനും നേരിട്ട് പറഞ്ഞു. അമ്മ പറഞ്ഞിന് കുഞ്ഞിരാമേട്ടനോട് കൂടെ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് പയറ്റുണ്ട്, അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയിക്കൊള്ളാം പറഞ്ഞു. നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, അങ്ങനെ പോകാണെങ്കിൽ നിന്നെ ചൂരല് കൊണ്ട് അടിക്കും എന്നൊക്കെ പറയും. ആര്?
2: കുഞ്ഞിരാമൻ.
0: നിന്നെ ചൂരല് കൊണ്ടടിക്കും. പക്ഷേ ഉണ്ണിയാർച്ച അതിനൊരു മറുപടി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നെ അടിച്ചിട്ടില്ല. അതുതാനേ കാണുന്നു കുഞ്ഞിരാമൻ മാനുഷ്യം കൊഞ്ചല്ല പെൺകിടാവേ, ചൂരക്കോലാലയം അയക്കും ഞാനെ, കേട്ടോടം ഭാവിച്ചില്ല പെൺകിടാവും. ഒന്നും ഭാവിച്ചില്ല. അച്ഛൻ അമ്മ എന്നെ അടിച്ചിട്ടില്ല, ഗുരുക്കളും എന്നെ അടിച്ചിട്ടില്ല എന്നു പറഞ്ഞ് നടന്നു പെണ്ണ് പടിയും പടിപ്പുര ഇടകടന്നു. അച്ഛനും അമ്മയും ഗുരുക്കളെ പോലും എന്നെ അടിച്ചിട്ടില്ല, പിന്നില്ല നിങ്ങളടിക്കാൻ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയാർച്ച അവിടുന്ന് പടി ഇറങ്ങിപ്പോയി. എവിടത്തേക്ക്? അല്ലിമലർക്കാവിലേക്ക്. പോകുന്ന വഴി നാഗാപുരം അങ്കാടി വഴി, വിളക്കോട്ടങ്ങാടി വഴി പോകണം. അവിടെയാണ് ജോനകരപ്പുളപ്പുള്ള വൈനോക്കികളായ അക്രമികളായ ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഒരു കളരിയാൽ എന്ന സ്ഥലമുണ്ട്, ഒരു ആൽമരത്തിൻ്റെ അടുത്ത് വിശ്രമിച്ചിട്ടാണ്, നടന്നിട്ടില്ല പോകുന്നു, വാഹനങ്ങളിൽ കാറ് പിടിച്ചിരുന്നല്ലോ. അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പം കുറേ ആളുകൾ, ആരോമലിലെ ശിഷ്യന്മാരൊക്കെ വന്നു, ഇവിടത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് യാത്ര, ആരോമല ഇവിടെ ഇല്ല, ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സുരക്ഷിതമല്ലെന്നൊക്കെ അവർ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഉണ്ണിയാർച്ച മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവിടെയാണ് ഇതാരാണ് എഴുന്നള്ളത്തു നാലും കടന്നുപോയി ആവരും പെണ്ണവൾ ഏതാകുന്നു ഈവക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ ഇവളുടെ ഭംഗിയും ശോഭ കണ്ടാൽ ആദിത്യ ശോഭയും മിന്നും പോലെ കുന്നത്തു കൊന്നയും പൂത്തുപോലെ. ഈ പാണമാർക്ക് കൊന്നയും അതുപോലെ കുന്നും വയനാടൻ മഞ്ഞളൊക്കെ ഇഷ്ടപ്പെട്ട ചില പ്രയോഗങ്ങളാണ് അല്ലേ. അതുപോലെ ഇങ്ങനെ ആദിത്യശോഭ സൂര്യശോഭയോടുകൂടി നടന്നു പോകുന്ന ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടെന്ന് സംശയിക്കുകയാണ്. അങ്ങനെയാണ് ഉണ്ണിയാർച്ചയുടെ ഒരു യാത്ര അതുവഴി. കുഞ്ഞിരാമൻ വന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കുറച്ച് കഴിഞ്ഞ് അപ്പം കുഞ്ഞിരാമന് നിൽക്കക്കള്ളില്ല, കാരണം എന്ത് അപകടത്തിലാണ് ചാടുക എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോവാണ്. പോയപ്പോൾ ഉണ്ണിയാർച്ചയ്ക്ക് സന്തോഷമായി, കുഞ്ഞിരാമേട്ട വന്നല്ലോ, എന്നെ ഒറ്റക്കാക്കി പോകുന്ന നിങ്ങൾക്ക് വിഷമമുണ്ടാവും. നിന്നെ ഒറ്റക്കാക്കി പോകുന്നതിൻ്റെ വിഷമമൊന്നും കൊണ്ടൊന്നും അല്ല, നീ എന്തൊക്കെ ആപത്താണ് ഉണ്ടാക്കി വെക്കുന്നത് അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വാ പോവാന്ന് പറഞ്ഞ കുഞ്ഞിരാമൻ പിറകിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ജോനകർ ആക്രമിച്ചപ്പോൾ കുഞ്ഞിരാമേട്ടൻ ബോധം കിട്ടു പോണു. ഒരു ശ്രമം പോലും ഈ ഉണ്ണിയാർച്ചയ്ക്കെതിരെ അപവാദം പറയുന്ന കമൻ്റ് അടിക്കുന്ന ആളുകൾക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയായിട്ടില്ല. കാരണം അവർ സായുധരാണ് അക്രമികൾ, എന്തും ചെയ്യും. പക്ഷെ ഉണ്ണിയാർച്ച എന്ത് ചെയ്തു? അരയും തലയും ഉറപ്പിക്കുന്നു, അരയുന്ന് ഉറുമി എടുത്തവളും നനമുണ്ട് നന്നായി അരയിൽ കെട്ടി നേരിട്ട് നിന്നല്ലോ പെൺകിടാവും. നനമുണ്ട് അരയിൽ ചുറ്റിയിട്ടാണ് അരയിന്ന് ഉറുമി എടുത്തിട്ട് അവരെ എല്ലാവരെയും നേരിടുന്നത്. ഒരു കൂട്ടം ആളുകളാണ്. ഉണ്ണിയാർച്ച ഒറ്റയ്ക്ക് അവരെ പൊരുതി തോൽപ്പിക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അക്രമികളിലെ ആള്, നേരത്തെ തന്നെ അക്രമികളുടെ ആള് ഉണ്ണിയാർച്ച നമ്മളൊരു കാഴ്ച പറഞ്ഞില്ല, ആദിത്യ ശോഭ പോലെ വന്നത് കണ്ടപ്പോൾ മൂപ്പിനോട് പറഞ്ഞു, മൂപ്പ ഇങ്ങനെ ഒരു പെണ്ണ് നടന്ന് പോകുന്നുണ്ട്. മൂപ്പം പറഞ്ഞു, വിടണ്ട അവളെ, പിടിക്ക്, ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അക്രമികളൊക്കെ ഇവരെ ആക്രമിക്കുന്നത്. പക്ഷെ അക്രമത്തിൽ എല്ലാവരും പരാജയപ്പെടുന്നു. ഉണ്ണിയാർച്ച ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇത് ആരാണ്, ഇവൾ ആരാണെന്നുള്ളൊരു അന്വേഷണം വരികയും അത് സാക്ഷാൽ പുത്തൂരം വീട്ടിലെ ആരോമലിൻ്റെ പെങ്ങളാണ്, കണ്ടപ്പഞ്ചേക്കവയുടെ മകളാണ്, മൂന്നാമത് മാത്രമേ ആറ്റുമണമലെ കുഞ്ഞിരാമൻ്റെ ഭാര്യയാണെന്നുള്ള മേൽവിലാസമുള്ളൂ. പ്രധാനമായിട്ടും ആരോമലിൻ്റെ പെങ്ങൾ, രണ്ടാമത് കണ്ണപ്പഞ്ചേകവൻ്റെ മകൾ, മൂന്നാമത് കുഞ്ഞിരാമൻ്റെ ഭാര്യ. അപ്പം ഇതോടുകൂടി മൂപ്പനാകെ ഭയമായി. മൂപ്പനാളെയും കൂട്ടി വന്ന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഈ ഉണ്ണിയാർച്ചയുടെ ദേഷ്യം ശമിപ്പിച്ചു. അപ്പോഴത്തേക്കും വിവരം അറിഞ്ഞിട്ട് ആരോടി എത്തി?
2: കുഞ്ഞിരാമൻ.
0: നേരത്തെ അവിടെ ഉണ്ട്, ബോധം കെട്ടുപോയില്ലേ? ബോധം കെട്ട് വീണതാണോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബോധം കെട്ട പോലെ അഭിനയാണെന്ന് അറിയില്ലല്ലോ. ഏതായാലും എല്ലാം കഴിഞ്ഞിട്ടേ അദ്ദേഹം ഉണർന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് പാണം പാടുന്നത്. ആരോമിലാണ് അവിടെ ഓടിയെത്തുന്നത്. എന്തോ കുഴപ്പമുണ്ട് നാദാപുരത്തെന്ന് പറഞ്ഞിട്ട് ഓടിയെത്തുന്ന ആരോമില് മൂപ്പൻ അവിടെ എത്തി. അങ്ങനെ അതുവഴി പോകുന്ന, നടന്നു പോകുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന ആ പതിവ് മുഴുവനും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഉണ്ണിയാർച്ചയുടെ അല്ലിമലർക്കാവിലേക്കുള്ള യാത്ര തുടരുന്നത്. അപ്പോൾ ഉണ്ണിയാർച്ചയുടെ ധീരകൃത്യത്തോടുകൂടി ഒരു വലിയ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒതുക്കിയിട്ടാണ് ഉണ്ണിയാർച്ചയുടെ യാത്ര തുടരുന്നത്. ഇവിടെ നമ്മളിപ്പം ഒരുപാട് ചില ചൊല്ലുകളുണ്ട് കുഞ്ഞിരാമനും ഉണ്ണിയാർച്ചയും തമ്മിലെ സംസാരത്തിൽ.
2: പെണ്ണായ ഞാനോ വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നത് എന്തേ? ആയിരം വന്നാലും കാര്യമില്ല, പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളെ കൊല്ലിച്ചത് കേട്ടിട്ടുണ്ടോ?
0: അത് ഒരു ആൺവർഗത്തിന് നേരെയുള്ള ഒരു ചോദ്യമാണല്ലേ. പെണ്ണായ ഞാൻ വിറയ്ക്കുന്നില്ല, എന്നിട്ടാണ് ആണായ നിങ്ങൾക്ക് ഇങ്ങനെ ശത്രുക്കളെ കാണുമ്പോൾ വരാ? അങ്ങനെയാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കേവലം അംഗ മാറ്റംഗ ചേകവനല്ലല്ലോ, അവര് സാമൂഹ്യദ്രോഹികളാണല്ലേ. സ്ത്രീകളെ വഴിയാത്ര നടക്കാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാണ്. ഈ ഇത്തരം സാമൂഹ്യ വിരുദ്ധര് ഇന്നും കാണില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇന്നും ആര് വേണം അവർക്കെതിരെ ഉറുമിത്തല വീശാൻ പറ്റിയ
2: ഉണ്ണിയാർച്ചമാർ
0: വേണം. ഓരോ ആളുടെ ഉള്ളിലും ഉണ്ണിയാർച്ചയുടെ
2: ഉറുമിയുടെ
0: ഒളി, ശബ്ദം, ഉറുമിയുടെ ശബ്ദം പ്രതിധ്വനിക്കണം. എന്നാൽ ഒരു സാമൂഹ്യ വിരുദ്ധർക്കും ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. നാഗപുരത്തെ സംഭവത്തിന് ശേഷം അവിടെ ആരോമലും മൂപ്പനും മാത്രമല്ല നാടുവാഴിയും വന്നു. അവിടെ നാടുവാഴിയും ഇടുന്നില്ല, ഒരു വലിയ സാമൂഹിക വിഷയമായിട്ട് ഉണ്ണിയാർച്ച അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. നാടുവാഴിയോട് കാര്യങ്ങളൊക്കെ ഉണ്ണിയാർച്ച പറയുന്നുണ്ട്. അങ്ങനെ നാടുവാഴി തമ്പുരാട്ടിയും ഇടപെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ നാഗപ്പൻ ചെട്ടിയാർ വന്ന് ആരോമലും മൂപ്പനൊക്കെ വന്ന് മൂപ്പൻ മാപ്പ് പറയുകയാണ്. മൂപ്പന് വേണ്ടിയിട്ടാണ് ഈ അക്രമികളൊക്കെ അവിടെ നിൽക്കുന്നത്. അതോടുകൂടി നാദാപുരത്ത് നാഗപുരത്ത് ഈ അക്രമികളുടെ ജോനക ശല്യം പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്.
1: മാഷെ, അതിനിടയിൽ ഒരു സംശയം
0: ചോദിക്കാം.
1: ഉണ്ണിയാർച്ച അല്ലിമലർക്കാവില് പൂരം കാണാൻ പോകുന്ന മുന്നേ എല്ലാവരോടും അനുവാദം ചോദിച്ചു. ആരും സമ്മതിക്കാതിരുന്നപ്പോ ഉണ്ണിയാർച്ച സ്വന്തം ഇഷ്ടപ്രകാരമാണ് അച്ഛനും അമ്മയും എന്നെ തല്ലിയിട്ടില്ല, പിന്നെയാണോ നിങ്ങളും ചോദിച്ചിട്ട് പോകുന്നത്. അതേസമയം ആ ഉണ്ണിയാർച്ചനെ നമ്മൾ ധീരവനിതയായിട്ടാണ് കാണുന്നത്. അതേസമയം ഇന്നത്തെ കാലത്ത് ഇതുപോലെ സ്വന്തം ആഗ്രഹപ്രകാരം എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ വീട്ടുകാർ തടുത്തു നിർത്തുമ്പം ഞാൻ നിങ്ങളെയും കവച്ചു വെച്ച് പോകുന്നു പറയുമ്പം അധിക പ്രസംഗിന്നല്ലേ നമ്മളതിനെ പറയാ?
0: അത് നമ്മളിപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു സാമൂഹിക വ്യവസ്ഥയാണ്. സ്ത്രീകൾക്ക് നമ്മളിപ്പം ആത്തേമ്മമാർ, അന്തർജനങ്ങൾ എല്ലാം അകത്തെ ആളുകളെന്നാണ് വിവക്ഷ അല്ലേ. അടുക്കളയുടെ നാലുകെട്ടിന് നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു വരരുത്. വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമൊക്കെ നമുക്കറിയാലോ, അതെ, അരങ്ങത്തേക്ക്. അപ്പൊ സ്ത്രീകള് പുരുഷന്മാരെ പോലെ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത അവർക്ക് അവകാശമില്ലാത്തവരാണ് എന്നൊരു വിശ്വാസമുള്ള കാലത്താണ് ഇതൊക്കെ നിഷേധിച്ചിട്ട്, ഭർത്താവിനെ നിഷേധിച്ചിട്ട്, അച്ഛനമാരെ നിഷേധിച്ചിട്ടുള്ള ഒരു നിഷേധിയുടെ പരിവേഷം കൊടുക്കുന്നത്. എന്നാലും അനുസരിക്കുകയും വേണം. പക്ഷെ ഇവിടെ ഉണ്ണിയാർച്ച ചെയ്യുന്നത് എന്താണ്? ഉണ്ണിയാർച്ച വളരെ മാന്യമായിട്ട് അച്ഛനോടും അമ്മയോടും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അന്ന് അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ജോലികളെല്ലാം നിർവഹിക്കുന്നു. പാണന കൃത്യമായിട്ട് പറഞ്ഞുണ്ട്, മുറ്റമടിക്കുന്നുണ്ട്, കഞ്ഞി വെക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിറവേറ്റി, നാത്തൂൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിറവേറ്റിയിട്ടാണ് ഒരു അപേക്ഷ നൽകുന്നത്. പക്ഷെ അത് നിരസിക്കുന്നു, പാടെ നിരസിക്കുന്നു. അത് ശരിയല്ലല്ലോ. മാത്രമല്ല ആവശ്യം എന്താണ്? പൂരം കാണാൻ പോവുകയാണ്. ഭർത്താവിനാണെങ്കിൽ ഭാര്യയുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കേണ്ടതിന് പകരം പണം സമ്പാദിക്കണം, പണമില്ലാത്ത വിടുന്നല്ലോ. ഇഷ്ടംപോലെ പണമുണ്ട്, എന്നാലും അതിനു വേണ്ടി മാത്രം പോകുന്ന ഒരു ഭർത്താവും. അപ്പം അതുകൊണ്ട് അതിനെ നമുക്ക് മുതിർന്നവരെ വാക്ക് ധിക്കരിച്ചു പോകുന്ന ഒരു ധിക്കാരിയായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉണ്ണിയാർച്ച വളരെ അപൂർവമായ വനിതകളും ഉണ്ണിയാർച്ചയുടെ 16-ാം നൂറ്റാണ്ടിലും അതിനുശേഷം 17-ഉം 18-ഉം 19-ാം നൂറ്റാണ്ടിൽ പോലും എന്തിനധികം ഈ 20-ാം നൂറ്റാണ്ടിലെയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയില്ലേ. ഇന്നും 21-ാം നൂറ്റാണ്ടിലും കേരളത്തിൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യം, ജെൻഡർ ഈക്വാളിറ്റി ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാലമാണ്. അവിടെയൊന്നും ഇത്രയധികം ഒരു ധൈര്യം കാണിച്ച ആളുകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് കളരികൾ സ്ത്രീകൾക്കാണ്. ഉണ്ണിയാഴ്ച നല്ല യോദ്ധാവ് കൂടിയാണ്. അല്ലെങ്കിൽ ഒരുപാട് പേര് വരുന്ന ജോനകന്മാരെ ഉറുമി വീശിട്ട് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ധൈര്യം കൂടിയുണ്ട്. പാണം തന്നെ പാടുന്നത്, മുമ്പിൽ നടക്കുന്നു ഉണ്ണിയാഴ്ച, പിന്നാലെ പോകുന്നു കുഞ്ഞിരാമൻ, ആ നാടും ദേശം കടന്നവരും നാഗപുരത്തിലും ചെല്ലുന്നുണ്ടേ. പണ്ടെങ്ങനെയാണ്? ഭർത്താവിൻ്റെ നിഴൽ പറ്റി നടക്കുന്നതാണ് സ്ത്രീകളല്ലേ. ഇവിടെ പാണൻ വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്നത് മുമ്പിൽ ആരാണ്? ഉണ്ണിയാർച്ച. തൊട്ടുപിറകിലാണ് കുഞ്ഞിരാമേട്ടൻ. നേരത്തെ സൂര്യ പാടിയത് പെണ്ണായ ഞാനും വിറക്കുന്നില്ല, ആണായ നിങ്ങൾ വിറക്കുന്നത്. ജോനകന്മാരെ കാണുമ്പോൾ, ശത്രുക്കളെ കാണുമ്പോൾ ഇങ്ങനെ വിറക്കാൻ പാടുണ്ടോ? ധൈര്യത്തോടുകൂടി നേരിടണ്ടേ? ആ ധീരതയാണ് നമുക്ക് ആവശ്യം. ഉണ്ണിയാർച്ചയുടെ ഒരു പ്രതീകം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ധീരത ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും സാമൂഹ്യ വിരുദ്ധരും പല ഇടങ്ങളിലും പീഡനങ്ങളൊക്കെ നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണരണം ഉണ്ണിയാർച്ചയുടെ വീര്യവും ധൈര്യവും. അതുകൊണ്ട് നമുക്കതൊരു സാങ്കല്പികമായിട്ട് കൂടി പറയാം. രാജപദവി എന്ന് കണ്ടാത്തോന്നും ഭൂമിയിൽ നിന്നും മുളച്ചുണ്ടായോ, മാനത്തിനെങ്ങാനും പൊട്ടി വീണോ, പെണ്ണുങ്ങൾ കണ്ടാൽ കൊതിക്കുമല്ലോ. ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അതിരൂപവതിയാണ് ഉണ്ണിയാഴ്ച, അതിനേക്കാൾ ധൈര്യശാലി കൂടിയാണ് ഉണ്ണിയാഴ്ച. ആ രൂപലാവണ്യത്തെക്കാൾ നമ്മൾ പ്രസരണം ചെയ്യേണ്ട സന്ദേശം എന്താണ്? ഉണ്ണിയാഴ്ചയുടെ ധീരതയും അതുപോലെ സ്ഥൈര്യവുമാണ് അല്ലേ. നമ്മുടെ ആരോമേൽ അവിടെ കാത്തിരിക്കുന്നുണ്ട് പുത്തിരിയംഗത്തിന് പുറപ്പെടാൻ വേണ്ടി. ആനുമെല്ലും ഉണ്ണിയാർച്ചയും ഒരേ സമയത്ത് ശ്രോതാക്കളുടെ മനസ്സിനകത്തേക്ക് അടിച്ച് കയറ്റണ്ട നമുക്കല്ലേ. നമുക്കതുകൊണ്ട് അടുത്ത ചാരികസയിലാരാവാം ആരോമൽ. അതുവരെ ആരോമൽ ഒന്ന് കച്ച മുറുക്കട്ടെ.
2: അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ആരോമലിന്റെ കഥ കേൾക്കാം അല്ലേ അശ്വിനി. അപ്പൊ ഇന്നത്തെ ചാരികസയിൽ നമുക്ക് നിർത്തിയാലോ?
1: നിർത്താം. ആരോമലിന്റെ ഒരു രണ്ടു വരി മൂളിയിട്ട്.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ജനകീയത്തിലേക്ക് സ്വാഗതം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഒരുപാട് മാരേജ് പ്രപ്പോസൽസ് വരുമായിരുന്നു, പക്ഷേ ദാറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. നമുക്ക് ഫിറ്റ് ആവുന്ന ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളവരും വന്നാലും അവർക്ക് ഞങ്ങളെ പെൺകുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ മാച്ച്. മാരേജ് മാച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം പറയണം. ഈ മാരേജ് മാച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു വിടൂല, ചിലപ്പോൾ രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് നോ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഇത് നടക്കുമെന്ന് പറഞ്ഞാൽ വിവാഹങ്ങളൊന്നും നടക്കാതെ പോയി. പിന്നെ അമ്മയ്ക്ക് ആങ്സൈറ്റി ഡിസോർഡർ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫൈനലി ഒരു മാച്ച് റെഡിയായിട്ട് വരുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു അകന്ന ബന്ധു. ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഇവിടെ. ഇവർ ഫാമിലിയായിട്ട് എപ്പോഴും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ടിരുന്ന റെന്റൽ ഫ്ലാറ്റിൽ അവർ വരുമായിരുന്നു മക്കളൊക്കെ.
2: അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരേക്ക് പിന്നെ താമസം മാറ്റി?
1: അതായത് 2010 ഞാൻ അവിടെ നിന്ന് വിട്ടു എന്ന് പറഞ്ഞല്ലോ,
2: യുഎഇ നിന്ന് വിട്ടു.
1: അതിനുശേഷം 2011 ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂരേക്ക് പോയി അതിനുശേഷം അവിടെ അനാലിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ 2008 ഒന്ന് യുഎഇ വിട്ടിട്ട് ബാംഗ്ലൂരേക്ക് വന്ന്. അത് ഒരു മാസേ അവിടെ നിന്നുള്ളൂ. പിന്നെ ബാംഗ്ലൂരേക്ക് തന്നെ അനാലിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സ് 2009 ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അത് 2 വർക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഗൾഫിലേക്ക് പിന്നെയും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു റിസപ്ഷനിസ്റ്റ് ആയിട്ട്, അണ്ടർ മൈ ഫാദേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ മഹാരാഷി. അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൗണ്ട്ലെസ്. ഐ ഓൾവേസ് കീപ് ഇൻ മെമ്മറി. അതായത് ഞാൻ ഇവിടെ വരുന്നത് ഒരു ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലാണ് കുറച്ചൊരു ബ്രേക്ക് വന്നു ആ ഒരു ടൈമിൽ. പിന്നെ 2009 മാർച്ച് തൊട്ട് 2011 June 30 വരെ ഞാൻ ഗോൾഡൻ ക്രൗൺ ദുബായ് അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മിസ്റ്റർ മറാഷി, ദ മോസ്റ്റ് കൈൻഡ് ഹാർട്ടഡ് മാൻ ഐ ഹാവ് എവർ മെറ്റ്. അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ അനിയത്തി ആ സമയത്ത് ബിടെക്കൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ അവളെ ഒറ്റയ്ക്കാക്കണ്ടേ, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരേക്ക് വീണ്ടും റീലൊക്കേറ്റ് ചെയ്ത് മാരേജ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ആ സമയത്തും ഞാൻ ഗ്രീൻ വ്യൂ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്. ആൾക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ സാരില്ല, ഞാനത് ആക്കിത്തരാം എന്ന് പറഞ്ഞു. കല്യാണമൊക്കെ ഇറ്റ് വാസ് എ ബാഷ്ഫുൾ മാരേജ്, ഗ്രാൻഡ്ലി സെലിബ്രേറ്റഡ് മാരേജ്. വീട്ടിലെല്ലാവരെക്കാളും ഗ്രാൻഡായിട്ടാണ് എൻ്റെ മാരേജ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. June 9, 2013. അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാവുന്ന കൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. കുഴപ്പമില്ല, അച്ഛനും അമ്മയും ഇല്ലാത്തൊരാളല്ലേ, മറ്റു പെങ്കന്മാരോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിന് ആക്സെപ്റ്റൻസ് കൊടുത്തു. June 9, 2013 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആദ്യത്തെ കുറച്ച് നാളിലൊന്നും വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ഹി സ്റ്റാർട്ടഡ് ഷോയിങ് ഔട്ട് ഹിസ് ട്രൂ കളേഴ്സ് വിച്ച് വാസ് അബവ് മൈ ലിമിറ്റ്സ്, എസ്പെഷ്യലി വിത്ത് മൈ 7-month ഓൾഡ് കിഡ്. I couldn't bear him. He was highly toxic. ഒരു നല്ല ക്വാളിറ്റി പോലും അയാളെ പറ്റി പറയാനില്ലാത്തതുകൊണ്ട് ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു മേക്ക് ഹിം എ ബെറ്റർ പേഴ്സൺ ഗൾഫിൽ വരയ്ക്കും അച്ഛൻ അയച്ചു. അവിടെ നിന്നും ഹി ഡിഡ്ൻ്റ് ബിക്കം എ ബെസ്റ്റ് പേഴ്സൺ, ബട്ട് ഹി ടേൺഡ് ഇൻ ടു ഈവൻ വേഴ്സ്. അപ്പൊ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇനി
2: കണ്ടിന്യൂ
1: ചെയ്യാൻ പറ്റില്ല. ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കേണ്ടി വന്നു, കാരണം അത്രയും ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയി. പിന്നെ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഒരാളെ പറ്റി അറ്റ്ലീസ്റ്റ് ഒരു നല്ല ക്വാളിറ്റി പറയാൻ വേണമല്ലോ മാഡം. ഒരു നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി വെച്ച് ഒരാളെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇതങ്ങനെയൊന്നുമില്ല. എൻ്റെ പ്രഗ്നൻസി ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആദ്യത്തെ 1.5 ഞാൻ ജോലിക്ക് പോയി. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇനി അയക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ എൻ്റെ മോള് ജനിച്ചു. അതിനുശേഷമാണ് സിറ്റുവേഷൻ വളരെ വേഴ്സ് ആവുന്നത്. പിന്നെ ഗൾഫിൽ അയച്ചത് ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് അയച്ചു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് August 20, 2015 ഞാൻ ഇവിടെ വീണ്ടും റീലൊക്കേറ്റ് ടു കേരള. വളരെ മോശമായിരുന്നു മാരീഡ് ലൈഫ്, വളരെ മോശമായിരുന്നു. ഇത്രമാത്രമേ മാരീഡ് ലൈഫിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ. വളരെ ഗ്രാൻഡ് ആയിട്ടാണ് റിസപ്ഷൻ. ആ റിസപ്ഷനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, 1000 ആൾക്കാർ വെച്ച സദ്യയായിരുന്നു. കല്യാണമായാലും ടുഡേ ഈസ് അവർ ഹാപ്പിയസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു അവസരം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ടേൺ ഫ്രൂട്ട്ഫുൾ എന്നാണ് ഉണ്ടായത്. ഇറ്റ് വാസ് മൈ ഡിസിഷൻ ടു ഗെറ്റ് ഡിവോഴ്സ്ഡ് ബട്ട് ഇറ്റ് ഈസ് ദ വൈസസ് ഡിസിഷൻ ഐ ഹാവ് എവർ മേഡ്.
2: അങ്ങനെ മോള്
1: ജനിച്ചു. ഷീ ഈസ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് മൈ പാരൻസ്. ഷീ ഈസ് എ വേൾഡ് ഔട്ട്സൈഡ് മൈ ഹാർട്ട്. ഡീപ് ഇൻസൈഡ് ഷീ ഈസ് ദേർ, ബട്ട് ഷീ ഈസ് മൈ വേൾഡ് ഔട്ട്സൈഡ് മൈ ഹാർട്ട്. മോളെ പേര് ആദ്യ. അവള് ജനിക്കുന്നത് April 10th, 2014 around 9:00 PM. വളരെ സ്മാർട്ടാണ് എൻ്റെ മോള്. അവള് ബാസ്കറ്റ്ബോളിലും പിന്നെ സ്പോർട്സിലും ഒക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ്. കുറച്ച് വാശിയൊക്കെ ഉണ്ട്, എന്നാലും ഓക്കെ. അവള് CMI ഇരിട്ടിയിൽ പഠിക്കുന്നു 7ാം ക്ലാസ്സിൽ. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെറ്റാണ് അവള്.
2: അമ്മയുടെ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു.
1: അമ്മയുടെ അച്ഛൻ്റെയും കൂടെ തന്നെയാണ്, ഇന്നും അവള് അവരുടെ കൂടെ തന്നെയാണ്. ഗൾഫിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, നീ ഇപ്പോൾ പോകാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഇന്നും അവരുടെ കൂടെ തന്നെയാണ് എൻ്റെ മോള്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് യെറ്റ് അഗെയിൻ എ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഐ ഹാവ്. ദേർ സപ്പോർട്ട്, ഐ എം അണ്ടർ ദ ഷെൽട്ടർ ഓഫ് മൈ പാരൻസ് സ്റ്റിൽ ടു ടേക്ക് കെയർ ഓഫ് മൈ ബേബി ആൻഡ് ദാറ്റ് ഹാസ് ടു ഗോ ഓൺ ഫോർ സം ടൈം. അങ്ങനെ ഇരിക്കുന്നു വിത്ത് പ്രേയേഴ്സ്.
2: ജോലിയായിട്ട് അനിയത്തിയുടെ കൂടെ,
1: അനിയത്തിയും ഞാനും എല്ലാവരും UAE ഒരു സ്ഥലത്താണെങ്കിലും ഞാൻ താമസിക്കുന്നത് സ്കൂൾ അക്കോമഡേഷനിലാണ്. സ്കൂൾ അക്കോമഡേഷനിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഒരു റൂമിൽ ഞാൻ ഒറ്റ. അനിയത്തിയുടെ അടുത്ത് നമുക്ക് അവിടെ 3-day weekend ആണ്. എപ്പോഴാണ് അവൾ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് വീക്കെൻഡ് സെലിബ്രേഷൻ അങ്ങോട്ട്.

0: എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ കൊല്ലൂർ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഞാൻ ഡിസംബറിലും ഞാൻ ഇവിടെ വെക്കേഷനിൽ വരാറുണ്ട്. ഡിസംബറിലും ജൂലൈ ആയിട്ട് ദൈവം സഹായിച്ച് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് വർഷത്തിൽ മൂകാംബിക അമ്മയുടെ അടുത്ത് പോകുന്നതാണ്. ഞാൻ പിന്നെ എന്നും പ്രാർത്ഥിക്കുന്നത് ഫോർ ദ ഹെൽത്ത് ആൻഡ് ലൈഫ് ഓഫ് മൈ പാരൻസ് ആൻഡ് ഫോർ ദ സപ്പോർട്ട് ഓഫ് മൈ സിസ്റ്റർ ആൻഡ് ആ ഫാമിലി. ഇത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹങ്ങളെന്ന് പറയാനൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ലൈഫ് നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ട് സപ്പോർട്ടീവായിട്ട് നല്ല ഫ്ലോയിൽ അങ്ങ് പോയി നല്ലൊരു പോസിറ്റിവിറ്റിയോടെ കൂടെ പോകണം. പിന്നെ എന്നെ നന്നാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ. അതിൽ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഗ്രീൻ വ്യൂ മെഡിക്കൽ സെൻ്റർ എന്ന് പറഞ്ഞൊരു സെൻ്ററിൽ ഞാൻ അവിടെ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ടാണ് ജോലി ചെയ്തത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. March 22, 2011 to September 18, 2013 ഇത്ര വരെയായിരുന്നു എൻ്റെ ടെനർ അവിടെ. അവിടുത്തെ ഡയറക്ടർ അശോക് സർ, അശോക് സാറ്, ഡോക്ടർ ദേവകുമാർ, ഡോക്ടർ സച്ചിൻ സുരേഷ്. ഡോക്ടർ സച്ചിൻ സുരേഷ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദെയർ മെമ്മറീസ് ലൈവ് ഇൻ മീ. ഇപ്പോഴും ഞാൻ ഡോക്ടർ ദേവകുമാറിനെയും ഡോക്ടർ അശോക് സാറിനെയും ഞാൻ ഇന്നും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ വർഷവും ഞാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഡിസംബറിൽ വന്നാലും ജൂലൈയിൽ വന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ എല്ലാ റിലേറ്റീവ്സിലും, റിലേറ്റീവ്സിൽ ഇപ്പം പലരും ഞാൻ പറഞ്ഞ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ അമ്മയുടെ അമ്മ തൊട്ട് എൻ്റെ അമ്മയുടെ ചേച്ചി വരെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ ജീവിതത്തിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസ് എന്ന് പറയാനുള്ളവർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു പ്രഭാകരൻ അങ്കിൾ ഉണ്ട്. സഭാ വീഡിയോ എന്ന് പറഞ്ഞൊരു കാസറ്റ് ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളതല്ല വേറൊരു ഷോപ്പ്. അവിടെ അസോസിയേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു ഒരു ചന്ദ്രൻ അങ്കിള്, രാജലക്ഷ്മി ആൻറ്റി ഇവരൊക്കെ. പ്രഭാകരൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ട ആൾ എടുത്തിട്ട് വീഡിയോ ഷോപ്പിലേക്ക് ഓടും. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഞാനുമായിട്ട് ആ അങ്കിളിന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ അങ്കിളിനോട് സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വൺസ് ആൻഡ് ഫോർ ഓൾ എല്ലാവർക്കും താങ്ക്സ് എന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ച എല്ലാവർക്കും നന്ദി. ഇത്ര മാത്രമേ പറയാനുള്ളൂ.
1: ഓക്കെ, ഒരു കാര്യം കൂടി. അപ്പൊ ഒരുപാട് ഇപ്പം എടുത്ത സ്ട്രഗിള്, ആ ഒരു പ്രശ്നങ്ങള്, ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്?
0: ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നല്ലതുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റിസൊല്യൂഷനായിട്ടല്ല ഞാനത് ഫോളോ ചെയ്യുന്നതാണ്. എന്ത് കാര്യത്തിൽ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാലും ഒരാൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവാം. അപ്പം നമുക്ക് ഒരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ അവരെ ഒരു മിക്സ്ചർ ഓഫ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവും. കീപ് ദ ഗുഡ് ക്വാളിറ്റീസ്, ഫോളോ ദ ഗുഡ് ക്വാളിറ്റീസ്, ഇൻകൾക്കേറ്റ് ദോസ് ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ഇഗ്നോർ ദ ബാഡ് ക്വാളിറ്റീസ്. അതായത് നമുക്ക് വ്യക്തിയിൽ നല്ലതും ചീത്തയും ഉണ്ടാവും. ആ നല്ലത് എന്തൊക്കെയാണോ അത് നമ്മൾ ജീവിതത്തിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യല്ല, അവരെ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ട് അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് അവരെ സഹിക്കാൻ പറ്റാത്ത നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്താണോ അത് ഇഗ്നോർ ചെയ്ത് വിടുക. അത്രമാത്രമേ ഉള്ളൂ. ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന അതാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ഉയരങ്ങളിൽ എത്തട്ടെ മോൾക്കും കുടുംബത്തിനും ഒക്കെ. റേഡിയോ മലബാറിന്റെ പ്രാർത്ഥനയും ആശംസകളും.
0: താങ്ക് യു.
2: ശാരീരിക പരിമിതികൾക്കപ്പുറം തന്റെ കഴിവിനാൽ ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 ആകാശവാണി റിലേ ചെയ്യുന്ന സംസ്കൃതത്തിലും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചിങ്ങപ്പാട്ട്, 10:00 ഓണം ഗാനോത്സവം. ഇതിൽ ശ്രീ അശോക് കുമാർ പങ്കെടുക്കുന്നു. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ കൃഷ്ണോൽപത്തിയുടെ തുടർഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നു ചന്ദ്രഭാനു തില്ലങ്കേരി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ഓണോത്സവം, ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ സുരേഷ്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്ര ഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഓണം ഗാനോത്സവം. ഇതിൽ ചലച്ചിത്ര താരം TP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കും.

ഓർക്കുന്നു. 2 മണിക്ക് ഒരുവട്ടം കൂടി ചാരുകസേരയിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ ചെയ്യുന്നു, 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് ഓണം ഗാനോത്സവം. ഇതിൽ ചലച്ചിത്ര താരം രമ്യ സുരേഷ് തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു. 10 മണിക്ക് ചലച്ചിത്ര താരം ടി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഓണം മറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ. 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703604769 8169596677.
2: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം. ഓണം ആഘോഷമാക്കാം.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഈ ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
5: പോയി എന്റെ പ്രൈസ് മണി.
6: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
6: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
6: RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
7: നോ ബ്രോക്കറേജ്,
6: നോ ഹിഡൻ ഫീസ്.
7: സമ്മതിച്ചു.
6: നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
9: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
11: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ 1-2 പ്രാവശ്യം നടത്തി വന്നിരുന്ന താമര സദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
9: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണ വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
12: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
9: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
13: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
9: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജ്യൻ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
14: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൗന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തു നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
9: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക

0: ത്രേതായുഗം ദ്വാപരയുഗത്തിന് വഴിമാറി. ഭൂമിയിൽ ദുഷ്ടരായ രാജാക്കന്മാർ പോർവിളിച്ചു, സത്യം നശിച്ചു, ക്രൂരത വളർന്നു, സ്നേഹവും സമത്വവും പോയി. ഭൂമണ്ഡലം പാപം കൊണ്ട് സമുദ്രത്തിൽ താണുപോകുമെന്ന് ഭൂമിദേവിക്ക് തോന്നി. അവർ പരിഹാരത്തിനു വേണ്ടി ദേവലോകത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഒരു ഗോവിന്റെ രൂപത്തിൽ ഭൂമിദേവി ദേവലോകത്തെത്തി. ദേവേന്ദ്രൻ ഭൂമിയെയും കൂട്ടി സത്യലോകത്തേക്ക് പോയി. വാണിദേവിയോടൊപ്പം വിരാജിക്കുന്ന ബ്രഹ്മദേവനെ പ്രണമിച്ചു. ഭൂമിദേവിയുടെ സങ്കടങ്ങൾ കേട്ട് ബ്രഹ്മാവ് അപ്പോൾ തന്നെ അവളെയും രുദ്രനെയും ദേവപതിയെയും കൂട്ടി പാലാഴിയിലേക്ക് തിരിച്ചു. വെള്ളക്കടലിന്റെ മധ്യത്തിൽ പെട്ടെന്ന് അഭൗമമായൊരു പ്രകാശം വ്യാപിച്ചു. പ്രകാശമധ്യത്തിൽ വൈകുണ്ഠം ദൃശ്യമായി. മഞ്ഞപ്പട്ടുടയാട ചാർത്തി ലക്ഷ്മീസഹിതനായി പാലൊളിപ്പുഞ്ചിരി തൂകി ഭഗവാൻ പ്രത്യക്ഷനായി. കാര്യങ്ങളെല്ലാം മഹാവിഷ്ണുവിനെ ഉണർത്തിച്ചു. ഭൂമിദേവിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു. ഭൂമിക്ക് ഭാരമുണ്ടാകുമ്പോഴെല്ലാം ദുഷ്ടനിഗ്രഹത്തിന് ഞാൻ എത്തിയിട്ടുണ്ട്. ബ്രഹ്മദേവനും രുദ്രനുമൊത്ത് ഗോലോകത്തേക്ക് പോവുക. വിരാട് പുരുഷൻ ശാന്തിയുണ്ടാക്കിത്തരും. ഭൂമിയുടെ ഭാരം തീർക്കാൻ ദുഷ്ടനിഗ്രഹത്തിനായി അവതാരമെടുക്കുന്നതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മനോഹരിയായ യമുന നദി. യമുനയുടെ തടത്തിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് വ്രജഭൂമി, ഫലഭൂയിഷ്ടമായ മണ്ണ്. ദ്വാപരയുഗത്തിന്റെ മധ്യകാലം. യാദവരുടെ ചിരകാല സ്വപ്നമായിരുന്നു വ്രജഭൂമി. ത്രേതായുഗത്തിൽ ഈ യമുനാതടം മധു എന്ന വനരാജാവിന്റെ അധീനതയിലായിരുന്നു. അക്കാലത്ത് അവിടെ വാണിരുന്ന ജനങ്ങൾ ഈ പ്രദേശത്തെ മധുവനം എന്ന് വിളിച്ചു പോന്നു. മധുവിന്റെ ഭരണത്തിലുള്ള പ്രദേശമെന്നേ അവരതിന് അർത്ഥം കരുതിയുള്ളൂ. മധു യമുനയുടെ സൈകതപ്പരപ്പിൽ തന്നെ മനോഹരമായൊരു നഗരം തീർത്തു, മധുര. മധുര ഭൂമണ്ഡലമെങ്ങും കേൾവി കൊണ്ടു. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പേരിന് മാത്രമുണ്ടായിരുന്ന ഒരു രാജാവാണ് മധുര ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൽ നിന്നും ഭരണം സ്വന്തമാക്കാൻ യാദവരാജാവായ ശൂരന് ഏറെ ശ്രമിക്കേണ്ടി വന്നില്ല. അങ്ങനെ യാദവരുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. മനോഹരമായ മധുര ഇന്നില്ല. യമുനയുടെ തീരങ്ങളിൽ ഗ്രാമങ്ങൾ ഉയരാൻ തുടങ്ങി. ഗോപാലന്മാർ ആനന്ദത്തോടെ കാളിന്ദിയുടെ കരയിൽ നൃത്തം ചെയ്തു. യമുനയുടെ കരയിലെ ഗ്രാമങ്ങൾക്ക് വ്രജഭൂമി എന്നും പേരുണ്ടായി. യാദവരിൽ നാല് പ്രധാന വിഭാഗങ്ങളുണ്ടായിരുന്നു: വൃഷ്ണികൾ, ഭോജന്മാർ, ശൂരന്മാർ, അന്ധകർ. യദുവിന്റെ പുത്രന്മാരിൽ ക്രോഷ്ടാവിന്റെ പത്നിമാരായിരുന്നു ഗാന്ധാരിയും മാദ്രിയും. ഗാന്ധാരിയുടെ മകനാണ് അനുമിത്രൻ. മാദ്രിക്ക് രണ്ട് പുത്രന്മാർ: യുധാജിത്തും ദേവമീഭൂഷനും. ക്രോഷ്ടാവിന്റെ വംശം ഇവിടെ മൂന്നായി പിരിയുന്നു. മാദ്രിയുടെ മകനായ യുധാജിത്തിന് രണ്ട് സന്താനങ്ങൾ: വൃഷ്ണിയും അന്ധകനും. ഇവരിൽ നിന്നും രണ്ട് വംശങ്ങളുണ്ടായി: വൃഷ്ണിവംശവും അന്ധകവംശവും. അവർ യമുനയുടെ കരയിൽ ഗ്രാമങ്ങൾ തീർത്തു. പരസ്പരം മത്സരിക്കുകയും കലഹിക്കുകയും ചെയ്തു. അന്ധകർ ശക്തരും ധീരരുമായിരുന്നു. മധുരയുടെ ആധിപത്യം ക്രമേണ അന്ധകരിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ശൂരന്റെ ഭരണകാലത്തിലെ അവസാന നിമിഷങ്ങളാകുമ്പോൾ മധുര അന്ധകരുടെ പിടിയിൽ അമർന്നു. ശൂരൻ ഭാര്യയായ ഭോജാ രാജകുമാരിയോടൊപ്പം വ്രജഭൂമിയിലേക്ക് താമസം മാറ്റി. ഉഗ്രസേനനായിരുന്നു അന്ധകരുടെ രാജാവ്. അന്ധകർ മധുരയുടെ ഭരണമേറ്റെടുത്തു. ശൂരന് ഭോജരാജകുമാരിയിൽ 10 പുത്രന്മാരും 5 പുത്രിമാരും ജനിച്ചു. അതിൽ മൂത്തപുത്രനാണ് വസുദേവൻ. പരസ്പരം കലഹിച്ചിരുന്ന യാദവ കുലങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് വസുദേവന് തോന്നി. അതിന് എന്താണ് പരിഹാരം? അതിന് പരസ്പരം വിവാഹം കഴിക്കുക. വസുദേവരുടെ മൂത്ത സഹോദരിയായിരുന്നു പൃഥ. അനുപത്യതാ ദുഃഖം അനുഭവിച്ചിരുന്ന കുന്തി ഭോജൻ എന്ന രാജാവിന് പൃഥയെ ദത്തുകൊടുത്തു. അന്നുമുതൽ അവളെ കുന്തി എന്നും വിളിച്ചു. ഹസ്തിനാപുരത്തിലെ പാണ്ഡുമഹാരാജാവിനെ കുന്തി വിവാഹം കഴിച്ചു. വസുദേവരുടെ മറ്റൊരു സഹോദരിയാണ് ശ്രുതദേവ. ചേതിരാജാവായ ദമഘോഷന് അവൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവരിൽ ശിശുപാലൻ എന്നൊരു മകനുണ്ടായി. രാക്ഷസഭാവമായിരുന്നു ശിശുപാലന്. വൃഷ്ണിയുടെ പുത്രന്മാരാണ് സുഫൽക്കനും ചിത്രകനും. സുഫൽക്കന്റെ പുത്രനായി അക്രൂരൻ ജനിച്ചു. ദൈവഭക്തിയായിരുന്നു അക്രൂരന്റെ ഭാവം. വസുദേവരുടെ സഹോദരനാണ് ദേവഭാഗൻ. ദേവഭാഗന്റെ മകനായി ഉദ്ധവൻ ജനിച്ചു. അന്ധകന്റെ വംശത്തിൽ പുനർവസു എന്ന ആളിന് ആഹുകൻ എന്നൊരു പുത്രനും ആഹുകി എന്ന കന്യകയുമുണ്ടായി. ആഹുകന് ദേവകനെന്നും ഉഗ്രസേനനുമെന്നും രണ്ട് പുത്രന്മാർ ജനിച്ചു. ഉഗ്രസേനനാണ് മധുരയുടെ അധിപനായത്. ദേവകന് നാല് പുത്രന്മാരും ഏഴ് പുത്രിമാരും. കന്യകമാരിൽ മനോഹരി ദേവകിയായിരുന്നു. ഉഗ്രസേനന് കംസൻ എന്നൊരു മകൻ ജനിച്ചു. ബാലനായിരിക്കുമ്പോൾ തന്നെ അമിതബലം കംസനുണ്ടായിരുന്നു. അന്ധകരും വ്രജകുലവാസികളും കംസനെ ഭയന്നു. ഒരിക്കൽ ജരാസന്ധൻ മധുരയെ ആക്രമിക്കാനെത്തി. ജരാസന്ധന്റെ പ്രിയപ്പെട്ട കുവലയാപീഠമെന്ന ആനയെ കണ്ട് ഭടന്മാർ ചിന്നിച്ചു തെറി. കംസൻ ഒറ്റക്കുതിപ്പിന് അതിന്റെ തുമ്പിക്കരം കരത്തിലാക്കി ആകാശത്ത് ചുഴറ്റി നിലത്തിട്ടു നിഷ്പ്രയാസം ബന്ധിച്ചു. ജരാസന്ധൻ കംസന്റെ കഴിവിനെ ബഹുമാനിച്ചു. കംസനുമായി സന്ധിമാർഗം ആലോചിച്ചു. പ്രതസ്ഥിയെന്നും അസ്ഥിയെന്നും പേരുള്ള രണ്ട് കന്യകമാർ ജരാസന്ധനുണ്ടായിരുന്നു. അവരെ കംസന് ദാനം ചെയ്തു. ജരാസന്ധൻ കുവലയാപീഠത്തെയും കംസന് കൊടുത്തു. ഉഗ്രസേനനെ തടവിലാക്കി കംസൻ അധികാരിയായി. മല്ലയുദ്ധ വിശാരദനായ മഹിഷ്മതിപുരം രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. രാജാവിന്റെ സന്താനങ്ങളായ ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ എന്നിവർ കംസനോട് എതിർത്തു. അവർ നിഷ്പ്രയാസം തോൽപ്പിച്ചു. അവർ അഞ്ചുപേരും കംസന്റെ ദാസന്മാരായി. പരശുരാമൻ വൈഷ്ണവചാപം കംസന് നൽകി. എന്നിട്ട് പറഞ്ഞു, വിഷ്ണുവിനേക്കാൾ പൂർണനായ ഒരാൾ ഇത് മുറിക്കും. അവന്റെ കരം കൊണ്ടേ നിനക്ക് മരണമുള്ളൂ. അഘാസുരൻ കംസന്റെ സുഹൃത്തായി. അരിഷ്ടാസുരൻ, നരകൻ, പ്രലംബൻ, ധേനുകൻ, തൃണാവർത്തൻ, പൂതന എന്നിവരെല്ലാം കംസന്റെ സുഹൃത്തുക്കളായി. ദേവലോകത്ത് ചെന്ന് ദേവേന്ദ്രനെ തോൽപ്പിച്ചു. കംസനെ ചക്രവർത്തിയായി എല്ലാവരും അംഗീകരിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കൃഷി എന്ന് പറഞ്ഞാൽ ഒരു എഴുതി പഠിക്കേണ്ട സംഭവമല്ല, സ്വയമേ പഠിച്ചു വരേണ്ട കാര്യമാണ്. നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അന്നേരം എന്ന് വെച്ചാല് കാലി കൂട്ടലാണ്. ഇത് കാലി കൂട്ടം ഇപ്പൊ പറഞ്ഞ ടില്ലറും ട്രാക്ടറെ അറിയില്ലോ. അന്ന് പിന്നെ കാലി കൂട്ടുന്ന ആള് വരുന്ന അന്നേരം നമ്മൾ ചായയും ഭക്ഷണവും കൊണ്ട് പോകണം. അപ്പൊ നിന്നില്ല, അവർക്ക് എങ്ങനെ അറിയും? നല്ലൊരു ഓട്ടോമാറ്റിക് റെഡിമെയ്ഡ് അല്ലേ അത്. പിന്നെ ഇപ്രാവശ്യം ആരും ഈ നെൽകൃഷിനെ പറ്റി ആരും അധികം സംസാരിക്കുന്നില്ല. ഈട് ഉത്പാദിപ്പിച്ച നെല്ല് ഇതേറ്റ് പുറത്തേക്ക് കയറ്റിക്കൊണ്ട് എത്ര കിൻഡലും കയറ്റിക്കൊണ്ട് വെച്ചാൽ പാഠശാലത്തിന് വെച്ചാൽ അറിയും. നമ്മളെ വെച്ചാൽ നമ്മൾ ആവശ്യം സ്വന്തം കഴിച്ചാലേ എടുക്കൊണ്ട് പോകുമോ? അത് മില്ലിയാറിനോട് പ്രത്യേകം പറയും, തവിടി വരയ്ക്കും, തവിടി കളയാണ്ട് തരണം. ചിലയൊക്കെ ഷൈനിങ് വേണം, നമുക്ക് ഷൈനിങ് വേണ്ട. ആ വിധത്തിലുള്ള പെരുമാറ്റം. നമ്മളെ പച്ചക്കറി പിന്നെ ഉത്പാദിപ്പിക്കാൻ ഇവിടെ വിപണനം നടത്താൻ കഴിയില്ല. നമ്മളെ വീട്ടുകാർ റോഡും ഇരുന്ന് വിൽക്കാൻ അത്ര താല്പര്യം കാണിക്കുന്ന കൊടുത്ത് വിടുന്നതല്ല. അതുകൊണ്ട് വീട്ടുകാർ പറയും പച്ചക്കറി വേണ്ട, നെല്ല് മാത്രം ഉത്പാദിപ്പിച്ചാൽ മതി. ഞാനിപ്പോ വയലിൽ എല്ലാ ദിവസവും രാവിലെ വയലിലെത്തും, സ്വന്തം കളിച്ച്. നമുക്ക് കാലിക്കുട്ടി കിട്ടിയില്ല, അത് കിട്ടാതെ ഇവരെ പരാതിയല്ല, നീ മണ്ണ് ഉണങ്ങി കിട്ടണ്ടേ. അതുകൊണ്ട് കാലിക്കുട്ടി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ വയലിൽ പോകും. എനിക്ക് പമ്പ് സെറ്റും എല്ലാ സൗകര്യവും ഉണ്ട്. അധ്വാനം ഒന്നും ഉണ്ടാവില്ല. ഈ മുയ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് അധ്വാനം ഇല്ല. വെള്ളം ഫ്രീ ആയിട്ട് ഒഴുകുന്നില്ലേ, അതൊന്ന് തിരിച്ചു വിടുകയോ വേണ്ടു. എല്ലാ സൗകര്യവും ഉണ്ട്. വെള്ളം എന്ന് വെച്ചാൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഈ സൗകര്യം ഒരു ദിക്കിലുണ്ടാവില്ല. അത്ര സൗകര്യം ജീവിക്കാൻ പറ്റിയ ഏറ്റവും സൗകര്യ സ്ഥലമാണ് മുയ്യം. മുയ്യത്ത് വന്ന് പഠിച്ചാൽ ഒരു ദിക്കിൽ പോകില്ല. ഈ പച്ചക്കറി കൊണ്ട് സുഖം 3-4 ലക്ഷം വരെ വാങ്ങിയവർ നമ്മളെ മുയ്യത്തുണ്ട്. ഞാൻ 5 സെറ്റ് വരെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ട് പൈസ കൃത്യമായിട്ട് വരുന്ന ടൈം പാസിന് എഴുതി വെക്കുന്നതാണ്. എനിക്കിട്ട് ചെറിയൊരു കച്ചവടമുണ്ട്, ടൈം പാസ്സായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. 65 ഓൾഡായില്ലേ, പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിലെല്ലാ കണക്കും ഇല്ലാതെ ഇവര് പിന്നെ ഞാൻ റേഡിയോയിൽ റിപ്പോർട്ട് എല്ലാ ദിവസവും രാവിലെ കേൾക്കലുണ്ട്. അങ്ങനെ ഞാൻ പേര് കർണാടനം വിളിച്ചു, കർണാടനം വിളിച്ചു ചോദിച്ചു ഇങ്ങനെ എന്താ പരിപാടി. നേരിട്ട് രജിസ്റ്റർ ചെയ്താണ് സുഖമായിട്ട് പോകുന്നു. ആരോഗ്യമുണ്ട്, കല്ലും നടക്കില്ല, വെറും കേസല്ലല്ല ജീവിതം.
2: വന്നപാട് ഒരാളെ എന്നെ ഇവിടെ പരിചയപ്പെട്ടു. അദ്ദേഹം വന്നത് കണ്ണൂരിൽ നിന്നാണ്. വാർത്ത സംപ്രേഷണ വേളയിലാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നു അറിഞ്ഞിട്ട് വന്നൊരാളുണ്ട്. ശരിക്കും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച വ്യക്തികൾക്ക് മാത്രമേ ഇതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ശരിക്കും സമർപ്പിതമായിട്ട് ഇറങ്ങിയവർക്ക് മാത്രം, അല്ലാത്തവർക്ക് ഇത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. എന്റെ ഒരു കൃഷിരീതി ഓരോ വർഷവും ഓരോ വിളകള് മാറി ചെയ്യുക എന്നുള്ളതാണ്. എനിക്കതിന് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടുന്നത് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം പന്നിയൂരിൽ നിന്നാണ് എനിക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടുന്നത്. അവർ ഓരോ വർഷവും അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള തയ്യും വിത്തും എനിക്ക് സൗജന്യമായിട്ട് തരും. അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാര് 1000-10000 കൊടുത്ത് വിത്ത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വിത്ത് കിട്ടും. അതുപോലെ കിട്ടുന്നതിന്റെ ഒരു ഓഹരി ഞാൻ മറ്റുള്ളവർക്ക് വിതം ചുറ്റും കൊടുക്കാറുണ്ട്. ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ മുള്ളങ്കിയും ക്യാരറ്റും അത് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കി കൂടെ തൈ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നിലം ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ മരച്ചീനിയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോഴും സമയമില്ല. അതുകൊണ്ട് മധുരക്കിഴങ്ങ് മാത്രം ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ വള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. അതുകൊണ്ടാണ് നിലം ഒരുക്കിയിട്ട് കാത്തിരിക്കുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർക്ക് നമ്മൾ പറയാനുണ്ട് നമ്മൾ എവിടെ പോയപ്പോ നമുക്ക് സ്വർഗ്ഗതുല്യമായിരുന്നൊരു ഏരിയ ആയിരുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞ മുയ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുയ്യം ഒരു സ്വർഗ കവാടം തന്നെയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും ഒരു സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ നരകത്തിനങ്ങ് വിട്ടേക്ക്. നമ്മൾ തന്നെ ആവശ്യമില്ലാത്ത കാര്യം നോക്കുന്നത്, നമുക്ക് ആവശ്യം എല്ലാവരും പറയുന്നത് സ്വർഗത്തിനെയാണ്. അപ്പൊ മുയ്യമാണ് യഥാർത്ഥ ഒരു സ്വർഗം. അപ്പൊ അതോടെ നമുക്കിവിടെ നല്ല മനോഹരമായ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ഈ കനാലിന്റെ ഒരു വശം നമുക്കതൊരു ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാല് ഒരു ഭാഗം നമ്മള് ഗതാഗതത്തിനും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൂടി നമുക്കൊന്ന് തട്ടിൽ നമ്മൾ നമ്മുടെ ഗതാഗത യോഗ്യമൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഒരു എന്താ പറയാ, അങ്ങനൊരു വാക്ക് കിട്ടുന്നില്ല, പക്ഷെ അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമായിട്ട് കർഷകർക്കെല്ലാം മറ്റുള്ള ആൾക്കാർക്ക് പുറത്തുനിന്ന ആൾക്കാർക്ക് വന്നിരുന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേർ നല്ലൊരു വൈബ് മൂടൊക്കെ ആയിരിക്കും. രാവിലെയും വൈകുന്നേരം വ്യൂ പോയിന്റ് നല്ലൊരു വൈബ് മൂടും. നല്ല വെള്ളത്തിന്റെ കനാലിലൂടെ ഒഴുകിപ്പോന്ന വെള്ളത്തിന്റെ താളവും ഓളവും ഒക്കെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ തിരിച്ചു പോകാനും, മമ്മഞ്ഞൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയലിൽ വന്നിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ച് അവർക്ക് തിരിച്ചു പോകാനും. ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. നേരത്തെ ഇവിടെ പ്രാരംഭത്തിൽ പറഞ്ഞു കർഷകരുടെ ഉൽപ്പന്നം തന്നെ അല്ലേ ഇവിടെ ഇവിടെ വിൽക്കുന്നത് എന്നുള്ളത്. കേബേജും കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നല്ല വരുമാനം കിട്ടിയതാണ്. ഏതാണ്ട് 10,000-30,000 രൂപക്ക് അടുത്ത് എനിക്ക് വരുമാനം കിട്ടും. ബ്രോക്കോളിക്കാണ് നല്ല പൈസ ഉണ്ട്. 300 രൂപ വെച്ചിട്ട് കൊടുക്കേണ്ട ബ്രോക്കോളി ഞാൻ അതിനും കുറച്ചിട്ട് 250 രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നീട് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കെവികെയിൽ വെച്ച് ജയരാം സാറ് ചോദിച്ചപ്പോഴാണ് ഞാൻ 250 കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെ ഇപ്പം ഞാൻ തല്ലേണ്ട ഇത്തരം ആൾക്കാരുടെ മുമ്പിൽ 300 രൂപ ഉള്ള ബ്രോക്കോളിക്കാണ് ഇനി 50 രൂപ കുറച്ചിട്ട് കൊടുത്തതെന്ന്. ഞാനത് സൂപ്പർ മാർക്കറ്റ് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 250 ആണെന്ന്. പക്ഷേ 250 അവരെടുക്കാനായിരുന്നു അവരുദ്ദേശിച്ചത്. ഞാൻ അവരുടെ വിൽപ്പനയായിരുന്നു ഞാൻ അവരോട് ചോദിച്ചത്. നിങ്ങൾ എത്രക്കാണ് വിൽക്കുന്നത് എന്നുള്ളത് ഞാൻ അവർ ചോദിച്ചപ്പോൾ അവര് കരുതിയത് അവർക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷെ കൊടുക്കാനാണെങ്കിലും എന്റെ കയ്യിൽ അന്നേരം സാധനം ഇല്ലെങ്കിൽ ഒരുപാട് എനിക്ക് ഇവിടുന്ന് തന്നെ ചെലവാകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ തൈകളൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടും നല്ല രീതിയിൽ എനിക്ക് വിപണനം ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നെല്ല്, ഇവിടുന്ന് എല്ലാ ആൾക്കാരും നെല്ല്, ഒട്ടുമിക്ക ആൾക്കാരും നെല്ല് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം നെല്ലിന്റെ ഏരിയ ഞാൻ കുറച്ച് കുറച്ചിട്ടായിരുന്നു ചെയ്തത്. എന്നാൽ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് നെല്ല് കൊയ്ത് വീട്ടിലെത്തി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു 35,000 രൂപയുടെ നെല്ല് അരി കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കിലോക്ക് 80 രൂപ വെച്ചിട്ട് കുത്തരിയും, അതായത് പാതി തവിട് കളഞ്ഞ കുത്തരിയും, പിന്നെ തറക്കല്ലരി അങ്ങനെ വെച്ചിട്ട് എനിക്കത് കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അരിയൊക്കെ പോയത് നേരെ ഇവിടത്തേക്കല്ല, അരി നേരെ എത്തിയത് ഗൾഫിലേക്കായിരുന്നു. അവിടെ അവിടെ എത്തിയതിനു ശേഷം എന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞു അരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് വലിയ ടീം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ നേരെ മില്ലെന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് അത് ബാക്കിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു.
3: രാവിലെ റേഡിയോയിൽ കേൾക്കാണ് ഈ ഒരു പരിപാടി ഞാൻ അറിഞ്ഞത്.
4: ഇപ്പോ ഒരു 25 സെന്റ് കരഭൂമിയിൽ ഞാൻ തെങ്ങ്, വാഴ, ചില്ലറ പച്ചക്കറി, വാഴയെല്ലാം ഇവിടെ നിന്ന് പീടികയിൽ കൊണ്ടു കൊടുത്ത് ചെറിയ നിസാര പൈസ 52 വയസ്സായി. അതുകൊണ്ട് പറഞ്ഞാല് ഇനി എത്ര കാലം കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും അറിയില്ല. ആരോഗ്യം അനുവദിക്കുന്നത് വരെ ഇത് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്.
5: മിഷൻ കൂടി ഇവരെ പഠിപ്പിക്കണം പെൺകർഷകരെ. അവർക്ക് മിഷനറി കൂടി പഠിച്ചാൽ ഈ മുയ്യത്തെ കൃഷി ഇതിലും 100 ഇരട്ടി മെച്ചപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സ്വർഗത്തിൽ ഈ കർഷകരോട് കൂടി പണിയെടുക്കാൻ പറ്റിയതും അവരുടെ ഒരാളായിട്ട് അവരോട് നിൽക്കാൻ പറ്റിയതും എൻ്റെ ഒരു മുജന്മ സുഹൃത്ത്. ഞാനൊരു കർഷകയാണ്, നെൽ കർഷക, നെല്ല് പച്ചക്കറി എല്ലാം ചെയ്യും. ഇവരെ ഈ കൃഷി രീതി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.
6: നമ്മൾ കർഷകരെ, കാർഷിക വൃത്തിയെ പുറന്തള്ളുന്നതിന് സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ടുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. എൻ്റെ വീട് നമുക്ക് കൃഷിയൊന്നും ഉണ്ടായില്ല. പക്ഷെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കുറേ നെല്ലും പൂനയും എല്ലാം ഉള്ളിടത്തേക്കാണ്. അവിടെ നിന്നാണ് നാട്ടി നടാനും നെല്ല് മൂരാനും തൂറ്റാനും മില്ലിലേക്ക് തലയിൽ വെച്ചിട്ട് നെല്ല് കൊണ്ടുപോകാൻ ഇന്നത്തെ മാതിരി ഓട്ടോറിക്ഷൊന്നും ഉണ്ടായില്ല. പക്ഷെ കാർഷിക മേഖലയിലേക്ക്, ഈ കർഷക കുടുംബത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാർഷിക മേഖലയെ പഠിക്കാനും കാണാനും അറിയാനും സാധിച്ചത്. മുയ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം നിങ്ങളുടെ ഈ കൂട്ടായ്മയും കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പാടശേഖര സമിതി പോലുള്ളവരുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വീണ്ടും നെല്ലിലേക്കും കൃഷിയിലേക്കും പോകാനുള്ള ഒരു ത്വര ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഏട്ടനൊരു കർഷകനാണ്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഏട്ടൻ, ഭർത്താവ് മാഷാണ്. ഭയങ്കര താല്പര്യമാണ് കാർഷിക മേഖലയോട്. അപ്പോൾ ഈ വിഷുവായെന്ന് എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു വെറുതെ നിൽക്കണമെന്ന് തോന്നുമ്പോൾ ഉത്സവം കാണാൻ പോകേണ്ട തിരക്കുണ്ടാവും ചെറുവന്നമ്പലത്തിലേക്ക്. അന്നായിരിക്കും കുമ്പളങ്ങ പറിക്കുന്നുണ്ടാവുക. ഈ കുമ്പളങ്ങ തലപ്പുറ വെച്ച് കുറച്ച് ദൂരെയാണ് കൃഷി. നമുക്ക് തന്നെ കണ്ടുകൊണ്ട് അവിടുന്ന് കൃഷി കുമ്പളങ്ങ പറിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിനി വേണ്ട, കാരണം ഇത് പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വിപണനത്തിന്റെ കാര്യമിടെ പറഞ്ഞു. വേണ്ട നാക്കെല്ലാം 4 പങ്കന്മാരുണ്ട്. പങ്കന്മാരുടെ വീട്ടിലേക്കെല്ലാം ഇത് കൊണ്ടുപോയി. അതും കഴിഞ്ഞ് ബാക്കിയുണ്ടാവും. അവസാനം ഇത് നശിച്ചു പോകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വിപണനത്തിന് ഒരു പ്രയാസവും നിങ്ങൾക്ക് ഇപ്പം ഉയർത്തായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിങ്ങൾ ചെയ്യുന്ന കൃഷി നിങ്ങൾക്ക് വിപണനം നടത്താനല്ലോ ഒരു നല്ല ഇടപാടായിട്ട് അല്ലെങ്കിൽ ഒരു പെരുമയായിട്ട് നമുക്ക് ഈ മുയ്യം പ്രദേശത്തെ മാറ്റണം. ഈ പെരുമ നമുക്ക് എല്ലായിടങ്ങളിലേക്കും എത്തിക്കാനുള്ള പ്രവർത്തനം നമുക്ക് കൂട്ടായ്മയോടുകൂടി ഏറ്റെടുക്കാം.
0: സ്റ്റാഫ് കോഴ്സിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

0: നമ്മുടെ കർഷകർ കൃഷിക്കായി പലതരം കമ്പോസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. കേരളത്തിലെ ചകിരി വ്യവസായ കേന്ദ്രങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ചകിരിച്ചോറ് പരിസ്ഥിതിക്ക് തന്നെ പ്രയാസങ്ങൾ ഉളവാക്കുന്നു. എന്നാൽ ഈ അവശിഷ്ടത്തെ നല്ല കമ്പോസ്റ്റ് വളമാക്കാമെന്ന് അധികം ആരും ഓർക്കാറില്ല. ഒരു ടൺ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കാൻ 2 കിലോഗ്രാം പ്ലൂറോട്ടസും 5 കിലോഗ്രാം യൂറിയയും ആവശ്യമാണ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന വെള്ളം കെട്ടിനിൽക്കാത്ത തുറസായ സ്ഥലത്ത് തറയിൽ 5 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമായി 10 സെന്റിമീറ്റർ ഖനത്തിൽ ചകിരിച്ചോറ് നിരത്തണം. ഇതിനു മുകളിൽ 1 കിലോഗ്രാം യൂറിയ വിതറുക. വീണ്ടും 100 കിലോഗ്രാം ചകിരിച്ചോറ് വിതരണം. അതിനും മുകളിലായി 300 ഗ്രാം പ്ലൂറോട്ടസ് വിതറുക. ഇങ്ങനെ വീണ്ടും ക്രമമായി യൂറിയ, ചകിരിച്ചോറ്, പ്ലൂറോട്ടസ് എന്നീ രീതിയിൽ 10 അടുക്ക് ചകിരിച്ചോറ് നിരത്തണം. ഈർപ്പം നിലനിർത്താൻ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം. ഈർപ്പാംശം നിലനിർത്താൻ ചണച്ചാക്കോ വാഴയിലയോ തെങ്ങോലയോ കൊണ്ട് പുതയിടണം. 30 മുതൽ 40 ദിവസം കൊണ്ട് കമ്പോസ്റ്റ് റെഡിയാവും. 1 ടൺ ചകിരിച്ചോറിൽ നിന്ന് 600 കിലോഗ്രാം കമ്പോസ്റ്റ് ലഭിക്കുന്നു. സംസ്കരിച്ചെടുത്ത ചകിരിച്ചോറിൽ 1.26% നൈട്രജൻ, 0.06% ഫോസ്ഫറസ്, 1.2% പൊട്ടാഷ് എന്നിവ അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിനും മണ്ണിളക്കം കൂട്ടുന്നതിനും വേരുകളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതിനും ഉൽപ്പാദനം കൂട്ടുന്നതിനും ഈ കമ്പോസ്റ്റിന് കഴിയും. പൊതുവേ നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത ഒരുതരം കമ്പോസ്റ്റാണ് വാരാണസി കമ്പോസ്റ്റ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ജൈവ അളവിൽ നിർമ്മിക്കുന്ന ഒരു രീതിയാണിത്. മറ്റ് ജൈവവളങ്ങളെ അപേക്ഷിച്ച് മികച്ച രീതിയിലുള്ള സൂക്ഷ്മാണുക്കളും സൂക്ഷ്മമൂലകങ്ങളും ചെടികൾക്ക് ഇതിലൂടെ ലഭ്യമാകും. ഈ വളം ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും വേരോട്ടത്തിനും ഈർപ്പം മണ്ണിൽ നിലനിർത്തുന്നതിനും സഹായിക്കും. വാരാണസി കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ്. 3/2 ഭാഗം ചകിരിച്ചോറും 1 ഭാഗം മറ്റ് ജൈവവസ്തുക്കളുമാണ്. 4 ടൺ കമ്പോസ്റ്റ് നിർമ്മിക്കാൻ 3 ടൺ ചകിരിച്ചോറ്, 250 കിലോ കാപ്പിത്തൊണ്ട്, 200 കിലോ വീതം കോഴിവളം, പച്ചച്ചാണകം, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവയും 100 കിലോ വീതം റോക്ക് ഫോസ്ഫേറ്റും അറക്കുപൊടിയും 1 പോളിത്തീൻ ഷീറ്റും 8 മുതൽ 10 കിലോ വരെ വാരാണസി കമ്പോസ്റ്ററും 45 മീറ്റർ നീളമുള്ള കയറും ആവശ്യത്തിന് വെള്ളവും വേണം. 180 സെന്റിമീറ്റർ വീതിയിലും 8 മീറ്റർ നീളത്തിലും തറ നിരത്തി 4 അതിരുകളിലും 1/2 അടി ഉയരത്തിൽ വരമ്പ് നിർമ്മിക്കുക. അതിനുശേഷം നീളത്തിൽ 1 കയറും കുറുകെ 6 കയറും ഇടുക. ഇതിനു മുകളിൽ 18 മീറ്റർ നീളമുള്ള പോളിത്തീൻ ഷീറ്റിന്റെ പകുതി നീളത്തിൽ വിരിക്കണം. അതിനുശേഷം അടുക്കുകളായി യഥാക്രമം ചകിരിച്ചോറ്, ചാണകസ്ലറി, കമ്പോസ്റ്റർ, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവ സ്ഥാപിക്കണം. ഓരോ അടുക്കുകളും ചവിട്ടി ഉറപ്പിച്ച് ബലപ്പെടുത്തുക. ഇത്തരത്തിൽ കൂനകൾ നിർമ്മിക്കുമ്പോൾ ഒരു യൂണിറ്റിന് ചകിരിച്ചോറ് 4 അടുക്കും മറ്റ് ജൈവവസ്തുക്കൾ 3 അടുക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ അടുക്കുകൾ രൂപപ്പെടുത്തിയതിനു ശേഷം ഒരു യൂണിറ്റിന്റെ അടിഭാഗത്ത് 1.8 സെന്റിമീറ്ററും മുകൾ ഭാഗത്ത് 1 മീറ്ററും വീതിയുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ അടുക്കുകളിലും ആവശ്യമായ ജലാംശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നീട് പോളിത്തീൻ ഷീറ്റിന്റെ ബാക്കി ഭാഗം ഉപയോഗിച്ച് ബെഡ് മൂടി കയറുപയോഗിച്ച് കെട്ടി സൂക്ഷിക്കണം. കമ്പോസ്റ്റ് പൂർണ്ണമായും രൂപപ്പെടുന്നതിന് 3-4 മാസം വേണ്ടിവരും. 30 ദിവസം ഇടവിട്ട് 2 പ്രാവശ്യം ബെഡിളക്കി ആവശ്യമെങ്കിൽ നനവ് നൽകി ഷീറ്റിട്ട് കെട്ടി സൂക്ഷിക്കണം. 2 പ്രാവശ്യം ഇളക്കി നനവ് ലഭ്യമാക്കുമ്പോൾ പോളിത്തീൻ ഷീറ്റിന് ക്ഷതം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. പൂർണ്ണമായി കമ്പോസ്റ്റിന്റെ ജൈവ പ്രവർത്തനം പൂർത്തിയായാൽ തവിട്ട് നിറത്തിലുള്ളതും പുതുമണ്ണിന്റെ മണവുമുള്ള വാരാണസി കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കും. തെങ്ങോല കമ്പോസ്റ്റും ഒരു നല്ല ജൈവവളമാണ്. നാളികേരോൽപാദനം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണെങ്കിലും മാസത്തിൽ 1 ഓല എന്ന പ്രകൃതി നിയമം കേരളത്തിലെ എല്ലാ തെങ്ങുകളിലും തെറ്റില്ലാതെ പാലിക്കപ്പെടുന്നുണ്ട്. 1 ഓലയുടെ ഏകദേശം ഭാരം 5 കിലോഗ്രാം ആണ്. അങ്ങനെ കണക്കാക്കിയാൽ വർഷം 60 കിലോഗ്രാം ആവും ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഓലയുടെ ഭാരം. ഇതിനു പുറമെയാണ് കൊതുമ്പും കുലച്ചിലുമെല്ലാം. ഒന്ന് ശ്രമിച്ചാൽ തെങ്ങിനും ഇടവിളകൾക്കുമുള്ള ജൈവവളം തെങ്ങിൽ നിന്നും തന്നെ കിട്ടുമെന്ന് ചുരുക്കം. ഉൽപ്പാദന വർധനവിന് ഏത് വിളയ്ക്കും അത്യാവശ്യമായ മൂലകമാണ് പൊട്ടാസ്യം. ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ജൈവവളമാണ് തെങ്ങോല കമ്പോസ്റ്റ്. തെങ്ങോല കമ്പോസ്റ്റാക്കുക എന്നത് ശ്രമകരമായ പണിയൊന്നുമല്ല. നമ്മുടെ പറമ്പിലുള്ള ഏറ്റവും തണലുള്ള സ്ഥലത്ത് ഇതിനായി കുഴിയുണ്ടാക്കാം. നീളവും വീതിയും സൗകര്യമനുസരിച്ചാകാം. ആഴം 1 മീറ്ററിൽ കൂടരുത്. കുഴിയുടെ അരികുകൾ അടിച്ചുറപ്പിക്കണം. ഉണങ്ങിയ ഓലമടലാണ് ഏറ്റവും അടിയിൽ നിരത്തേണ്ടത്. 1.5 അടി കനത്തിൽ നിരത്തിയ ഓലകൾക്കു മുകളിൽ വാഴത്തടയോ ശീമക്കുന്നയോ കളകളോ ഒരടുക്ക് ചേർക്കാം. ഇതിനു മുകളിലായി മേൽമണ്ണ് തൂകിക്കൊടുക്കണം. മേമ്പൊടിക്ക് ചാണകവുമാകാം. കുഴി നിറയുന്നത് വരെ ഇതേ രീതി തുടരണം. ദിവസവും നേരിയ നന അത്യാവശ്യം. പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് നനയ്ക്കുന്നത് നല്ലതാണ്. ചാണകമില്ലെന്ന് കരുതി കമ്പോസ്റ്റിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന EM ലായനി കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ഈസ്റ്റ്, ഫോട്ടോട്രോപിക് ബാക്ടീരിയ തുടങ്ങി ധാരാളം ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ കൂട്ടുകക്ഷിയാണ് EM. ഇത് തയ്യാറാക്കാനായി 300 ഗ്രാം വീതം മത്തൻ, പപ്പായ, മൈസൂർ പഴം എന്നിവ നന്നായി അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇതിൽ 100 ഗ്രാം വൻപയർ മുളപ്പിച്ച് അരച്ചു ചേർക്കണം. ഇനി 1 കോഴിമുട്ട കൂടി അടിച്ചു ചേർക്കണം. 1.5 മാസം അടച്ചു സൂക്ഷിച്ച് തയ്യാറാക്കുന്ന EM ലായനി 30 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 4-5 ദിവസത്തിലൊരിക്കൽ കമ്പോസ്റ്റ് നനച്ചു കൊടുക്കണം. കമ്പോസ്റ്റിംഗ് പ്രക്രിയ ത്വരിതപ്പെടുത്താൻ EM ലായനിക്ക് പ്രത്യേക കഴിവുണ്ട്. കുഴി നിറഞ്ഞാൽ മേൽമണ്ണിട്ട് മൂടണം. മഴവെള്ളവും വെയിലും നേരിട്ട് പതിക്കാതിരിക്കാൻ പന്തലിടുന്നത് ഉചിതം. കുഴിയുടെ 4 ഭാഗത്തും മൺതിട്ടയൊരുക്കിയാൽ മഴവെള്ളം കുത്തിയൊലിച്ച് കുഴിയിൽ പതിക്കില്ല. ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4 മാസം കൊണ്ട് തെങ്ങോല കമ്പോസ്റ്റ് തയ്യാറാക്കും. 2 കുഴികൾ എടുക്കുകയാണെങ്കിൽ 1 കമ്പോസ്റ്റിന് വഴിമാറുമ്പോൾ അടുത്തതിൽ പ്രക്രിയ തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ കമ്പോസ്റ്റിന് കാലതാമസമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മണ്ണിരയുടെ സഹായം തേടാം. ടാങ്കോ കുഴിയോ എടുത്ത് 1/4 ഭാഗം ഓലയും ജൈവവസ്തുക്കളും അതിൽ നിറക്കണം. നനച്ചു വെച്ചാൽ 1 മാസത്തിനകം ഓല അഴുകിത്തുടങ്ങും. ഇനി മണ്ണിരയുടെ ഊഴമാണ്. ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ട മണ്ണിരയായ യൂട്രലസ് യുജീനിയയാണ് തെങ്ങോല കമ്പോസ്റ്റാക്കാൻ ഉത്തമം. ഈർക്കിൽ വരെ പൊടിക്കാൻ യൂട്രലസിന് കഴിയും. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ഓണത്തിരക്കിലേക്ക് കടന്ന് നാടും നഗരവും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിന്റെ 3-ാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്തു നിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ബാങ്കുകൾ ശക്തമായ അവസ്ഥയിലാണെന്നും കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
3: So the committee would probably have that material before them even as they deliberate and even as they deliberate to give us their thoughts and also the recommendations which will help us to clearly understand where the committee wants India to go towards Viksit Bharat and in that the role of banks.
2: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NTA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. പെൻഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർന്നും ശ്രദ്ധ ചെലുത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ദേശീയ അനുഭവ് അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഫോമുകളിൽ നിന്നും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്ത് സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പെൻഷൻ മിത്ര ഹാൻഡ്ബുക്ക്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു.
1: So most of these retiring colleagues are in the prime of their health, also prime of their expertise, prime of their experience. Aur isliye unko is tarah se chutti pe na jaane diya jaye, unki sewayein, unka yogdan kisi na kisi tarah se rashtra nirman ke kaarya aaye aur kis prakar aa sakta hai ye unke sath charcha karne ka madhyam bane.
2: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി BD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. IS പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയുടെ 200-ലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരതയോട് ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ ഭാഗമായാണ് സുരക്ഷാസേനയുടെ നടപടിയെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. സർവീസ് വിപുലീകരണത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് എറണാകുളത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണി പ്രതിനിധി പി നഹീമ.
4: നിലവിലുള്ള 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളാക്കിയാണ് സർവീസ് വിപുലീകരിക്കുന്നത്. നിലവിൽ 530 സീറ്റുകൾ ആയിരുന്നിടത്ത് ഇനി 598 അധിക സീറ്റുകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് യാത്രാ സൗകര്യം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
2: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയായാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ 500 ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പട്നയിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ് 2.0 പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഹിമാചൽ പ്രദേശിലെ ഗോത്രമേഖലയായ ചമ്പയിൽ മേഘവിസ്ഫോടനം. മലവെള്ളപ്പാച്ചിലിൽ പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടിന് കാവേരിയിലെ ജലം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർണാടക പാലിക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സിക്കിമിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ അടിസ്ഥാന വർഷം 2002 നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടിസ്ഥാന വർഷം 2002 പകരം 1993 നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. BJPയുടെ പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കി. കേരളത്തിൽ നിന്നും BJP നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അനിൽ ആന്റണി BJP ദേശീയ സെക്രട്ടറിയായി തുടരും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് 178 റൺസിന്റെ ലീഡ്. ആതിഥേയരായ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 284 റൺസിന് അവസാനിച്ചു. മൂന്നാം ദിനത്തിൽ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 462 റൺസിനാണ് പുറത്തായത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV Sindhu രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ സ്പെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പുരുഷ ഡബിൾസിൽ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും രണ്ടാം റൌണ്ടിൽ കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരാറിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി. എന്നാൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കയുടെ നിബന്ധനകളെല്ലാം പാലിക്കുന്ന വിധത്തിലാണോ കരാർ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന കരാറിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ യുണൈറ്റഡ്

ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: വിളിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണാ, കരണോ. നീ എന്നാടോ കൊറോൻ ചത്ത കൊരങ്ങനെ പോലെ ഇങ്ങനെ ഇരുതിന്? എന്തെങ്കിലും വിഷമമുണ്ടാവോനെ?
1: അങ്ങനല്ലേ രാമിനിത്ത,
0: എന്ന്
1: ഈ കൊറവൻ ചത്ത കൊരങ്ങനെ പോലെയാന്നല്ലേ.
0: അപ്പൊ ഞാനെന്ന് പിന്നോട് പറഞ്ഞേ?
1: നിങ്ങൾ കൊരങ്ങൻ ചത്ത കൊറവനെ പോലെയാണ്.
0: കരണാ, എന്തായാലും കൊരങ്ങനുണ്ട് കൊറവനുണ്ട് ഉണ്ടല്ലോ.
1: അതുണ്ട് അല്ലാമിൻത, അതിനിപ്പോ അതില് ഞാനേതാന്ന് എനിക്ക് സംശയം.
0: നീ കൊരങ്ങേ
1: ആമിൻത?
0: അങ്ങനെയല്ലാണ്ട് പിന്നെ നീ ഇങ്ങനെ ഇരിക്കുക കരണ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചിനി. എന്താ നിന്റെ പ്രശ്നം മോനെ, പറ ആമിൻതക്ക് ഉള്ള പരിഹാരം എനിക്കറിയല്ലോ. ഞാൻ അന്നേരം പരിഹരിച്ചൊരു എന്റെ പ്രശ്നം. ദേവുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിനാ, പിള്ളറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിന്, എന്നാന്ന് പറ
1: ആമിൻത. നിങ്ങൾ ആടെ ആറിയിട്ടിട്ട് കാണുന്നില്ലേ?
0: അതാടന്ന് ആറിക്കോളൂലേ. ഓ, മഴ പെയ്യും എനിക്ക് എടുത്ത് രാത്തു വെക്കാനായിരിക്കുമല്ലേ. നീ പേടിക്കൊന്നും വേണ്ട കാരണ, നല്ല വെയിലല്ലേ, അതങ്ങനെ ആറിക്കോളൂ.
1: എടാ, ഇപ്പല്ല വെയിലത്ത് ഞാൻ കൊണ്ടിട്ടിട്ടില്ല, അപ്പോൾ മഴ പെയ്തില്ലേ.
0: എല്ലപ്പാ, നീ ഓണത്തിന്റെ കോടിയെല്ലാം എടുക്കാൻ തുടങ്ങിയ, ഇതെന്നാ ഇത്ര പാട് തോർത്ത് വാങ്ങിയിട്ട്? നീ
1: തോർത്ത?
0: ആ, നമ്മള് പണ്ടെല്ലാം സാധാരണ വാങ്ങുന്നത് വെള്ളത്തോർത്ത. നീ ദേവൂട്ടെ പറ്റിക്കാൻ വേണ്ടിട്ട് നിറവുള്ള തോർത്താന്ന് വാങ്ങി. നീ സാരിയൊന്നും വാങ്ങാൻ കയ്യിലായിട്ട്?
1: ആമിത, നിങ്ങൾ ഇപ്പൊ അങ്ങനെയേ വന്നിട്ട് എന്റെ നെഞ്ചു കുത്താൻ വേണ്ടിട്ട് നിങ്ങൾ വന്നിന്?
0: അല്ലപ്പ, ഞാൻ എന്താ ഇന്ന് നെഞ്ചു കുത്തിനി? ഇത് നിരപ്പ ഇത്രക്കാലം തോർത്ത് വാങ്ങിന്നല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അതെന്നാ നെഞ്ചു കുത്തുന്ന വർത്താന?
1: നിങ്ങൾ എന്ത് വർത്താന പറയുന്നു, അത് തോർത്താ, നിങ്ങൾ നോക്കിയാട്ടെ.
0: പിന്നെ ആന്നാപ്പ തോർത്തല്ലാണ്ട് അതെന്നാടോ നീ പല നിറത്തിൽ വാങ്ങിനി?
1: അതും നോക്കിട്ടാണ് ഞാൻ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത്.
0: അത് നോക്കിട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്ന കരണാ? അത് തോർത്താടന്ന് ആറിക്കൊള്ളൂലേ, പല നിറത്തിലായതുകൊണ്ട് അവനെ.
1: പിന്നെ നോക്ക്, തോർത്ത് തോർത്ത് നോർത്ത് അതിനെ അങ്ങനെ അതിശയിപ്പിക്കല്ലേ രാമിൻത.
0: എടാ കരണ, ഈ ചോന്ന തോർത്തോണ്ടല്ലോ തലതോർത്തിയാലുണ്ടല്ലോ വേഗം ചെമ്പം മുടിയാവും. പിന്നെ കറുത്തയും നീലയും തോർത്തോണ്ടെല്ലാം തോർത്തിയല്ലേ ഈ മുടി പൊരിഞ്ഞു, പിന്നെ പേനൊന്നും കാണൂല. ഈ വെള്ളത്തോർത്തിനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് തോർത്ത് വെള്ളയായിരിക്കണം വെള്ളയായിരിക്കണം വെള്ളയായിരിക്കണം എന്ന് പറയുന്നത്.
1: എന്റെ ആമിൻത, നമ്മളെ തലയിലുള്ള എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നത്? അത് വിചാരിച്ചിട്ടല്ലേ ഞാൻ കളർ വാങ്ങിനെ.
0: അല്ല കരണ, മറ്റുള്ളവരെ കാണിക്കുന്നതൊന്നും അല്ല നമ്മളെ വിഷയം. ഇടാ, നിന്റെ തലയിലെ മുടി പൊരിയുന്നുണ്ടോ, നിന്റെ തലയിൽ പേനുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ വെള്ളത്തോർത്ത് വേണോ? അതിൽ പറ്റിയിരിക്കുമല്ലോ.
1: അത് നമുക്കറിയാലോ നമ്മളെ തലയിലുണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ കളറുള്ള സാധനം വാങ്ങിനെന്ന്.
0: കരണ, എനിക്ക് എന്റെ സൂത്രം മനസ്സിലായി. കാരണം എന്ന് വെച്ചാല് ഈ തോർത്തില്ലേ വെള്ളത്തോർത്ത് അലക്കണോ, അല്ലെങ്കിൽ നീ പിന്നെ എന്നാ പറയണ്ട അതിന്റെ ചെളിയായാലും ഇതാക്കിയായാലും ഈ നിറത്തിലുള്ള തോർത്തിലൊന്നും ആയാലും പ്രശ്നമില്ല, വെള്ളത്തോർത്തിൽ വേഗം കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഈ കരിമ്പനെല്ലാം കുത്തിയാ വേഗം കാണാൻ പറ്റൂ. ഇതാണെങ്കിൽ കാണൂല ഒന്നുമില്ല, ഇതാങ്ക് വേഗം എന്നാ പറയണ്ടേ അവിടെ ഒലുമ്പി ഇടുകയേ വേണ്ടു. അതല്ലേ നിന്റെ സൂത്രോ?
1: എന്റെ ആമിനിത്ത, നിങ്ങൾ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ.
0: കരണ, അലക്കാത്തോണ്ട് നിറം മാറുന്നതല്ല പ്രശ്നം, അതിന്റെ അടുത്തോട്ട് ആള് പോകുമ്പോ ഒരു മണം മണക്കാനുണ്ടല്ലോ. തോർത്തെല്ലാം ദിവസവും അലക്കണം എന്റെ കരണ. അത് വെള്ളയായാലും പോരാ നീലയായാലും പോരാ, എല്ലാ ദിവസവും അലക്കണം.
1: ആമിൻത, നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ അലക്കലില്ല.
0: അമ്മോ, നീ ആഴ്ച കൂടുമ്പോ അലക്കൊണ്ടായിരിക്കില്ല, ഈ നാലെണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ടാവുക.
1: നോക്കിയാട്ടെ, രണ്ട് സടിപ്പിച്ച് അലക്കിയന്റെ വിഷമത്തില ഞാൻ ഇപ്പിടിയിരിക്കുന്ന.
0: അത് അലക്കേനെ നീ എന്തിനാ വിഷമിക്കുന്നു?
1: നോക്കന്റെ ആമിൻത, ആ കാണുന്ന സാധനോ
0: തോർത്ത്.
1: എന്റെ ആമിൻത, നിങ്ങൾ ഈ തോർത്ത് തോർത്ത് പറഞ്ഞോണ്ട് നിക്കല്ല.
0: തോർത്തിനെ തോർത്ത് എന്നല്ലാണ്ട് പിന്നെ അത് നല്ല ശുഭാരം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ.
1: നിങ്ങളെ പറഞ്ഞുകൊടുക്കുമ്പോല്ലേ എന്റെ നെഞ്ചത്ത് നിന്ന് വല്ലാതെ ഇടിപ്പ് വരുന്നു.
0: അപ്പൊ അത് തോർത്തല്ലേ?
1: ആമിൻത, അത് തോർത്തല്ല.
0: പിന്നെ
1: ഞാൻ ലുങ്കി വാങ്ങിച്ചാന്ന്, കാവിലുങ്കി.
0: ഇത്ര പിടിയുടെ സാധന ഈനെ ലുങ്കി എന്ന് പറയാൻ പറ്റുവാ? ഇത് തോർത്തന്നെയാന്ന് കരണ. നിനക്ക് മാറിപ്പോ തിരിക്കുമോനെ, നീ ഏടുന്ന വാങ്ങി വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുകൊടുക്ക്. അത് മാത്രല്ല, ഇത് കാവ്യൊന്നുമില്ലല്ലോ. അതിൽ കറുത്ത കാണുന്നുണ്ട്, നീല കാണുന്നുണ്ട്, ചുവപ്പ് കളർ കാണുന്നുണ്ട്. ഇതിനെല്ലാം കാവ്യ എന്ന് പറയോ?
1: ആമിൻത, അത് വലിയൊരു കഥയാണ്.
0: നീ വലിയ കഥ ചുരുക്കിയെന്ന് പറഞ്ഞട്ടെ.
1: അത് പറയുമ്പോല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
0: എന്നാ മോനെ കാര്യം, നീ കാര്യം പറ കരണ, എന്നാലേ എനിക്ക് മനസ്സിലാവൂ. ഇത്രപ്പിടിയിലെ തോർത്ത് പോലത്തെ സാധനത്തിനെ കാണിച്ചിട്ട് ഇത് ലുങ്കിയാന്ന് പറയുമ്പോൾ എനക്കത് മനസ്സിലാവണ്ടേ? എനക്ക് മനസ്സിലായെങ്കിലല്ലേ ഇന്നെ സമാധാനിപ്പിക്കാൻ പറ്റൂ. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്നെ സമാധാനിപ്പിക്കാൻ പറ്റൂലല്ലോ. ഈ മനസ്സിലാകാണ്ട് മനസ്സിലായി എന്ന് പറയുമ്പോ മനസ്സിലാകാത്തവർക്ക് അത് മനസ്സിലാവൂലല്ലോ.
1: ആമിൻത, മതി, എനിക്ക് മനസ്സിലായി.
0: എനക്ക് മനസ്സിലായിട്ടില്ല, ഇന്നെ സമാധാനിപ്പിക്കാണ്ട് എനക്ക് മനസ്സിലാവണല്ലോ.
1: അത് ആമിൻത, ഇന്നാളത്തിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു.
0: ആ, വെറുതെ അല്ല. ആ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
1: 500 രൂപയ്ക്ക് 4 ലുങ്കി.
0: ആ, ടിവിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ കരണ. പേപ്പറിലും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെന്നാ നീ വാങ്ങിനി?
1: ഇത് ടിവിയിലൊന്നല്ലാന്ന്.
0: പിന്നെ
1: നമ്മളെ മൊബൈലില്ലേ അടിക്കടി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. എന്തിന്നാ എന്റെ ആമിനിത്ത കാണനെ പോണോ? എന്തിന്നാ രസോ? എന്തിന്നാ വലിപ്പോ?
0: എന്നിട്ടാന്ന് വാങ്ങിനി?
1: 500 രൂപയ്ക്ക് 4 എണ്ണം പറഞ്ഞാൽ നിങ്ങൾ എന്തിനായി പറയുന്നു? ഒന്നിനത്ര ചെറിയ പൈസ അല്ലേ വരൂ. അതോ നമ്മളാടെ പോയിട്ട് എടുക്കൊന്നും വേണ്ട, വീട്ട് കൊണ്ടത്തരൂ അവര്.
0: അപ്പൊ നീ അത് നോക്കി വാങ്ങി.
1: എന്റെ ആമിൻത, നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? നമ്മളൊരു സാധനം വാങ്ങാൻ ടൗണിൽ പോയാലോ? എന്തല്ല ചെലവാന്ന്? പീടിയൊക്കെ ഏറി കഴിഞ്ഞാല് ആടത്തെ തിരക്ക് നിങ്ങൾക്ക് പറയാണ്ടെന്നെ അറിയാലോ.
0: ആ
1: പീടിയൊക്കെ ഏറി സാധനം വാങ്ങി, ആ സാധനം വാങ്ങണ ഗദ്ദെല്ലാം തിരഞ്ഞെടുത്ത് വെക്കണോ?
0: മാത്രല്ല കരണ, ഈ ലുങ്കി വാങ്ങുമ്പോ ഇന്ന വലിയ മിഷ്യൊന്നും ഉണ്ടാവൂലട്ടാ.
1: അത് നിങ്ങൾ പറഞ്ഞ നേരം ഞാന്, എന്നാലും നമ്മക്കല്ലേ ആവശ്യം.
0: വല്യ വല്യ സാധനത്തിന്റെ കച്ചവടം അവര് നടത്തുമ്പോ ഈ ചെറിയ നിന്നെ പോത്തവര് ലുങ്കി വാങ്ങാൻ പോയാൽ അവർക്ക് ദേഷ്യം വരുവോ?
1: എന്റെ അമിൻത ദേഷ്യം അല്ലാണ്ട് നിന്നാ വരണ്ടെ പിന്നാ? അത് മാത്ര എത്ര നേരം കാത്തുനിൽക്കണം രണ്ട് ലുങ്കി എടുത്തരണെങ്കില്? അതുകൊണ്ടല്ലേ ഞാൻ ഈ പണി എടുത്തിനെ.
0: എന്നിട്ടോ?
1: മാത്രല്ല, നമ്മൾ ടൗണിൽ പോയാലോ, എന്തെല്ലാം എന്തെല്ലാം ചെലവാന്ന്. ഈ സാധനം വാങ്ങി വരുമ്പോ ഒരു ചായ കുടിക്കാൻ കയറണ്ടേ?
0: പിന്നെ ഇത്ര നേരം നോക്കിയിട്ട് കാലും കയ്യിലും വേന എടുക്കും, സ്വാഭാവികം.
1: അതിന് ചെലവ് വേറെ. പിന്നെ ടൗണിൽ ഇറങ്ങി വരുമ്പോ ആടിയിട്ട് അതെല്ലാം വെച്ചിട്ട് കാണുമ്പോ പോരാത്തേന് ഓണത്തിന്റെ തിരക്കെല്ലാം പിരിഞ്ഞാന്ന്. നമ്മള് വാങ്ങാണ്ട് വരുവോ എന്റെ അമിത?
0: ശരിയാ, പിള്ളമാർ വീട്ടിലുണ്ടാവുമ്പോ നമ്മൾ എന്തെങ്കിലും കടിയോ ഇതെല്ലാം കൊണ്ടുകൊടുക്കല്ല.
1: ആ ചെലവെല്ലാം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പണിയെടുത്തിന്. നമ്മൾ പിന്നെ ഇവിടെ വീട്ടിൽ കുത്തിരുന്നാ പോരെ, ഈ ഫോണില് രണ്ട് കുത്തല്ലേ കുത്തണ്ടു, സാധനം വീട്ടിലെത്തിയില്ലേ,
0: പിന്നെന്താ?
1: അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്ത പണിയാന്ന്.
0: എന്നിട്ടപ്പോ വീട്ടിലെ സാധനം കൊണ്ടുവന്നുവാ?
1: പിന്നെ ആ പാർസലായിട്ട് പിറ്റേന്ന് തന്നെ എത്തിയിട്ടില്ലേ. എന്റെ അമിനത്ത എത്രയാന്ന് അതിന്റെ മേലെ പൊതിഞ്ഞിട്ട്, ഇങ്ങനെ പൊതിന്റെ മേലെ പൊതിന്റെ മേലെ പൊതിന്റെ മേലെ വലിയ വലിയ കെട്ടായിട്ടല്ലേ കൊണ്ടുതന്നിനെ. അത് കഴിക്കാൻ തന്നെ വേണം ഒരു അരമണിക്കൂർ. അത് കഴിച്ചു കഴിയുമ്പോൾ എന്നെ കട്ടൻ ചായ കുടിക്കേണ്ടി വരും. അതിന്റെ മേലെ എന്റെ പേരിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന്. നമ്മള് പറയുന്ന ഡിസൈനിലല്ലേ അവര് ചെയ്തു തരുന്നേ.
0: എന്നിട്ട്
1: നിങ്ങക്ക് നിങ്ങളെ പേര് വേണോ, നിങ്ങൾ പറയുന്ന ഡിസൈൻ വേണോ, അതെല്ലാം അവര് ചെയ്തു തരൂ.
0: അപ്പൊ കരണെന്ന് പറഞ്ഞിട്ടാന്ന് ലുങ്കി വന്ന്?
1: പിന്നെ ഭയങ്കര രസല്ലേ അത്. ആ ഇപ്പൊ നോക്കിയാട്ട അതിന്റെ മേലെ കാണുന്നുണ്ട് എന്റെ പേര്. അമിനത്ത ഞാൻ കെട്ടല്ലെങ്ങനെല്ലാം കൂടി പൊട്ടിച്ച് പുറത്തെടുത്ത് ഉടുത്തേ ചെറിയൊരു കുറവുണ്ടേനോ, ഞാൻ പിന്നെ കുറച്ച് നീളം ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു അതിന്റേതാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് വിടുകയും ചെയ്ത്.
0: നീ അപ്പൊ അളവൊന്നും കൊടുത്തിട്ടില്ലേ മോനെ?
1: അതങ്ങനൊന്നുമില്ല, അളവെല്ലാം കറക്റ്റാ, സാധാരണ ഒരു മുണ്ട് വരുന്ന സൈസ് തന്നെയാന്ന് ഇത്
0: വരുന്നത്.
1: പിന്നെ നമ്മൾ ആദ്യം മുണ്ട് മാടി കെട്ടിട്ടല്ലേ എന്റെ അമിനത്ത നടക്കല്, ആരായി മുണ്ടെല്ലാം
0: നടക്കുന്നു.
1: ഒന്ന് രണ്ട് ഇഞ്ചെല്ലാം കുറഞ്ഞാലും തിന്നാന്ന് എന്റെ അമിനത്ത കുഴപ്പോ
0: ഇല്ല, ഒരു കുഴപ്പമില്ല.
1: എന്റെ അമിനത്ത പൈസയല്ലേ ലാഭം.
0: അതെ. എന്നിട്ട് നീ നാല് ലുങ്കി വാങ്ങിച്ച്?
1: വാങ്ങിച്ച്. ഞാനെന്നാ വിചാരിച്ചേ, രണ്ടു കൊല്ലത്തേക്ക് പിന്നെ ഈ ലുങ്കിന്റെ കാര്യം ആലോചിക്കണ്ടല്ലോ. അത് വിചാരിച്ചിട്ടല്ലേ ഇത് ഞാൻ ഓർഡർ ചെയ്തിന്. എന്തായാലും ഒരു ദിവസം ഞാൻ എല്ലാം ഇങ്ങനെ ഉടുത്ത്.
0: അത് നീ അങ്ങനെ ചെയ്യേണ്ടി വരും കാരണം, ഈടുന്നല്ലോ കൊണ്ടെന്നല്ലോ, ഒന്ന് അലക്കിയിട്ടല്ലോ ഉടുത്താ പോലും.
1: എന്റെ അമിനത്ത് അത് കാണുമ്പോ ഉടുത്തു പോവും.
0: അത്രക്ക് രസം.
1: ഒന്നിട്ടാണ് പോകുമ്പോ, ഒന്നിപ്പുറത്തെ പീടിയിലേക്ക് പോകുമ്പോ
0: എല്ലാം മാറ്റി മാറ്റി നീ ഉടുത്ത്.
1: പിന്നെ അപ്പൊ തന്നെ ആഗ്രഹം തീർത്തിനെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നല്ല വൃത്തിയിലങ്ങ് അലക്കി. എന്റെ അമിനത്ത ആ അലക്കി അലക്കിലല്ലേ ഈ കാണുന്ന എന്റെ അമിനത്ത നോക്ക്, എനക്ക് അങ്ങോട്ട് നോക്കാൻ വരെ കഴിയുന്നില്ല.
0: അതാടാ തോർത്തു പോലെ ആയിപ്പോയെ.
1: നിങ്ങൾ മേജിക്കെല്ലാം കണ്ടിട്ടില്ല എന്റെ അമിനത്ത? ഇതുപോലത്തെ മേജിക് എടിയും കണ്ടിനാ, ലുങ്കി വെള്ളത്തിൽ മുക്കി പുറത്തെടുക്കുമ്പോൾ തോർത്തായി എന്റെ അമിനത്ത.
0: അതുകൊണ്ടെന്നാ എനിക്ക് നാല് തോർത്ത് കിട്ടിയില്ലേ?
1: നിങ്ങൾ ശബത്ത് കൊടുത്തല്ല എന്റെ അമിനത്ത.
0: കളറാറ്റം പോകുന്നുണ്ടോ മോനെ?
1: പോന്നുണ്ടോന്നാ, ഒന്നൊന്നര പോക്കല്ലേ. കഷ്ടകാലത്തിന് എന്റെ ഒരു നല്ലൊരു മുണ്ടുണ്ടേനു, കല്യാണത്തെല്ലാം പോകുമ്പോ എടുക്കുന്ന, അതിന്റെ ഒന്ന് ചലക്കാൻ വേണ്ടി ബാക്കിട്ടിട്ടല്ലേ. അപ്പൊ അതിന്റെ നിറം നിങ്ങൾ നോക്കിയാട്ടെ.
0: അയ്യോ,
1: കരിമ്പം കുത്തിയ പോലെ ഇല്ലേ.
0: ഇതെല്ലാം നീയല്ലാണ്ട് ഇങ്ങനെല്ലാം വാങ്ങുക കരണ, അതെല്ലാം നമ്മള് പീടിയെ പോയി വാങ്ങുന്നതും ഇതിങ്ങനെ വാങ്ങുന്നതെല്ലാം വ്യത്യാസമുണ്ട് മോനെ.
1: അമിൻത, ഇതൊന്നും നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യല്ലേ.
0: അപ്പോഴും എനിക്ക് വിളിച്ചു പറയണു അവരാ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ.
1: ആ നമ്പർ നിലവിലില്ലാന്നല്ലേ ഇപ്പം പറയുന്നു?
0: നമ്പർ നിലവിലില്ലേ?
1: ആ പോലു
0: അയ്യേ,
1: പരിധി പരിധി നമ്പർ കിട്ടീനെ, കാരണം എന്റെ വീട് എടിയാന്നാലും ചോദിച്ചിട്ട് വിളിച്ച ആളാണ്.
0: അപ്പൊ
1: ഞാൻ അയാളെ വിളിച്ച്, അയാൾ വിളിച്ചാലും പറഞ്ഞ് ഇത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് നമ്മൾ കൊണ്ടത്തരുന്ന ആള് മാത്രാണ്.
0: അതെ, അവർക്ക് ബന്ധം ഉണ്ടാവില്ല, അവര് കൊണ്ടത്തരുന്ന മാത്രാണെങ്കിൽ അവര് ഇതുമായിട്ട് ബന്ധോ?
1: എന്റെ പൈസ പോയി എന്റെ അമിൻത.
0: എന്നാലും നാല് തോത്ത് കിട്ടിയില്ലായിരുന്ന, അതും പച്ച നീല മഞ്ഞ ചോപ്പ് എത്ര നിറത്തില്. മക്കൾക്കും കൊടുക്കാതെ ഊട്ടിക്കും കൊടുക്കാതെ എനിക്ക് കൊടുക്കാം. എനിക്ക് കുറച്ച് ടൗലാറ്റം വേണ.
1: അമിൻത, ഒരു പറ്റ എനിക്ക് പറ്റി, ഇനി ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിക്കൂലേ.
0: അതിന്റെ ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം, അത് പറയണ്ടിട്ടാന്ന്. എനിക്ക് പൈസ ഒന്നും ചെലവാവൂല, ഒറ്റ പൈസ ചെലവാവൂല. ഇതൊരിക്കും കൂടി അലക്ക്, അപ്പൊ കുറച്ച് ചെറുതാവും, ടൗലായിട്ട് ഉപയോഗിക്കും ചെയ്യാം, പിള്ളമാർക്ക് സ്കൂൾ പോകുമ്പോ എടുക്കും ചെയ്യാം. ലുങ്കി അലക്കിയാൽ തോർത്താവും, തോർത്തലക്കിയാല് ടൗലാവും.
1: ആമിൻതാ
0: എല്ലാ പിന്ന.

0: ചിരിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120002.

0: കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
1: ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണി വീട്, എന്നുമെന്നും പൂക്കണി വിടരും.
0: അത്ത് മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

ഓണം നബി ദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175657.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: മധുര ഗീതങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങമൊന്ന്, കർഷക ദിനം. മീനവേനലിൽ വറ്റുവരണ്ട മണ്ണിൽ ഇടവപ്പാതിയുടെ മേഘഗർജനങ്ങളിൽ നിന്ന് മണ്ണിലേക്കിറ്റുവീണ മഴത്തുള്ളികൾ, തുള്ളികൾക്ക് പിന്നാലെ തുള്ളികളുമായി മണ്ണിൽ നനവ് പരന്നപ്പോൾ വേലിച്ചൂടേറ്റു വാടിയും പൊടിപിടിച്ചും കിടന്ന സസ്യജാലങ്ങളിലേക്ക് നവോന്മേഷത്തിൻ്റെ നനവ് പരന്നു. കർക്കിടകത്തിൽ തിമർത്തു പെയ്യുന്ന മഴയിൽ പാടങ്ങളിലും തൊടികളിലും വെള്ളം നിറഞ്ഞു. കരിമേഘങ്ങൾ നിറഞ്ഞ ആകാശത്തു നിന്ന് സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പരന്ന പകൽ ദുരിതപ്പെയ്ത്തിൻ്റെ കർക്കിടകം കഴിയവേ പ്രതീക്ഷയുടെ പുലരി വരികയായി. ചിങ്ങപ്പ

പുതിയ തളിരിലകൾ ഉണ്ടായി, ഒപ്പം പൂമുട്ടുകളുടെ പുതുനാമ്പുകൾ. തുടികളിലെല്ലാം പൂക്കളുടെ വസന്തം വിരിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു. പൂക്കൾക്ക് പിന്നാലെ ചെടികൾ കായ്ച്ചപ്പോൾ നമ്മുടെ ശരീരവും. അങ്ങനെ പ്രകൃതിയുടെ, കൃഷിയുടെ ആഘോഷമായി സമൃദ്ധിയുടെ തിരുവോണം.

മനുഷ്യരാശിയുടെ സാമൂഹിക ജീവിതം ആരംഭിച്ച കാലം മുതൽക്കേ കൃഷി തുടങ്ങിയിരുന്നു. തങ്ങളുടെ താമസ സ്ഥലത്തിന് ചുറ്റും കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകൾ നട്ടു. കൃഷി ഉപജീവനം മാത്രമായിരുന്നില്ല, ഒരു സംസ്കാരം കൂടിയായിരുന്നു. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആധുനിക വിനോദ ഉപാധിയായ സിനിമയിലും കാർഷിക സംസ്കാരത്തിൻ്റെ പരിച്ഛേദങ്ങളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. 1993 കൊച്ചിൻ അനീഫ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ് വാത്സല്യം. മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, സുനിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ കുടുംബ ചിത്രത്തിൽ കാർഷിക പശ്ചാത്തലത്തിൽ ഒരു ഗാനമുണ്ട്. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. പാടത്ത് കാളപൂട്ടുന്നതും നിലമൊരുക്കുന്നതും കൊയ്യുന്നതും കറ്റുമെതുക്കുന്നതും പശുവിനെ കറക്കുന്നതും വെള്ളിത്തിരയിൽ നിറയുമ്പോൾ കാർഷിക സമൃദ്ധിയുടെ ഗതകാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഇന്നീ കൊച്ചു വരമ്പിൻമേലെ കൊയ്തെടുക്കണ കതിരുണ്ട്,

ഇനിയൊരു പഴയ ഗാനമാവാം. 1967 പുറത്തിറങ്ങിയ സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജിൻ്റെ ഈണം. എസ് ജാനകി പാടിയ ഗാനം. കുഞ്ഞിനോട് കഥ പറയുന്ന അമ്മയിലൂടെയാണ് ഈ ഗാനം നമുക്ക് കേൾക്കാവുന്നത്. മുറിവാലൻ കുരങ്ങച്ചനും വിറവാലൻ പൂച്ചയുമായി മഴവന്ന മാസത്തിങ്കൽ മലവാഴ കൃഷി ചെയ്ത കഥയാണ് ഇതുവരെ.

ശ്രീനിവാസൻ സിനിമകളിൽ എക്കാലത്തെയും ഹിറ്റായിരുന്ന സന്ദേശത്തിലുണ്ട് ഒരു കൃഷിപ്പാട്ട്. കൈതപ്രവും ജോൺസണും ചേർന്നൊരുക്കി ജി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയ ഗാനം. റെയിൽവേയിൽ നിന്ന് വിരമിച്ചെത്തുന്ന കഥാപാത്രമായ തിലകനും നാട്ടിലെ സഹായിയായി അഭിനയിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനും കൃഷി ഓഫീസറായ സിദ്ദിഖുമൊക്കെ അണിനിരക്കുന്ന മനോഹരമായ ദൃശ്യഭംഗിയുള്ള ഒരു കാർഷിക ഗാനം, തുമ്പപ്പൂ കൊടിയുടുത്ത്.

1998 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. കർഷകരുടെയും കർഷക പോരാട്ടങ്ങളുടെയും കഥ പറയുന്ന ഈ സിനിമയിൽ കാർഷിക പശ്ചാത്തലത്തിലുള്ള ഒരു ഗാനമുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് ചിത്രപാടിയ ഗാനം. പൊന്നാരിൻ പാടം കതിരാടും കാലം, വിളകൊയ്യും കന്നിക്കാക്കാത്തി

1993 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരപ്പറ. മധു, മമ്മൂട്ടി, ഉർവശി, ശ്രീനിവാസൻ, ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ 4 ഗാനങ്ങളാണുള്ളത്. കാവാലം നാരായണപ്പണിക്കരുടെ രചനക്ക് രവീന്ദ്രന്റെ ഈണം, യേശുദാസും രവീന്ദ്രനും ആലപിച്ചത്. നാട്ടുപച്ചക്കിളി പെണ്ണെ, നല്ലോല പൈങ്കിളിയെ, കാലമുറങ്ങും കാകളിച്ചിന്തിൽ നീ, നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ, തുയിലുണരോ നാടിനെ തുയിലുണർത്തോ.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: മലയാള സിനിമയിലെ മണ്ണിന്റെ മണമുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പട്ടാളക്കാരനായി മമ്മൂട്ടി വേഷമിടുന്ന സിനിമയാണ് 1999 പുറത്തിറങ്ങിയ മേഘം. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം. വള്ളുവനാടൻ്റെ മനോഹരമായ പ്രകൃതിയെ വെള്ളിത്തിരയിലെത്തിച്ച ഒരു ഗാനം. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യായി വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്.

1974 പുറത്തിറങ്ങിയ രാമു കാര്യട്ട് സംവിധാനം ചെയ്ത നെല്ല് എന്ന സിനിമ വയനാടൻ കാർഷിക പശ്ചാത്തലവും ഒപ്പം ചില കാർഷിക പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളുമുണ്ട്. വയലാറിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണമിട്ട് മന്നാഡേയും ജയചന്ദ്രനും ശ്രീൻ കീഴ് സോമനും സംഘവും പാടിയ ഒരു ഗാനം.

അഭിനയിക്കുന്ന വി എം വിനു സംവിധാനം ചെയ്ത സിനിമയാണ് മയിലാട്ടം. ഗിരീഷ് പുത്തഞ്ചേരിയും എം ജയചന്ദ്രനും ചേർന്ന് മനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം മാമഴയിലെ പൂവെയിലിനെ ഞാൻ പാടിയുണർത്തും പുഴ എന്നാരംഭിക്കുന്നു.

2004 സിബിമലയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ജലോത്സവം. കായലിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ സിനിമയിൽ കേരളത്തിൻ്റെ പ്രകൃതിയും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന ഒരു മനോഹര ഗാനമുണ്ട്. ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം. കേരനിരകളാടും ഒരു ഹരിതചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം.

2015 പുറത്തിറങ്ങിയ പുതിയ സിനിമയായ ജിലേബിയിലും കാർഷിക പശ്ചാത്തലത്തിൽ ഒരു ഗാനമുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ രചനയിൽ ബിജുപാൽ മണിയിൽ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി ഇന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. ജയസൂര്യയാണ് ഗാനരംഗത്ത്.

2010 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ കാര്യസ്ഥനിൽ ഒരു കാർഷിക പശ്ചാത്തലത്തിലുള്ള ഗാനമുണ്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ ഈണം. അഫ്സൽ പാടിയത്. തേനിക്കപ്പുറം തെങ്കാശിക്കപ്പുറം തെന്നാലിക്കപ്പുറത്ത് നാടിനെ കൊണ്ടടി നാട്ടാരമുണ്ടടി നാടോടി പൈങ്കിളിയേ.

മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ വല്യേട്ടൻ എന്ന സിനിമയിൽ മോഹൻ സിത്താരയും ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്നൊരുക്കിയ ഒട്ടേറെ ഗാനങ്ങളുണ്ട്. എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം പച്ചച്ച പാടത്ത് പകൽവരമ്പിൽ പനിയോലക്കാടിൻ്റെ കുടത്തണലിൽ കതിരെല്ലാം കൊയ്തും വെയിലേറ്റും വേർത്തും കളമെല്ലാം നിറയ്ക്കാലോ മാനത്തെ മണിത്തുമ്പമൊട്ടിൽ മേടസൂര്യനോ

മലയാള സിനിമകളിലെ കാർഷിക പശ്ചാത്തലത്തിൽ കാണാവുന്ന ഏതാനും ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ

0: ഓണം ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ അതിഥിയായി എത്തുന്നു ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലത്ത് റേഡിയോ മലബാർ എന്ന ശബ്ദാവതരണങ്ങളുടെ ഈ വഴിത്താരയിൽ നമുക്കൊരു സ്നേഹ സമാഗമം. അവതരണ വൈവിധ്യങ്ങളിൽ റേഡിയോ മലബാർ എന്ന നാട്ടുപുലിമയുടെ അണിയറയിൽ ഒരിക്കൽ കൂടി ശബ്ദ സൗഹൃദങ്ങളുടെ ചങ്ങാത്തം പുതുക്കാം. എന്റെ പ്രിയ ഗാനങ്ങൾ പാട്ടിൽ നിങ്ങൾക്ക് കൂട്ടായി അശോക് കുമാർ. പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സ്വരഭാവങ്ങളുടെ ആകർഷണീയതയിൽ സാഹിത്യവും സംഗീതവും കാതോരം അനവധ്യ സുന്ദരമാകുന്ന ഗാനമുഹൂർത്തങ്ങൾ കാലാതീതമായ ആസ്വാദനത്തിന്റെ നിത്യ നിർവൃത്തിയാകുന്നു.

0: ചെയ്യണം.
1: നിർമ്മിതിയുടെ ആ സുന്ദര മുഹൂർത്തങ്ങൾക്ക് നിമിത്തമാകുന്നു ഒരോണമോ വിഷുവോ നിറപുത്തരിയോ ഒക്കെയായി നമുക്ക് അടയാളപ്പെടുത്താനുള്ള നാട്ടുനന്മകൾ. അപ്പോൾ ഈ രാഗവഴിയിൽ നമുക്ക് സഹയാത്രികരാകാം, ഹൃദയത്തിൽ നിന്ന് നീട്ടാം പ്രിയ ഗാനങ്ങളുടെ ഈ സ്നേഹപ്പൂത്താല. താലത്തിൽ നിന്ന് ആദ്യത്തെ കൈക്കുമ്പിൽ വാരിയെടുക്കാം. ഇത് ഒരു മിന്നാമനിങ്ങിന്റെ നുറുങ്ങവട്ടം എന്ന സിനിമ തട്ടകം. ONV യുടെ സുവർണാക്ഷരങ്ങൾക്ക് ഈണത്തിൽ ശ്രീരാഗ സുഗന്ധം പകർന്നു ജോൺസൺ. യേശുദാസും ലതികയും ചേർന്ന ശബ്ദഭാവങ്ങളിൽ ഈ ഗാനം 1987 മുതൽ തന്നെ

ഐതിഹ്യങ്ങളുടെ പഴമയിലും മലയാളിക്ക് മറക്കാവുന്നതല്ല ഓണപ്പെരുമയുടെ പൊരുൾ. മൂന്നാം ചുവട് മൂർധാവിൽ ഏറ്റുവാങ്ങി ശൂന്യസ്ഥലിയിലേക്ക് താണുപോയ മഹാബലി എന്ന പ്രജാക്ഷേമ തൽപരനായ ചക്രവർത്തിയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ആഘോഷം കൂടിയാണ് ഓരോ ഓണവും. ചിങ്ങവും ഓണവും ബാവയിലെയും പാട്ടിന്റെ ചൊൽക്കാഴ്ചകളിലൂടെ അസ്വാദ്യതയുടെ വിരൽ താളമായി ഓരോ കാലത്തും നിരവധി തവണ ഗാനപ്രേമിയെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രോതാക്കളെ, ആ വഴിയിൽ ഓർക്കാൻ എനിക്കുമുണ്ട് പാട്ടിന്റെ ചിങ്ങപ്പകിട്ടിൽ ഒരോണക്കാലം. കരിയറിൽ എനിക്ക് ആലാപനത്തിന്റെ ആത്മസംതൃപ്തിയായി വന്നു ചേർന്ന ആൽബം നിർമ്മിതിയുടെ ഈ ഓണപ്പാട്ടിലേക്ക് വിനയപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ.

ും പാട്ടും അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്ന്. മലയാളവും തുടർച്ചയായി പഴികേട്ടുകൊണ്ടിരുന്നതിനിടയിൽ ഈ രണ്ട് മേഖലകളിലുമായി പ്രേക്ഷകന് കിട്ടിയ വലിയൊരു ബ്രേക്കായി 2005 റോഷൻ ആൻഡ്രോസ് കഥ എഴുതി സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിയ പടം ഉദയനാണ് താരം. അണിയറയുടെ പിന്നാമ്പുറ കഥകളെ സിനിമ തന്നെ സ്വയം വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരാഖ്യാനം. കഥ പറച്ചിലിൽ ഈ പടത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2012 മറ്റൊരു നിർമ്മിതി കൂടി വെള്ളിത്തിരയിലെത്തി, പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. ഗാനനിർമ്മിതിയിൽ കൈതപ്രവും ദീപക് ദേവും, ഒരിക്കൽ കൂടി കൈകോർത്ത ചിത്രത്തിന് കഥയെഴുതി നടൻ ശ്രീനിവാസൻ, സംവിധാനം നവാഗതനായ സജിൻ രാഘവൻ.

തീർച്ചയായും കേൾവിയുടെ തലത്തിൽ ഗാനാസ്വാദകന്റെ കാതുകൾക്ക് സുഖലാളനമായി. അങ്ങനെ തന്നെ എന്റെയും പ്രിയ ഗാനങ്ങളിൽ ഒന്നായി പടത്തിൽ നിന്നുള്ള ഈ പാട്ട്. ആലാപനം ഹരിചരൺ മഞ്ചരി.

0: കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ
1: ഓണമെത്തുകയാണ്.
0: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ അവതരിപ്പിക്കുന്ന ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: പ്രമേയ അവതരണങ്ങളിലും താരങ്ങളുടെ മാസ് എൻട്രി പരിവേഷങ്ങളിലും വന്ന അണിയറകളുടെ ന്യൂജൻ കാഴ്ചപ്പാടുകളിൽ ഇന്ന് സിനിമയിൽ കേൾവി സുഖമുള്ള പാട്ടുകൾക്ക് സ്ഥാനമില്ലാതായി, അല്ലെങ്കിൽ അവയ്ക്ക് പ്രാധാന്യമില്ലാതായി എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതല്ല ഈ പിന്നണികൾക്ക് പുറത്തെ ഓഡിയോ വീഡിയോ ആൽബം ഗാനരംഗത്തെ നിർമ്മിതികളുടെ കാര്യം. മെച്ചപ്പെട്ട സാങ്കേതികതയിൽ ഭാവനാസമ്പന്നമായ സാഹിത്യവും ഭാവപൂർണമായ സംഗീതവും ആലാപനവും സമ്മേളിക്കുമ്പോൾ ആസ്വാദകർക്ക് അത് വേറിട്ട ഒരു ഗാനാനുഭവമായി മാറുന്നു. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെയായി ആ അവതരണങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു.

ശ്രോതാക്കളെ, സ്വന്തം പ്രകടനത്തിൽ ഏറെ ആത്മസംതൃപ്തി നൽകിയ അങ്ങനെയൊരു ഗാനമുഹൂർത്തം ഇനി നിങ്ങളുടെ കാതോരം എത്തിക്കട്ടെ. ഈ ഗാനത്തിന്റെ രചന മൃദുല ബാലചന്ദ്രൻ, സംഗീതം ജെ എം രാജു.

ഓണം എന്ന ഉത്സവകാലത്തിന്റെ ആവേശത്തെ വർത്തിലേക്ക് ഉള്ളുണർത്താൻ മലനാടിന് പ്രകൃതി കനിയുന്ന ഋതുവിന്റെ പാരിതോഷികം. തുമ്പികളും പൂക്കളും ഓണക്കളികളും ഊഞ്ഞാലാട്ടവും നിറക്കാഴ്ചയൊരുക്കുന്ന ചിങ്ങച്ചന്തത്തിന്റെ നാട്ടരങ്ങുകളിൽ ആരവമുയരുമ്പോൾ നമുക്ക് അയവിറക്കാതിരിക്കാനാവില്ല ഒരുമയുടെ പേരിലുള്ള ഈ ഉത്സവ നാളുകളുടെ ഗതകാല പെരുമയും. അങ്ങനെ പാട്ടിൽ ഒരുമയുടെ ആഘോഷ നിറവായി സിനിമയുടെ പിന്നണിയും.

0: പാട്ട്
1: നമുക്ക് ഒരുമിക്കാം. ഇനി അടുത്ത പാട്ടിൽ ജേക്കബിന്റെ സ്വർഗരാജ്യം പോകാം. ഈ ചലച്ചിത്ര പിന്നണിയിലേക്ക് മനു മഞ്ജിത്തിന്റെ ഭാവനയ്ക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം, മുഖ്യ ഗായകർ ഉണ്ണി മേനോൻ സിതാര.

0: ലളിതഗാനങ്ങൾ, പാട്ടിന്റെ ലളിതമായ ഭാവങ്ങൾ, ഈണത്തിൽ സാഹിത്യത്തിൽ ആസ്വാദകരുടെ നിത്യസ്മൃതിയായി മാറിയ ഗാനശാഖയാണ് അത്. വാദ്യോപകരണങ്ങളുടെ അമിതമായ ഇലക്ട്രോണിക് പശ്ചാത്തലമില്ലാതെ പാട്ടിൽ വേറിട്ട ആസ്വാദ്യതയുടെ ഒരു കാലഘട്ടം തന്നെ സ്വന്തം പേരിലാക്കി ആകാശവാണി.
1: പൂർ

0: ആകും.
1: സ്വരസല്ലാപങ്ങളുടെ ആ ഒരു വസന്തകാലത്തിൽ എന്റേതായി അടയാളപ്പെടുത്തപ്പെട്ട എളിയ ഗാനസൗരയിലും ഓർമ്മകളുടെ സൗരഭ്യമായി മാറി ചില നിർമ്മിതികൾ. ശ്രുതിമേളനങ്ങളുടെ ആ പരമ്പരയിൽ പാട്ടിന്റെ ഇങ്ങനെയൊരു വാടാമലരിയും നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. ഗാനരചന തങ്കൻ തിരുവട്ടാർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ അവതരിപ്പിക്കുന്ന ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഓണം കേരളക്കരയുടെ ഈ ദേശീയോത്സവം ലോകത്ത് എവിടെയൊക്കെയാണോ മലയാളികൾ ഉള്ളത് അവിടെയെല്ലാം ഒത്തുകൂടലിന്റെ ഗൃഹാതുരതയിൽ ആളും ആരവുമായി അരങ്ങുണർത്തുന്നു. ഓണപ്പെരുമയുടെ പൂർണിമയിലേക്ക് കൺതുറക്കാനുള്ള ആവേശ മുഹൂർത്തങ്ങൾ ചിങ്ങവേലിന്റെ പ്രസന്നതയിൽ മലയാളി കരൾ കൊള്ളുന്നു. അതെ, മലയാളക്കരയ്ക്ക് വരവേൽക്കാൻ മറ്റൊരു പൂക്കാലം. നമുക്ക് ആ പ്രസാദാത്മകതയുടെ പൊരുൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഏത് ദേശത്ത് ഏത് യുഗത്തിൽ ജീവിച്ചാലും ഏതൊരു മലയാളിയിലും സ്പന്ദിക്കുന്നത് കൈരളിയുടെ ആത്മചൈതന്യം. പാട്ടിൽ ഇനി അങ്ങനെയൊരു ഒരുമയുടെ പൊരുൾ തേടാം. പേരിൽ തന്നെ മധുരം ചാലിച്ച ആ സിനിമാ പിന്നണി ജിലേബി. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഭാവനയ്ക്ക് ബിജി ബാലന്റെ ഈണം, ഗായകൻ ജയചന്ദ്രൻ.

ഓണം കാഴ്ചകളുടേത് കൂടിയായ ഒരാഘോഷമാണ്. പറയാതെ വയ്യ, സങ്കല്പങ്ങളിലെ നന്മകളുടെ സമൃദ്ധി ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നാട്ടുംപുറങ്ങളിലെ തൊടികളും താഴ്വാരങ്ങളും പൂക്കളുടെ പൂരക്കാഴ്ചകളായി മാറുന്ന ഗ്രാമഭംഗി ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയല്ലേ? അശാസ്ത്രീയമായ നഗരവൽക്കരണത്തിന്റെ അനഭിലഷണീയമായ കാഴ്ചപ്പാടുകളിലോ പുതിയ ജീവിത സൗകര്യങ്ങളുടെ ആസക്തിയിലോ അല്ല, മറിച്ച് വർണ്ണാഭമായ നമ്മുടെ നാട്ടുപൈതൃകത്തിന്റെ നന്മയുടെ പശ്ചാത്തലത്തിൽ തന്നെയാകണം ഓരോ ആഘോഷത്തെയും നമുക്ക് വരവേൽക്കേണ്ടത്. ചിങ്ങവേലും ഓണത്തുമ്പികളും ഒരിക്കലും നമ്മുടെ ശീലങ്ങൾക്ക് അന്യമാകാതിരിക്കട്ടെ. തീർച്ചയായും പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനകീയതയിൽ ശ്രവ്യാനുഭവങ്ങളുടെ ആസ്വാദ്യതയ്ക്കൊരു മറുവാക്കായി മാറുകയാണ് റേഡിയോ മലബാർ 89.6 FM. പ്രിയ ഗാനങ്ങൾ ശ്രോതാക്കളെ, പാട്ടിന്റെ ഭാവ വൈവിധ്യങ്ങളിൽ ഈ ശ്രുതിലാളനത്തിൽ ഇതുവരെ നിങ്ങൾ നൽകിയ ചങ്ങാത്തത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. റേഡിയോ മലബാർ 89.6 FM പ്രക്ഷേപണാനുഭവങ്ങളുടെ മറ്റൊരു സമ്മോഹന മുഹൂർത്തത്തിൽ നമുക്കിനിയും ഒരുമിക്കാം. പാട്ടിന്റെ ഈ പൂപ്പൊലി മേളങ്ങളിൽ പരിപാടിക്ക് വിരാമം. യേശുദാസ് മുഖ്യ ഗായകനായ ഈ ഗാനത്തിന്റെ അണിയർ ശില്പികൾ ജയരാജ്, ശ്രീനിവാസ്. ചിത്രം ദ ട്രെയിൻ. ഇപ്പോൾ വിട. സ്നേഹം, അശോക് കുമാർ.

0: ഗായകനും പ്രക്ഷേപകനുമായ അശോക് കുമാർ അതിഥിയായി എത്തിയ ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 2, ഹിജറാവർഷം 1448, റബിയുൽ അവൽ 5, ശകവർഷം 1948, ശ്രാവണം 27, 2026 ഓഗസ്റ്റ് 18, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിച്ചു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.